0: മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
1: ആകാശവാണി.

സ്മൃതി മധുരം. നാണം. മനുഷ്യജീവിതത്തിൽ വികാരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സന്തോഷം, ദുഃഖം, കോപം, ഭയം തുടങ്ങിയ വികാരങ്ങൾക്കൊപ്പം നാണം എന്നുമേറെ ഗൗരവമുള്ള ഒരു വികാരമാണ്. ലജ്ജ, വിനയം, സങ്കോചം എന്നീ അർത്ഥങ്ങൾ നൽകുന്ന നാണം മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഭംഗിയുള്ളതാക്കുന്നതത്രേ. പ്രണയ കവിതകളിൽ നാണം സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്, ഒപ്പം വിനയത്തിന്റെയും മാന്യതയുടെയും. മനുഷ്യബന്ധങ്ങൾക്ക് ഭംഗിയും സൗന്ദര്യവും ഇഴയടുപ്പവും നൽകുന്ന നാണം. പ്രശംസിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ പിന്നിലൊളിക്കുന്ന കുട്ടിയും വിവാഹവേളയിൽ കണ്ണു താഴ്ത്തുന്ന വധുവും നാണത്തിന്റെ സാംസ്കാരിക പ്രതീകങ്ങളാണ്. പ്രിയ ശ്രോതാക്കളെ, നാണമെന്ന വികാരം ഭംഗി കൂട്ടിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിന്റെ വരവ്. ആസ്വദിക്കാം നമുക്ക് ആദ്യ ഗാനം. യേശുദാസും ലതികയും പാടിയത്, ചിത്രം തമ്മിൽ തമ്മിൽ, രചന പൂവച്ചൽ ഖാദർ, സംഗീതം.

0: പ്രിയശ്രോതാക്കളെ, നാണം എന്ന വികാരം ഭംഗി കൂട്ടിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ സ്മൃതിമധുരം ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഇന്നീ പരിപാടിയിൽ കുട്ടികൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി വി എസ്.
2: കുട്ടിക്കാലം ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇന്ന് പഠനത്തിന്റെ തിരക്ക്, പരീക്ഷാ സമ്മർദ്ദം, ട്യൂഷൻ, ദീർഘനേരം ഇരുന്നുള്ള പഠനം, മൊബൈൽ ഫോൺ, ടെലിവിഷൻ തുടങ്ങിയവ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇതിനാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുകയും ഉറക്കക്കുറവ്, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, ഏകാഗ്രത കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചില കുട്ടികളിൽ കണ്ടുവരികയും ചെയ്യുന്നു. യോഗ കുട്ടികളുടെ ശരീരത്തെ കൂടുതൽ വഴക്കമുള്ളതാക്കുന്നതിനൊപ്പം ശരിയായ ശരീരഭാവം നിലനിർത്താനും പേശികളുടെ ശക്തിയും മെച്ചപ്പെടുത്താനും സഹായിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ലളിതമായ യോഗാഭ്യാസങ്ങളായി വൃക്ഷാസനം, താടാസനം, വജ്രാസനം തുടങ്ങിയവ പരിശീലിക്കാം. വൃക്ഷാസനം ശരീരത്തിന്റെ ബാലൻസിങ്ങിനും ഏകാഗ്രതയ്ക്കും സഹായിക്കുന്ന ഒരു ആസനമാണ്.

0: എന്നാൽ കുട്ടികളെ ശ്വാസം ദീർഘനേരം പിടിച്ചു വയ്ക്കാൻ നിർബന്ധിക്കരുത്. പരിശീലനം എപ്പോഴും ലളിതമായി ഇരിക്കണം. പരീക്ഷാ സമയത്ത് പല കുട്ടികൾക്കും ഉത്കണ്ഠയും ഭയവും ഉണ്ടാകാം. ഇത്തരം അവസരങ്ങളിൽ കുറച്ച് മിനിറ്റ് ശാന്തമായി ഇരുന്ന് ആഴത്തിൽ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ശവാസനം പോലുള്ള വിശ്രമാഭ്യാസങ്ങളും കുട്ടികളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താം. ഇവിടെ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗയെ കുട്ടികൾക്ക് മറ്റൊരു പഠനഭാരമായി നൽകരുത്. യോഗ ഒരു സന്തോഷകരമായ പ്രവർത്തനമായാണ് കുട്ടികൾ അനുഭവിക്കേണ്ടത്. മത്സര ബുദ്ധിയോടെയോ നിർബന്ധത്തോടെയോ ആസനങ്ങൾ ചെയ്യുന്നതിന് പകരം കളിയോടും രസകരമായ രീതിയോടും കൂടി പരിശീലിപ്പിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം.
1: കുട്ടികൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി എസ്.
2: ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ചിത്രം കണ്ണാടി, രചന നിർവഹിച്ചത് മുരുകൻ കാട്ടാക്കട, സംഗീതം പകർന്നത് സതീഷ് വിനോദ്, ഗായകർ വി ടി മുരളി, ശാന്താബാബു എന്നിവർ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ എ ടി എമ്മിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് ബി സിയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: ആർബിഐ പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം ലവ് എഫ് എം. രചന ഉണ്ണികൃഷ്ണ വാര്യർ, സംഗീതം പ്രദീപ് സാരണി.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: ആകാശവാണി, സമയം 9:00.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. 9:45 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിലേക്ക്.

ശിഖാമണി. ഈ ചിത്രത്തിന് വേണ്ടി സുദീപ് പാലനാടിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും ശ്വേതയും പാടി ഗാനം. രചന ഷിബു ചക്രവർത്തി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പിലേക്ക്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
2: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
1: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസൻ്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS

0: ഇമോട്ടിവ്സ് അല്ലെങ്കിൽ പി എം ഒസ് കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ പി എം ഒസിന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ പി എം ഒസ് ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പി എം ഒസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ പി എം ഒസ് എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ മൂന്ന് ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പി എം ഒസ് എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 ദിവസം വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ പി എം ഒസിനുള്ള, ചിലപ്പോൾ അതൊരു പി എം ഒസിനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അതിക്രമം തെറ്റിയുള്ള ആർത്തവം. രണ്ട്, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ് വെജൈനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസൻ്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ് വെജൈനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിൻ്റെ പി എം ഒസ് ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ചില പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മൊഴയാണോ മൊഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 ൽ മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 ൽ കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിയിൽ നിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ പി എം ഒസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
1: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് പി എം ഒസ് കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ പി സി ഒസിൽ അല്ലെങ്കിൽ പി എം ഒസിൽ കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ കൃത്യമായിട്ടുള്ള ഈ 2 മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണമുള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയും ഉള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബിസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ പി സി ഒ എസ് നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും

0: എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും PMS ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം പറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പത്തലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുറാവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല. ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ കണ്ണ് നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പ് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് PCOS ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ രോമ വളർച്ച, അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് PCO ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും PMS ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ PCOS ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യതയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMIയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവർ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ, ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന്, അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ 1 gram per kilogram ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പോൾ ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വെറും 30 മിനിറ്റ് എയറോബിക് എക്സസൈസ്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 മിനിറ്റ് ഒരു 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക. എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്. അതിൽ രണ്ട് ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനോട്

0: ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ മൂന്ന് കമ്പോണൻസ് ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മളുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രാ യുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജ പരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ആറ് പ്രാവശ്യം വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുകയാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ മെറ്റബോളിക് നോർമൽസിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് ശ്രീ തൃശൂർ വി രാമചന്ദ്രൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ്കുമാർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. മോഹന കല്യാണി രാഗത്തിൽ സേവേ ശ്രീകാന്തം എന്നാരംഭിക്കുന്നു ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീ തൃശൂർ വി രാമചന്ദ്രൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ ഡോക്ടർ ബെനറ്റ് സൈലം P സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

0: ഹരിതവാണിയിൽ ഇന്ന് വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഒക്ടോബർ 2 മുതൽ ഒരാഴ്ച കാലം ഭാരതം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഗാന്ധിജയന്തി ആചരിക്കുകയാണല്ലോ. അതേ കാലയളവിൽ തന്നെ രാജ്യമൊട്ടാകെ വന്യജീവി വാരവും ആചരിക്കുന്നു. ഇത് കേവലമൊരു യാദൃച്ഛികതയല്ല. നമുക്കറിയാം, 2007 മുതൽ ഗാന്ധിജയന്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ ദർശനത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിനും ലഭിച്ച ആഗോള അംഗീകാരത്തിൻ്റെ പ്രതീകമാണ് ഈ ദിനാചരണം. ഗാന്ധിജിയുടെ അഹിംസ മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. എല്ലാ ജീവജാലങ്ങളോടും പ്രകൃതിയോടും കരുണയും സഹാനുഭൂതിയും പുലർത്തുന്ന ഒരു ജീവിത ദർശനമായിരുന്നു അത്. ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ധാർമ്മിക പുരോഗതി മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നതിൽ മാത്രം അളക്കാനാവില്ല. നിസ്സഹായരായ ജീവികളോടും പ്രകൃതിയോടും നാം എങ്ങനെ പെരുമാറുന്നു എന്നതും അതിൻ്റെ അളവുകോലാണ്. ഗാന്ധിജിയുടെ ലളിത ജീവിതവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുക, ആവശ്യവും ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക, പ്രകൃതിയുടെ വിഭവങ്ങൾ അനന്തമല്ലെന്ന് മനസ്സിലാക്കുക. ഇന്ന് ലോകം സുസ്ഥിര വികസനം എന്ന ഭാഷയിൽ പറയുന്ന പല ആശയങ്ങളോടും ഈ ഗാന്ധിയൻ ചിന്തയ്ക്ക് ആത്മബന്ധമുണ്ട്. വന്യജീവികളോടുള്ള കരുണയും പ്രകൃതി വിഭവങ്ങളുടെ മിതമായ ഉപയോഗവും തമ്മിലും ആഴത്തിലുള്ള ബന്ധമുണ്ട്. പ്രകൃതിയെ കീഴടക്കേണ്ട ഒരു വസ്തുവായി കാണാതെ അതിനൊപ്പം ജീവിക്കേണ്ട ഒരു സഹജീവിത വ്യവസ്ഥയായി കാണുക, ഇതാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ചിന്ത. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണം കാട്ടിലെ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുക എന്നതല്ല, അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ്. അതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒടുവിൽ മനുഷ്യൻ്റെ തന്നെ ഭാവിയും സംരക്ഷിക്കപ്പെടുന്നു. ഭാരതത്തിലെ വന്യജീവി വാരാചരണത്തിന് 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1952 ഭാരത സർക്കാർ ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് രൂപീകരിച്ചതോടെയാണ് അതിനുള്ള ആലോചന തുടങ്ങിയത്. വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി 1955 വന്യജീവി ദിനാചരണം ആരംഭിച്ചു. 1957 അത് വന്യജീവി വാരമായി വികസിച്ചു. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിൽ അതിന് തുടക്കം കുറിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വന്യജീവി വാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ലളിതമാണ്. 1, ജനങ്ങളിൽ വന്യജീവികളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വ ബോധവും വളർത്തുക. 2, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. 3, വംശനാശ ഭീഷണി

നേരിടുന്ന ജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുക. 4. അതിലൊക്കെ ഉപരി വന്യജീവി സംരക്ഷണം സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരനും അതിൽ പങ്കാളിയാകേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വന്യജീവി വാരം ഒരു ആഘോഷകാലം മാത്രമല്ല, ഒരു അവബോധ നിർമ്മാണ വാരം കൂടിയാണ്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചിന്തിക്കാനുള്ള അവസരം. നാം കാടിനോട് എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാടില്ലാതായാൽ നമ്മൾ എന്തു ചെയ്യും? ഈ ചോദ്യം സാങ്കല്പികമല്ല, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യ സമൂഹം നേരിടുന്ന യാഥാർത്ഥ്യമാണത്. വനങ്ങൾ ചുരുങ്ങുന്നു, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തകരുന്നു, കാലാവസ്ഥ മാറുന്നു, ജലസ്രോതസ്സുകൾ സമ്മർദ്ദത്തിലാകുന്നു, മനുഷ്യവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും റോഡുകളും വ്യവസായ മേഖലകളുമൊക്കെ വികസിക്കുമ്പോൾ വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാതകൾ പലതും മുറിഞ്ഞുപോകുന്നു. അതിൻ്റെ ആഘാതം വന്യജീവികൾക്ക് മാത്രമല്ല, മനുഷ്യനും അത് അനുഭവിക്കുന്നു. ഭാരതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ ശ്രദ്ധ നേടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണത്. ആനകൾ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ പുലികളും പുള്ളിപ്പുലികളും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമെത്തുന്നു. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയുമായുള്ള സംഘർഷവും കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. എന്നാൽ ഓരോ സംഘർഷത്തിൻ്റെയും പിന്നിൽ ഒരു വന്യജീവിയുടെ തെറ്റു മാത്രം അന്വേഷിച്ചാൽ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകില്ല. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വനമേഖലകളുടെ വിഘടനം, സഞ്ചാരപാതകളുടെ തടസ്സപ്പെടുത്തൽ, ജല ഭക്ഷ്യലഭ്യതയിലെ മാറ്റങ്ങൾ, മനുഷ്യവാസത്തിൻ്റെ വനാതിർത്തിയിലേക്കുള്ള വ്യാപനം, ഇവയെല്ലാം ചേർന്നാണ് സംഘർഷത്തിൻ്റെ സങ്കീർണമായ ചിത്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണത്തിൻ്റെ പുതിയ സമീപനം ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു. വന്യജീവിയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, വന്യജീവിക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ കൂടി സംരക്ഷിക്കണം. ഒരു ആനയ്ക്ക് ഒരു വനമേഖല മാത്രം മതിയാകണമെന്നില്ല. അതിൻ്റെ ജീവിതത്തിനാവശ്യമായ ജലം, ഭക്ഷണം, പ്രജനന മേഖല, സഞ്ചാരപാത, ഇവയെല്ലാം ചേർന്നതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. ഇവിടെയാണ് വന്യജീവി ഇടനാഴികളുടെ പ്രാധാന്യം. ഒരു വനമേഖലയെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന സ്വാഭാവിക പാതകളാണ് ഇവ. വന്യജീവികൾക്ക് സുരക്ഷിതമായി ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനും ഭക്ഷണവും വെള്ളവും തേടാനും പ്രജനന മേഖലകളിലെത്താനും ഇത്തരം ഇടനാഴികൾ ആവശ്യമാണ്. ഒരു റോഡോ റെയിൽപാതയോ മനുഷ്യവാസ മേഖലയോ വലിയ നിർമ്മാണ പദ്ധതിയോ ഈ സ്വാഭാവിക ബന്ധം മുറിച്ചു കളഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ദുരവ്യാപകമായിരിക്കും. വികസനം പാടില്ലെന്നല്ല അതിനർത്ഥം, വികസനവും സംരക്ഷണവും തമ്മിൽ സന്തുലിത ബന്ധം വേണമെന്നതാണ്. സംരക്ഷിത വനമേഖലകൾ മാത്രം സംരക്ഷിച്ചാൽ മതിയാകില്ല, അവയ്ക്കിടയിലെ നൈസർഗിക ബന്ധങ്ങളും സംരക്ഷിക്കപ്പെടണം. വനാതിർത്തികളിലുള്ള ജനങ്ങളെയും സംരക്ഷണത്തിൻ്റെ പങ്കാളികളാക്കി മാറ്റണം. മനുഷ്യ വന്യജീവി സംഘർഷത്തെ വെറും ദുരന്തമായി കണക്കാക്കാതെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംരക്ഷണ പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്രതലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തന്ത്രവും പ്രവർത്തന പദ്ധതിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുക, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ദ്രുത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കുക, സംസ്ഥാന ജില്ലാതല ഏകോപന സമിതികൾ രൂപപ്പെടുത്തുക, നഷ്ടപരിഹാരവും അടിയന്തര സഹായവും വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയ നടപടികൾക്ക് ഇതിൽ പ്രാധാന്യമുണ്ട്. കേരളത്തിലും ദ്രുത പ്രതികരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വനത്തിന് പുറത്തേക്ക് വന്യജീവികൾ എത്തുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും മനുഷ്യജീവനും സ്വത്തിനുമുണ്ടാകാവുന്ന നഷ്ടം കുറയ്ക്കാനും ഈ സംഘങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ സംഘർഷമുണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിലുപരി സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം തന്നെ കുറയ്ക്കുകയാണ് ദീർഘകാല പരിഹാരം. ഇവിടെയാണ് മുൻകരുതലിൻ്റെ സംരക്ഷണം പ്രസക്തമാകുന്നത്. കാട്ടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നതും വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപഥങ്ങൾ സംരക്ഷിക്കുന്നതും സംഘർഷം കുറയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങളാണ്. കേരളത്തിൽ ഇതിനായി മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ തുടങ്ങിയ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. കുളങ്ങളും ചെക്ക് ഡാമുകളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക, അധിനിവേശ സസ്യങ്ങളെ നിയന്ത്രിക്കുക, തദ്ദേശീയ ഫലവൃക്ഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. വന്യജീവികളുടെ സഞ്ചാരവും സാന്നിധ്യവും നിരീക്ഷിക്കാൻ ക്യാമറകൾ, സെൻസറുകൾ, GPS അധിഷ്ഠിത സംവിധാനങ്ങൾ, തത്സമയ വിവരശേഖരണം തുടങ്ങിയ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാനും ഇവ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതികവിദ്യയ്ക്ക് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. പ്രകൃതിയെ അറിയുന്ന മനുഷ്യരുടെ അറിവും അനുഭവവും അത്ര തന്നെ പ്രധാനമാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പ്രാദേശിക അറിവും കൈകോർക്കുമ്പോഴാണ് മനുഷ്യനും
വന്യജീവികളും തമ്മിലുള്ള സഹജീവിതത്തിന് കൂടുതൽ സുരക്ഷിതമായ വഴിയൊരുങ്ങുക. വനാതിർത്തികളിൽ തലമുറകളായി ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കും കാടിനെയും വന്യജീവികളെയും കുറിച്ച് വളരെ വിലപ്പെട്ട അറിവുകളുണ്ട്. കേരളത്തിൽ ഗോത്രവിജ്ഞാനം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഇത്തരം പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തുകയും ശാസ്ത്രീയമായി പഠിക്കുകയും മനുഷ്യ വന്യജീവി സഹജീവിതത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വന്യജീവി സംരക്ഷണം കാടിനുള്ളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമല്ല, അത് ഗ്രാമങ്ങളിലും കർഷകന്റെ വയലിലും ആദിവാസി സമൂഹങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഉപഭോഗ ശീലങ്ങളിലും യാത്രകളിലും വിനോദസഞ്ചാരത്തിലും നയരൂപീകരണത്തിലുമൊക്കെ പ്രതിഫലിക്കേണ്ടതാണ്. വന്യജീവി സംരക്ഷണത്തിന് ആശയങ്ങളും അഭ്യർത്ഥനകളും മാത്രം പോരാ, നിയമവും സ്ഥാപനങ്ങളും ശാസ്ത്രീയ ഇടപെടലുകളും വേണം. ഭാരതത്തിലെ വന്യജീവി സംരക്ഷണത്തിന്റെ പ്രധാന നിയമാധാരം 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വേട്ടയാടലും അനധികൃത വ്യാപാരവും നിയന്ത്രിക്കുക, സംരക്ഷിത പ്രദേശങ്ങൾ പ്രഖ്യാപിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുക തുടങ്ങിയവയ്ക്ക് ഈ നിയമം ഒരു പ്രധാന അടിസ്ഥാനമായി. 2022 ഭേദഗതി 2023 April 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയമം മാത്രം പോരാ, അത് നടപ്പാക്കാനുള്ള സ്ഥാപനങ്ങളും വേണം. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് പ്രോജക്ട് ടൈഗർ. 1973 9 കടുവാ സങ്കേതങ്ങളിലായി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് രാജ്യത്തെ കടുവാ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ നിലവിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ 18 സംസ്ഥാനങ്ങളിലായി 58 കടുവാ സങ്കേതങ്ങളുണ്ട്. കടുവയെ സംരക്ഷിക്കുന്നതിലൂടെ അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും അതിനോടൊപ്പം നിലനിൽക്കുന്ന മുഴുവൻ ജൈവ വ്യവസ്ഥയെയും സംരക്ഷിക്കുകയാണ് പ്രോജക്ട് ടൈഗറിൻ്റെ വലിയ സംഭാവന. ഇതുതന്നെയാണ് പ്രോജക്ട് എലിഫൻറ്റിൻ്റെയും അടിസ്ഥാന സമീപനം. 1991-92 ആരംഭിച്ച ഈ പദ്ധതിയിൽ ആനകളുടെ ആവാസ വ്യവസ്ഥയും സഞ്ചാരപാതകളും സംരക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം കുറയ്ക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ 2002 മുതൽ 4 ആന സംരക്ഷണ പ്രദേശങ്ങളുണ്ട്: വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. രാജ്യത്തെ വന്യജീവി സംരക്ഷണം ഇന്ന് ആനയിലും കടുവയിലും മാത്രം ഒതുങ്ങുന്നില്ല. 2025 വന്യജീവി വാരാചരണത്തിൽ കേന്ദ്ര സർക്കാർ പ്രോജക്ട് ഡോൾഫിൻ 2ാം ഘട്ടം, പ്രോജക്ട് സ്ലോത്ത് ബിയർ, പ്രോജക്ട് ഖരിയാൽ, മനുഷ്യ വന്യജീവി സംഘർഷ പരിപാലനത്തിനുള്ള മികവിൻ്റെ കേന്ദ്രം, കടുവാ സങ്കേതങ്ങൾക്ക് പുറത്തുള്ള കടുവകളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ദേശീയതല പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി. നദീ ഡോൾഫിൻ, കടുവ, മഞ്ഞുപുലി, ബെസ്റ്റാർട്ട് എന്നിവയുടെ ജനസംഖ്യാ കണക്കെടുപ്പിനും നിരീക്ഷണത്തിനുമായി 4 ദേശീയ പ്രവർത്തന പദ്ധതികളും ഫീൽഡ് ഗൈഡുകളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. 2026 ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നദീ ഡോൾഫിനുകളുടെ 2ാം ഘട്ട രാജ്യവ്യാപക കണക്കെടുപ്പ് 2026 January ആരംഭിച്ചു. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, സുന്ദർബൻസ്, ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ ഗംഗാ നദീ ഡോൾഫിൻ, സിന്ധു നദീ ഡോൾഫിൻ, ഇറാവടി ഡോൾഫിൻ തുടങ്ങിയ ഇനങ്ങളെ കണക്കെടുപ്പിൽ പരിഗണിക്കുന്നുണ്ട്. ഇതിനൊപ്പം വന്യജീവി ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതിനുമായി കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് എന്ന കേന്ദ്ര സഹായ പദ്ധതിയും അതിൽ പ്രധാനമാണ്. CAMPA, കാമ്പ, ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പ്രധാന ഇടപെടലുകളും വനാവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, രാജ്യത്തിൻ്റെ വന്യജീവി സമ്പത്തിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നമായ ഭൂപ്രകൃതിയുടെ ഭാഗമായ കേരളത്തിൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കടുവാ സങ്കേതങ്ങളും സമൂഹ സംരക്ഷിത പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു സംരക്ഷണ ശൃംഖലയുണ്ട്. ഇവിടെ സംരക്ഷണം എന്നത് കാടിന് ചുറ്റും അതിരുകൾ വരയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, വനത്തിനും ജനവാസ മേഖലകൾക്കും ഇടയിലുള്ള ബന്ധവും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനുദാഹരണമാണ് നവകിരണം പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന വനാന്തരങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി താമസിക്കാൻ തയ്യാറാകുന്ന അർഹരായ ആദിവാസി ഇതര കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. 2019 November 14 ആരംഭിച്ച പദ്ധതിയുടെ 2024 March 20 വരെയുള്ള വനം വകുപ്പിൻ്റെ കണക്കിൽ 507 കുടുംബങ്ങൾ പൂർണ്ണമായി പുനരധിവസിക്കുകയും
275 കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ

0: വെറും പുനരധിവാസമായി കാണരുത്. മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും ഒരേ സമയം മനുഷ്യരുടെ ജീവിത സുരക്ഷയും വനത്തിൻ്റെ തുടർച്ചയും ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് അവയെ നാം കാണേണ്ടത്. 2026 വന്യജീവി വാരത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന സന്ദേശം ഒരു വാചകത്തിൽ പറയേണ്ടി വന്നാൽ അത് ഇതാണ്: കാടിനെ സംരക്ഷിക്കുക, ജീവിതത്തെ സംരക്ഷിക്കുക. കാരണം കാട് സംരക്ഷിക്കപ്പെടുമ്പോൾ വന്യജീവികൾക്ക് അഭയം ലഭിക്കുന്നു. വന്യജീവികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു മുഴുവൻ ജൈവവ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു. ആ ജൈവവ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിനും സുരക്ഷിതമായി ഭാവി ഉണ്ടാകുന്നത്.
1: വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് പെണ്ണിയൂർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി സമയം 11:15. പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രമപ്പു. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം പി സുന്ദരരാജൻ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചിത്രം അദ്വൈതം, രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ, ഗായകർ MG ശ്രീകുമാറും ചിത്രയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം കൂട്ടുകാരിക്ക് ശേഷം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആ അമ്മ വന്നോ? യാത്ര എങ്ങനെയുണ്ടായിരുന്നു?
1: ഈ യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. അനുക്കുട്ടി എവിടെ?
2: അവള് കോളേജിൽ നിന്ന് വന്നിട്ടില്ലമ്മേ. ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ആണ്. അവളെ 10 കഴിഞ്ഞ് നോക്കിയാ മതി ഇന്ന്. അമ്മ ആദ്യം കുളിച്ച് വിശ്രമിക്കൂ, ഞാൻ ചായ ഉണ്ടാക്കാം.
1: രാത്രി 10 കഴിഞ്ഞോ? മുതിർന്ന കുട്ടിയോള് രാത്രിയില് വീടിന് പുറത്ത്.
0: അമ്മേ, അനു മുതിർന്ന കുട്ടിയല്ലേ, അവൾക്കെല്ലാം മാനേജ് ചെയ്യാനറിയാം. അമ്മ ഡ്രസ്സ് മാറി വരൂ, ചായ കുടിക്കാം. മീരയ്ക്ക് നാളെ ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ട്, അവൾ അതിനു വേണ്ട പേപ്പേഴ്സ് സെറ്റ് ചെയ്യട്ടെ, ഞാൻ ചായ ഉണ്ടാക്കാം.
1: അയ്യോ, നീയോ ചായ ഉണ്ടാക്കുന്നത്?
0: ആ അതെ അമ്മേ, എന്താ അതിന്?
1: ഒന്നുമില്ല, നീ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇനി അടുക്കള പണിയും ചെയ്യണോ?
0: അമ്മേ, ഓഫീസിലെ ജോലി കഴിഞ്ഞാ എന്താ വീട്ടിലെ ജോലി നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ?
1: പക്ഷേ വീട്ടിലെ പണിയൊക്കെ
0: ഞാനല്ലാതെ വീട്ടിലുള്ളവരല്ലേ ചെയ്യേണ്ടത്. അമ്മ കുടിച്ചിട്ട് പറ, ചായ എങ്ങനെയുണ്ട്?
1: ചായ കൊള്ളാം, പക്ഷേ
0: പക്ഷേ ഇട്ടത് ഞാനായോണ്ട് അത്ര രുചി പോരാ അല്ലേ? അമ്മേ, കാലം മാറി, അടുക്കള പെണ്ണിന്റെ മാത്രമാണെന്ന ചിന്തയും മാറി. ഇന്ന് സപ്പറ നമുക്ക് രണ്ടുപേർക്കും ചേർന്നുണ്ടാക്കിയാലോ? പണ്ട് അമ്മ എപ്പോഴും പരാതി പറയാറില്ലായിരുന്നോ അച്ഛൻ സഹായിക്കില്ലെന്ന്? ഇപ്പോ ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കണ കാണുമ്പോ സന്തോഷിക്കുകയല്ലേ അമ്മ വേണ്ടത്?

0: ഓ, സമയം 10 കഴിഞ്ഞല്ലോ. അനു ഇനി എത്തിയില്ലല്ലോ.
1: അവൾ വിളിച്ചിരുന്നു അമ്മ, 11 മണിയെങ്കിലും ആകും അത്ര പ്രോഗ്രാം തീരാൻ. അമ്മ പോയി കിടന്നോളൂ.
2: അരുൺ, എന്നാൽ ഞാൻ കിടക്കട്ടെ. 4:30 എണീറ്റാലേ സമയത്തങ്ങ് എത്തും. കാർ ഞാൻ എടുക്കട്ടെ. നാളെ അരുൺ മെട്രോയിൽ പോകൂലേ?
1: ആ, ഞാൻ പൊക്കോളാം. നീ കിടന്നോളൂ, ഞാൻ മീര വന്നിട്ട് കിടന്നോളാം.
0: മോനെ, നീ ആകെ മാറിപ്പോയല്ലോ. പണ്ട് നിനക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ അറിയില്ലായിരുന്നു. നിന്റെ അനിയത്തിയെ വൈകിട്ട് 6 മണി കഴിഞ്ഞാ നീ പുറത്തേക്ക് അയച്ചിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു വല്ലായ്മ.
1: പണ്ടമ്മ എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിരുന്നില്ലേ ആരും സഹായിക്കാനില്ല എന്നൊക്കെ. അന്ന് എന്റെ അനിയത്തി സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി എത്രയോ തവണ തർക്കിച്ചിരുന്നു. സത്യത്തിൽ അന്ന് അതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല.

കാരണം ഞാൻ വളർന്ന എന്നെ വളർത്തിയ സാഹചര്യമാണത്. ഇന്ന് കാര്യങ്ങൾ നേരാമണ്ണം മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കുമ്പോൾ കടമകളെക്കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കണ്ടേ? വേണ്ടേ? അത്

0: ഹനു വന്നുന്ന് തോന്നുന്നു.
1: ഹായ് മുത്തശ്ശി, എപ്പോ ലാൻഡ് ചെയ്തു?
2: ആ ഞാൻ വൈകിട്ടെത്തി. മോളെന്ത് ഇത്ര വൈകിയത്?
1: ഷോ, ഒന്നും പറയണ്ട എന്റെ മുത്തശ്ശി, 4 പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പോഴാ തീർന്നത്. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, പറയട്ടെ. എല്ലാറ്റിനും ഫസ്റ്റ് ഉണ്ട്. ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മുത്തശ്ശി എന്റെ കൂടെയല്ലേ കിടക്കുക?
2: അതെ മോളെ.
0: അനു, മുത്തശ്ശിയുടെ നല്ല സ്പെഷ്യൽ മീൻകറിയുണ്ട്, ചപ്പാത്തി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നീ കുളിച്ചിട്ട് കഴിച്ചിട്ട് കിടന്നോളൂ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്.
1: ഞാൻ ഫുഡ് കഴിച്ചാ, എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്, ഞാൻ രാവിലെ കഴിച്ചോളാം.
0: എന്നാ അമ്മയും പോയി കിടക്ക്, ഗുഡ് നൈറ്റ്.
2: മോൾ കുളിച്ചോ?
1: ആ മുത്തശ്ശി, മുത്തശ്ശി എന്നുറങ്ങണ ടൈം കഴിഞ്ഞല്ലേ.
2: അത് സാരമില്ല അനുക്കുട്ടി, ഞാൻ ആലോചിക്കായിരുന്നു എന്റെ മോൻ എത്ര മാറിപ്പോയെന്ന്. അടുക്കളയിൽ കയറി പാത്രം കഴുകണ്, ഭക്ഷണം ഉണ്ടാക്കണ്, വസ്ത്രം അലക്കണ്.
1: അതിനെന്താ?
2: പുരുഷന്മാര് വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല കാഴ്ചയല്ലെന്നാ ഞാൻ ശീലിച്ചു വെച്ചിരുന്നത്.
1: അങ്ങനെയൊക്കെ ഉണ്ടോ മുത്തശ്ശി?
2: ഞങ്ങളുടെ കാലത്ത് ആണുങ്ങൾ പുറത്തുപോയി ജോലി ചെയ്യും, സ്ത്രീകള് വീടും കുട്ടികളെയും നോക്കും.
1: മുത്തശ്ശി, നിങ്ങളുടെ കാലത്ത് ജോലി എത്ര മണിക്കൂറായിരുന്നു?
2: രാവിലെ എഴുന്നേറ്റ രാത്രി വരെ.
1: അപ്പൊ ശമ്പളം?
2: ശമ്പളോ?
1: അല്ലല്ല, വിശ്രമം.
2: ഓ, അതൊന്നും ഉണ്ടായിരുന്നില്ല.
1: അപ്പൊ മുത്തശ്ശി ഒരു ഫുൾ ടൈം വർക്കർ ആയിരുന്നില്ലേ?
2: ആ, അതും ശരിയാണ്.
1: മുത്തശ്ശി, ഇന്ന് അച്ഛനും അമ്മയും രണ്ടുപേരും ഓഫീസിൽ പോകുന്നുണ്ട്, രണ്ടുപേരും ശമ്പളം വാങ്ങുന്നു. അപ്പൊ വീട്ടിലെത്തിയ വീട്ടുപണിയും രണ്ടുപേരും പങ്കിടുന്നതല്ലേ അതിന്റെ ഒരു നീതി?
2: ഒരു കണക്കിന് അതും ശരിയാ. എത്രയോ തവണ ഞാൻ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. രാ പകൽ പണിയെടുത്താലും നിനക്കവിടെ എന്താ പണി എന്ന് പരിഹസിച്ചിട്ടുണ്ട്. പുതുതലമുറയിലെ സ്ത്രീകളെങ്കിലും സമത്വത്തിന്റെ സന്തോഷം അറിയട്ടെ. നിന്റെ അച്ഛനെ പോലുള്ള പുരുഷന്മാര് സ്ത്രീകളെ അംഗീകരിക്കുന്നു, അവർക്ക് തുല്യ പരിഗണന നൽകുന്നു, അങ്ങനെ വീട്ടിനകം സന്തോഷത്തിന് ഇടാകുന്നു.
1: എന്റെ മുത്തശ്ശി, മുത്തശ്ശി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. നാട്ടിൽ ചെന്നിട്ടെ മുത്തശ്ശിയുടെ മഹിളാ സമാജം ഇല്ലേ, അവിടെ ഇക്കാര്യങ്ങൾ ചർച്ചയാക്കണം. സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതല്ല അടുക്കളയെന്ന് അവരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തണം.
2: ശരിയാണ് മോളെ, ചെറുപ്പത്തിൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്റെ മുട്ടും നടുവും ഇത്രയും തേഞ്ഞു പോവില്ലായിരുന്നു.
1: നമുക്ക് ഉറങ്ങിയാലോ, നാളെ ക്ലാസ് ഉള്ളതാ. ഗുഡ് നൈറ്റ് മൈ സ്വീറ്റ് ഗ്രാൻഡ്.

0: അടുക്കള ആരുടേത്? ചിത്രീകരണം സമാപിക്കുന്നു. രചന ശാന്തി ജി പി. ശബ്ദസാന്നിധ്യം സുഷമ അനിൽ, ശ്യാം വി എസ്, ശോഭ ബി ടി, സൗമ്യ ജെ വി. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സൗമ്യ ജെ വി.
1: രുചിക്കൂട്ട്. ഇന്ന് രുചിക്കൂട്ടിൽ ഹേമ എഡ്വിന്റെ പാചകക്കുറിപ്പ് കേൾക്കാം.
2: നോ ബേക്ക് ചീസ് കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ അതിന്റെ ഞാൻ റെസിപ്പി പറയാം. ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോൾഡ് ഉണ്ട്. അപ്പൊ അതിലാണ് ചീസ് കേക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓള് നമുക്ക് തിക്കായിട്ടുള്ള ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഫോയില് റാപ്പ് ചെയ്യാം. ചീസ് കേക്കിന് എപ്പോഴും താഴെ ഒരു ബിസ്ക്കറ്റ് ബേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ്.

0: ഫസ്റ്റ് ഓഫ് ഓൾ ബിസ്ക്കറ്റ് സാൻഡ് ടെക്സ്റ്റർ ക്രഷ് ചെയ്തെടുക്കുക. 2 cups ബിസ്ക്കറ്റ്, എന്നിട്ട് അതിനകത്ത് 1/2 cup അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത്, 1/3 cup ഡാർക്ക് ബ്രൗൺ ഷുഗർ, വേണമെങ്കിൽ വൈറ്റ് ഷുഗർ തന്നെ ഇടാം. ഇത് മൊത്തം മിക്സ് ചെയ്ത് തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചർ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി ലൂസാണ്, സെറ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസിന്റെ ബോട്ടമോ അല്ലെങ്കിൽ ബൗളിന്റെ ബോട്ടമോ വെച്ച് ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുക, ഒരു 1.5 cup. അതുകഴിഞ്ഞ് നമ്മൾ ക്രീം ചീസ് ഇടുക. അപ്പൊ അത് ഒരു 678 grams ആണ്. ക്രീം ചീസിന്റെ കൂടെ 1/2 cup ഷുഗർ. പിന്നെ നമ്മള് സോർ ക്രീം നമുക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ സാധാ ക്രീം ആയാലും മതി. 1/4 cup ക്രീം, 2 teaspoons ലെമൺ ജ്യൂസ്, 1 teaspoon വാനില എക്സ്ട്രാക്ട്, ഇത്രയിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രീം ചീസ് നല്ലോണം ബ്ലെൻഡ് ആവണം. ക്രീം ചീസ് ഇങ്ങനെ ചങ്ക്സ് ആയിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളൂ. ഇപ്പൊ നല്ല ബ്ലെൻഡായിട്ടൊരു ഇതാവുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മുടെ വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ലൊരു മൂസ് ടെക്സ്ചറിൽ വരും, നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വരും. ഇത് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് ബേസിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 4 hours സെറ്റ് ചെയ്യുക. ഓവർ നൈറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഇത് ഒരു പ്രത്യേക ഒരു ഫ്ലേവേർഡ് അല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ മാംഗോ ചീസ് കേക്ക് ആയി. കാരമല് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ഷുഗർ മെൽറ്റ് ചെയ്യുക, മെൽറ്റ് ചെയ്ത് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരമൽ സോസ് ആയി. അത് വെച്ചിട്ട് വേണമെങ്കിൽ കാരമൽ ചീസ് കേക്ക് ആക്കാം.
1: ഹേമ എഡ്വിന്റെ പാചക കുറിപ്പാണ് ഇതുവരെ കേട്ടത്.
2: ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് വീണ്ടും. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം തച്ചിലെടുത്ത ചുണ്ടൻ. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ഗാനരചയിതാവുമായിട്ടുള്ള സാരംഗ് കേറ്റിയാണ്. നമസ്കാരം സർ.
1: നമസ്കാരം മാഡം. നമസ്കാരം.
0: സ്വദേശം എവിടെയാണ്?
1: എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് മൊകേരിയാണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, അനിയൻ, മൂന്ന് പേര്.
0: ഇപ്പം ജോലി ചെയ്യുന്നത്?
1: ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കല്ലിങ്ങൽ പറമ്പ MSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപകനാണ്.
0: ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? ചെറുപ്പം മുതലേ കഥകൾ കവിതകൾ എഴുതുമായിരുന്നു, എങ്ങനെയാണ് അതൊന്ന് പറയാമോ?
1: കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. ആ വായനയാണ് പിന്നീട് എഴുത്തിലേക്ക് വന്നത്. ഹൈസ്കൂൾ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത സ്കൂൾ മാഗസീനിലേക്ക് എഴുതുന്നത്. കുറെ കാലം എഴുത്ത് അവിടെ നിന്നുപോയി. BA മലയാളമായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് വീണ്ടും എഴുത്ത് സജീവമാകുന്നത്. പിന്നെ അതോടൊപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പിന്നീട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തുന്നത് തന്നെ.
0: ആ വായന അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാമോ?
1: കുട്ടിക്കാലത്ത് എനിക്ക് അത്യാവശ്യം കാണുമായിരുന്നു, ഇരുട്ടിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് എത്തിയത് തന്നെ. പിന്നെ എൻ്റെ അച്ഛനും അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. അപ്പൊ അച്ഛന്റെ കുറെ പുസ്തകങ്ങൾ എടുത്ത് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് വന്നത് തന്നെ.
0: തീം എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത് ഓരോ സമയത്തും എഴുതുമ്പോ?
1: ഈ തീം എഴുതുന്ന സമയത്ത് അങ്ങ് വന്നു പോകുന്നതാണ്. ഞാൻ എഴുതാനിരിക്കുമ്പോ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും, പക്ഷെ എവിടുന്നോ കിട്ടുന്നത് പോലെ ചില ആശയങ്ങൾ, ചില തീമുകൾ വരും, അതിൽ എഴുതി തുടങ്ങുകയാണ് പതിവ്.
0: ആദ്യമായിട്ട് എഴുതിയ ആ ഒരു തീം അല്ലെങ്കിൽ ആശയത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ?
1: ആദ്യമായിട്ട് എഴുതിയത് ഒരു കവിതയാണ്, പ്രകൃതിയെ കുറിച്ചായിരുന്നു. പ്രകൃതിയിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. നമുക്കറിയാം ആ സമയത്താണ് ഈ മൊബൈൽ ടവറുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മരങ്ങൾക്ക് പകരം മൊബൈൽ ടവറുകളുടെ ഒരു കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ ആയിരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത്. ആ ഒരു വരൾച്ച നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതെ, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ രീതി മാറിയത് ആരെങ്കിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. ഞാൻ BA മലയാളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ, ആർ രാജശ്രീ ടീച്ചർ എല്ലാവർക്കും അറിയാം, നോവലിസ്റ്റ് ആണ്, ജിസ ജോസ് ടീച്ചർ, ഇവരൊക്കെയാണ് ഇൻസ്പയർഡ് ചെയ്തത് തന്നെ. അവരുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറയുന്ന കഥകൾ കേട്ടിട്ടൊക്കെയാണ് എഴുത്തിലേക്ക് വന്നത് തന്നെ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ യാത്രാ വിവരണം ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യാത്രാ വിവരണം എഴുതുക എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര നടത്തുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് സ്പർശം, മണം, കേൾവി ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ യാത്രാവിവരണം ഒരു വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാഴ്ച എന്നതിൽ നിന്ന് മാറി മറ്റ് അനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന യാത്രാവിവരണമായിരുന്നു. അപ്പം അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ. യാത്രാവിവരണം ചെറിയൊരു യാത്രയായിരുന്നു. എൻ്റെ നാടായിട്ടുള്ള തലശ്ശേരിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് വന്നു, അവിടുന്ന് പിന്നീട് കൊച്ചി മെട്രോയിലേക്ക് നടത്തിയിട്ടുള്ള വളരെ ചെറിയൊരു യാത്ര. പക്ഷെ അത് അവതരിപ്പിച്ച രീതിയാണ് അവിടെ വ്യത്യസ്തമാക്കുന്നത്, ആ ഒരു യാത്രാവിവരണത്തെ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പുറമേ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് എഴുത്തുകാർ അവതരിപ്പിക്കാറ്. പക്ഷേ എൻ്റെ യാത്രാവിവരണത്തിൽ ട്രെയിനിൽ പോകുന്ന പല രംഗങ്ങളുമുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ കാറ്റിൻ്റെ തണുപ്പ്, കാറ്റിൻ്റെ ചൂട്, ഗന്ധം, അത്തരം കാര്യങ്ങളൊക്കെ

0: അവിടെ കൂടുതലായിട്ട് യാത്രാവിവരണത്തിൽ വന്നിരുന്നത്.
1: അതുപോലെ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക, JRF കിട്ടുക, ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. സർ ആ ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ്, അപ്പൊ ആ ഒരു നേട്ടം എങ്ങനെയാണ് നേടിയെടുത്തത്?
0: എനിക്ക് 2023 നെറ്റ് JRF ലഭിക്കുന്നത്. അതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് 1-2 തവണ, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ BEd 2020-22 വർഷത്തിലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ആം റാങ്കും 2-ആം റാങ്കും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോടൊപ്പം ഉള്ള പഠനം തന്നെ വല്ലാതൊരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അവരുടെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് ഈ ഒരു നെറ്റ് JRF ലഭിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്.
1: പ്രിപ്പറേഷൻ അപ്പോൾ എങ്ങനെയായിരുന്നു? പഠനത്തിനിടയിലാണോ അതോ ശേഷമാണോ?
0: അതിനുശേഷമാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. BEd കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തോളം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. യൂട്യൂബും സുഹൃത്തുക്കളോട് ചോദിച്ചൊക്കെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. കൂടെ പഠിച്ച കുട്ടികൾ വോയിസ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ അയച്ചു വന്നും അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. പിന്നെ അതുപോലെ KFP യൂത്ത് ഫോറം നെറ്റ് JRF കോച്ചിങ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാണ്.
1: അപ്പോൾ രാവിലെ മുതൽ പഠനം തുടങ്ങുമോ ആ സമയത്ത് ഈ 1 ഇയറിൽ?
0: അതെ, തീർച്ചയായിട്ടും രാവിലെ മുതൽ പഠനം തുടങ്ങിയിരുന്നു. ഇടവേളകളിലൊക്കെ തന്നെ ഇതിനായിട്ട് തന്നെ മാറ്റിവെച്ചിരുന്നു.
1: തുടർച്ചയായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് പോലൊക്കെ വരുമല്ലോ, എന്താണ് അപ്പോൾ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്?
0: ആ സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യും, കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും. അങ്ങനെ ആ ഇടവേളകൾ
1: റിലാക്സ്ഡ് ആക്കി മാറ്റി അല്ലേ. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വലിയ കാര്യമാണ്. അതുപോലെ JRF നേടുന്നത് അത്രയും സ്കോർ ഉള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നേട്ടം കൈവരിച്ചപ്പോ എന്തായിരുന്നു തോന്നിയത്?
0: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം എന്റെ അച്ഛൻ 2023 ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. അച്ഛൻ മരണപ്പെട്ട് ആ ഒരു വേദനയിലാണ് പരീക്ഷ എഴുതാൻ പോയത് തന്നെ. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് JRF ക്വാളിഫൈഡ് ആവാൻ വേണ്ടി സാധിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു.
1: പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത് വേറൊരു മേഖലയാണ്. അതിലിപ്പോ മ്യൂസിക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരികൾ സെറ്റ് ആവണം, അല്ലെങ്കിൽ അതനുസരിച്ച് ചില കറക്ഷൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്നവർ പറയും. ആദ്യമായിട്ട് പാട്ട് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹം വന്നത് എപ്പോഴാണ്?
0: +2 പഠിക്കുമ്പോഴേ എനിക്ക് ഈ പാട്ടുകൾ എഴുതണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചില ആളുകൾ ഈണായിരിക്കും ശ്രദ്ധിക്കുക, ചില ആളുകൾ പാടുന്ന ആളുടെ ശബ്ദമായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഈ വരികളായിരുന്നു. അതുകൊണ്ട് തന്നെ വരികൾ എഴുതാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വരികൾ എഴുതി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2015-18 ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. അവിടെ മുതലാണ് ആഗ്രഹം ശക്തമായി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് അന്വേഷണവും ഇങ്ങനെയെങ്കിലും ഒരു ആൽബത്തിൽ സിനിമയിൽ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ആൽബം 2020 പിറക്കുന്നത്.
1: അതിലെ വരികൾ ഓർമ്മയുണ്ടോ?
0: ആദ്യ വരികൾ ഓർമ്മയുണ്ട്.
1: അത് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
0: വരികൾ ഇങ്ങനെയാണ്: മിഴികളോ നിറയില്ലിനിയും, മൊഴികളോ ഇടറില്ലിനിയും, മഴവില്ലിനഴകായി എന്നിൽ നിറയുന്നു മധുര സ്വപ്നം. ആദ്യ
1: വരികൾ വളരെ മനോഹരമായ വരികളാണ്. സ്വന്തമായിട്ട് എഴുതിയ വരികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള ഗാനരചയിതാക്കളില് ഏറ്റവും ഇഷ്ടം തോന്നിയ വരികൾ ഏതെങ്കിലും ഉണ്ടോ?
0: തീർച്ചയായിട്ടും ഒരുപാട് വരികളുണ്ട്.
1: അതിലേതെങ്കിലും പറയാമോ?
0: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നൻ അരികിൽ വരും അഴകിന്റെ തൂവലാണു നീ.
1: വളരെ മനോഹരമായ വരികളാണ്. സമ്മർ ഇൻ ബെത്ലഹേമിലെ അല്ലേ?
0: അതെ അതെ.
1: എനിക്ക് ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അത്. പാട്ടെഴുത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മടക്കം എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
0: 2020 ഞാൻ കഥകൾ എഴുതി തുടങ്ങുന്നത്. നമുക്കറിയാം കോവിഡ് കാലമാണ്. അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് കഥകൾ വായിച്ചു. അങ്ങനെ ആ വായിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സമയത്ത് കഥകൾ എഴുതി തുടങ്ങുന്നത് തന്നെ. ഒരുപാട് കഥകൾ സീരീസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ടൊരു കഥാസമാഹാരം പബ്ലിഷ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഉള്ളിൽ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ആദ്യ കഥാസമാഹാരമായിട്ടുള്ള മടക്കം 23 സെപ്റ്റംബർ പ്രകാശനം ചെയ്യപ്പെടുന്നത്.
1: ഇതില് കൂടുതലും കഥകൾ എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്?
0: ഇതില് ജീവിതം, എൻ്റെ ജീവിതം തന്നെയുണ്ട്. ആത്മാംശമുള്ള കഥകളുണ്ട്. അതോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ നടത്തിയ യാത്രകളിലേക്ക് മറ്റൊരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്ത കഥകൾ, പിന്നെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ എല്ലാം ഈ കഥകളിലുണ്ട്.
1: സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കഥകൾ രൂപപ്പെട്ട് വന്നത് എന്ന് പറഞ്ഞു. അത്രയും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ?
0: ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥ തന്നെ എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എഴുതിയ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ആ നോട്ട് ബുക്കുകൾ ഇന്നും വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് എൻ്റെ കയ്യക്ഷരങ്ങൾ. ആ പുസ്തകം ഇന്നെനിക്ക് സ്പർശിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയുടെ തീം തന്നെ. അതുപോലെ ഇതിൽ കഥാസമാഹാരം

0: കാരത്തിൻ്റെ പേര് പോലെ മടക്കം എന്ന ഒരു കഥയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ റിട്ടയേർഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ ജീവിതമാണ് ആ കഥയിൽ വിഷയമാവുന്നത്. പൂമ്പാറ്റ എന്നുള്ള ഒരു കഥയുണ്ട്. തനിയാവർത്തനം, ഇതിലൊക്കെ തന്നെ മനുഷ്യരുടെ പല ആന്തരിക സംഘർഷങ്ങളാണ് കഥ വിഷയമാവുന്നത് തന്നെ.
1: അപ്പോൾ തീർച്ചയായിട്ടും ആത്മാംശം ഉള്ള ഒരു കഥാസമാഹാരം തന്നെയാണ് മടക്കം, അല്ലേ?
0: അതെ അതെ, തീർച്ചയായും.
1: അപ്പൊ ഇത് ചെറുകഥയാണ്, നോവൽ അങ്ങനെയൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ടോ?
0: തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത ആദ്യത്തെ ഒരു സമാഹാരമാണ്. തീർച്ചയായിട്ടും ഇനി നോവലിന്റെ പണിപ്പുരയിലാണ്. യാത്രാ വിവരണങ്ങൾ എഴുതാനുണ്ട്, PhD ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
1: ധാരാളം ആൽബത്തിന് വരികൾ എഴുതിയിട്ടുണ്ട്,
0: തീർച്ചയായും.
1: അതിൽ പല ഗായകരും പാടിയിട്ടുണ്ടാവുമല്ലോ, അതിലിഷ്ടമുള്ള പാട്ടുകളായിട്ട് ഓർമ്മയിലുള്ളത് ഏതൊക്കെയാണ്?
0: ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എങ്കിലും വിധുപ്രതാവ് എൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ഒരു പ്രണയഗാനാണ്. മൺവീണയിൽ രാഗമുകിലായി നീ മാസ്മര ഗാനമായി പൊഴിയുന്നു എന്നാണ് ആ പാട്ടിൻ്റെ ആദ്യ
1: വരികൾ. പ്രണയം തുളുമ്പുന്ന
0: അതെ
1: മനോഹരമായ
0: തീർച്ചയായും.
1: വരികളാണത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ, PhD ചെയ്യാൻ സാധിക്കട്ടെ, നോവലിസ്റ്റ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ, സിനിമയ്ക്ക് തന്നെ ഗാനം എഴുതാൻ സാധിക്കട്ടെ, അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു മാഡം.

അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. അർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് മഞ്ഞണി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി, ഇപ്പോൾ ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ. ആദ്യ ഗാനം ഹേമന്തമേ തൂമന്തമേകി എന്നു തുടങ്ങുന്നു. രചന വീണ ആർ നായർ.

ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന വീണ ആർ നായർ, പി ആർ വിജയലക്ഷ്മി എന്നിവർ. സംഗീതം എസ് ആർ മോഹൻ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് അവർ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം ധരാപുരം, പുതുച്ചേരിയിലെ തട്ടൻചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കീഴിലുള്ള പുതിയ ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പ്രകാരം അനുവദനീയമായ 375 ജോലികൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തിറക്കി ഗ്രാമവികസന മന്ത്രാലയം. മുൻപുണ്ടായിരുന്ന ചട്ടക്കൂടിലെ 226 ജോലികളിൽ നിന്ന് 41% വർദ്ധനവാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുന്നതിനുള്ള പ്രത്യേക ജോലികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് ജോലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ലിജു. ലഹരി മാഫിയയ്ക്ക് കീഴിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും കേരളം കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പേരിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിൽ ആണ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. കേരളം സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗതാഗത മന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ സംവാദ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണവും ചർച്ചയും നടക്കും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ

0: കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിന് പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് നഗരം ആഗോള തീർത്ഥാടന കേന്ദ്രമായും വികസനത്തിന്റെ പ്രതീകമായും ശ്രദ്ധ നേടുന്നു. ആനത്താരകളിൽ AI സ്മാർട്ട് സൌരവേലിയുമായി വനംവകുപ്പ്. ഇടുക്കി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സൌരവേലി സജ്ജമാക്കിയിരിക്കുന്നത്. ഷോക്ക് അടിപ്പിക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചോടിക്കാൻ ഈ ന്യൂ ജെൻ വേലിക്ക് സാധിക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ഇടുക്കി മുള്ളരിങ്ങാട്ട് വനാതിർത്തിയോട് ചേർന്ന 450 മീറ്റർ ഭാഗത്താണ് 3 ഘട്ട സുരക്ഷാ സംവിധാനമുള്ള AI വേലി സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ അകലെ മൃഗങ്ങളെത്തിയാൽ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ആനയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫോണിലേക്ക് സന്ദേശവും ചിത്രവും അയച്ചു നൽകും. കൂടുതൽ അടുത്തേക്ക് വരുന്നതോടെ ഉച്ചത്തിൽ അലാറം മുഴങ്ങുകയും വേലിയിലെ വെളിച്ച സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്ത് ആനയെ ഭയപ്പെടുത്തി ഓടിക്കും. നേരത്തെ വയനാട്ടിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ കാട്ടാന ശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ നിർവഹിക്കും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
4: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പ്രതികൂല കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപകമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഉപജീവന സുരക്ഷ, വരുമാന വർദ്ധനവ്, നൈപുണ്യ വികസനം, പരിശീലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 41.30 ലക്ഷം രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ നിർമ്മിച്ചത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7:00 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനു ശേഷം വിജയം ആവർത്തിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ഇരുചക്ര വാഹന റാലിയും പൊതുസമ്മേളനവും നടക്കും. CPM LDFും കരുത്താർജ്ജിക്കുന്നു എന്ന ചിത്രമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ വിപുലീകൃത കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 456 പോയിന്റ് ഉയർന്ന് 72,839 നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 22,685 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ

0: ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു.
2: ആരോഗ്യ പരിപാലന രംഗത്ത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ 5 തട്ടകങ്ങളായി തിരിച്ചാൽ ആദ്യത്തെ തട്ടകത്തിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊമോട്ടീവ് അഥവാ കഴിവുകളെ വികസിപ്പിക്കൽ എന്ന ആരോഗ്യം. അതിനെ പറയാവുന്ന മറ്റൊരു പേരാണ് ഹാബിലിറ്റേഷൻ. മറ്റ് 4 തട്ടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പ്രിവെന്റീവ് അഥവാ ചെറുക്കുക. വാക്സിനേഷൻ മൂലം നാം ചെയ്യുന്നത് പ്രിവെന്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്യൂരേറ്റീവ് അഥവാ ചികിത്സിക്കൽ. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന രീതിയെയാണ് ക്യൂരേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടത്തെ പറയുന്നതാണ് റീഹാബിലിറ്റേഷൻ അഥവാ അസുഖം മാറിയതിനു ശേഷമുള്ള ചികിത്സ. ഇതിനെ പുനരധിവാസമെന്നും പറയാൻ സാധിക്കും. ഏറ്റവും അവസാനത്തത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരു സാന്ത്വന ചികിത്സ എന്നുള്ള രീതിയിലാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കാണേണ്ടത്. ഇന്ന് നാം പ്രാധാന്യം നൽകുന്നത് ഹാബിലിറ്റേഷൻ അഥവാ കഴിവുകളെ വികസിപ്പിക്കലിനെ പറ്റിയാണ്. കഴിവുകളെ വികസിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രായം ഒരു കുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥ മുതൽ ആദ്യത്തെ 1000 ദിവസമാണ്. അതായത് 2-ാമത്തെ ജന്മദിനം വരെ ശാരീരിക വളർച്ചയുടെയും ബുദ്ധി വികാസത്തിന്റെയും അടിസ്ഥാന ഘട്ടമാണ് ഈ പറയുന്ന പ്രായം. ഒരു കുഞ്ഞിന്റെ അതിജീവനത്തിനും വളർച്ചയ്ക്കും ബുദ്ധി വൈഭവത്തിനും പഠനത്തിനും ഉപകരിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന 2 വർഷം. ആയതിനാൽ ശരിയായ ഭക്ഷണവും പരിചരണവും ശ്രദ്ധയും നൽകേണ്ട കാലഘട്ടമാണ് 2 വയസ്സ് വരെ. നിലവിൽ പുനരധിവാസത്തിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളെക്കാളും കഴിവുകളെ വികസിപ്പിക്കേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും വളർച്ചാ മുരടിപ്പിലും ബുദ്ധി മുരടിപ്പിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും സംസാരശേഷിയിലും സാമൂഹികമായ ഇടപഴകലിലും ഈ മുരടിപ്പ് കൂടുതലായി കണ്ടുവരുന്നു. നമ്മുടെ സമൂഹത്തിൽ ചില കുട്ടികൾക്ക് ജനനം മുതൽ തന്നെയോ പിന്നീട് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ സംസാരിക്കാനും നടക്കാനും പഠിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇത്തരം കുട്ടികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഈ കുട്ടിക്ക് എന്താണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആധുനിക ശിശു വികസന ചികിത്സ നമ്മോട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവന്റെ കഴിവുകൾ എങ്ങനെ പരമാവധി വികസിപ്പിക്കാം. അതായത് ഒരു കുഞ്ഞിന്റെ കഴിവില്ലായ്മ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കഴിവില്ലായ്മ ഉള്ളപ്പോഴും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഹാബിലിറ്റേഷൻ എന്ന ആശയം പ്രസക്തമാകുന്നത്. എന്താണ് ഹാബിലിറ്റേഷൻ എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകൾ പരമാവധി വികസിപ്പിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന് സെറിബ്രൽ പാൽസി, അതായത് കുഞ്ഞുങ്ങളുടെ മോട്ടോർ ഡിലേ എന്നാണ് അതിന് പറയുന്നത്. നടക്കാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചലിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു തരം അവസ്ഥയാണ് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾക്ക് സംസാര വികസനവും വൈകിയാണ് കണ്ടുവരുന്നത്. പല കുട്ടികൾക്കും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടുണ്ടാകാം. ആർട്ടിസം ഉള്ള കുട്ടിക്ക് സാമൂഹിക ഇടപെടലിനും ആശയവിനിമയത്തിലും പ്രത്യേക പരിശീലനം

ആവശ്യമായേക്കാം. ഇവരിൽ ഓരോരുത്തരുടെയും നിലവിലുള്ള കഴിവുകൾ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കഴിവുകൾ വികസിപ്പിക്കുകയാണ് ഹാബിലിറ്റേഷന്റെ പ്രധാന ലക്ഷ്യം. റീഹാബിലിറ്റേഷൻ, ഹാബിലിറ്റേഷൻ രണ്ടും അടുത്തടുത്ത വാക്കുകളെങ്കിലും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പുനരധിവാസവും ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടീവായിട്ടുള്ളത്, അതായത് അസുഖം ഒന്നും വരാതിരിക്കാനായിട്ട് കഴിവുകളെ കണ്ടെത്തി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിപ്പെടുത്തലാണ് നമ്മൾ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ആശയങ്ങളുമാണ്. റീഹാബിലിറ്റേഷൻ അതായത് പുനരധിവാസം, മുമ്പുണ്ടായിരുന്ന ഒരു കഴിവ് നഷ്ടപ്പെട്ട വ്യക്തിയെ ആ കഴിവിലേക്ക് കഴിയുന്നത്ര തിരികെ കൊണ്ടുവരുന്നതിനാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന്, അപകടത്തെ തുടർന്ന് നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീണ്ടും നടക്കാൻ പരിശീലനം നൽകുന്നത് റീഹാബിലിറ്റേഷന്റെ ഉദാഹരണമാണ്. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക കഴിവ് ഇതുവരെ വികസിച്ചിട്ടില്ലെങ്കിൽ ആ കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഹാബിലിറ്റേഷൻ. അതുകൊണ്ട് ഹാബിലിറ്റേഷന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളിൽ വളർച്ചയും ബുദ്ധിവികാസവും നഷ്ടപ്പെടാതിരിക്കാൻ ഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അഥവാ വിവിധങ്ങളായ ചികിത്സ നൽകാൻ കഴിവുള്ള വിദഗ്ധരുടെ കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ഇത്തരം കുട്ടികളിൽ വേണ്ടതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കൂട്ടരാണ് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ. തന്റെ കുഞ്ഞിനെ അത് തന്റെ ഭാഗമായിട്ട് കാണുകയും കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുകയും കഴിവുകളെ വീണ്ടും വീണ്ടും അതിലേക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിന്റെ റോള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സമൂഹവും അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ചികിത്സ നേരത്തെ തുടങ്ങുന്നത് എന്തുകൊണ്ട് ആണ് എന്ന് പലർക്കും സംശയം വരാം. കുഞ്ഞുങ്ങളുടെ തലച്ചോറ് വളർച്ചയുടെ 75% രണ്ട് വയസ്സാകുമ്പോൾ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് 2 വയസ്സിന് മുമ്പ് തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വളർച്ചാ മുരടിപ്പോ ബുദ്ധി വികാസത്തിലോ സംശയം തോന്നിയാൽ ചികിത്സ നൽകുകയും ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പ്രായത്തിനനുസരിച്ച് സംസാരിക്കാതിരിക്കുക, പേര് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക, ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ അമിതമായി വൈകുക, കൈകൊണ്ട് സൂചിപ്പിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും പറയുന്നത് കൈ ചൂണ്ടുന്നില്ല, മറ്റു കുട്ടികളുമായി ഇടപഴകുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുവെ നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്, ആ ഇത് കുറച്ച് കഴിഞ്ഞ് ശരിയാകും. ഈ കുറച്ച് കഴിഞ്ഞ് ശരിയാകും എന്ന ഒരു ധാരണ നല്ലതല്ലെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് വേണ്ടി കാത്തിരിക്കാതെ കുഞ്ഞിനെ ഒരു ശിശുരോഗ വിദഗ്ധനെയോ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെയോ കാണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിമുലേറ്റീവ് തെറാപ്പി എന്ന് പറയും, പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഏർലി സ്റ്റിമുലേഷൻ നൽകുകയാണെങ്കിൽ പല വിപത്തുകളും നമുക്ക് തടയാനും സാധിക്കും. ഹാബിലിറ്റേഷൻ എന്നത് ഒരു ഫിസിയോതെറാപ്പിയിലോ സ്പീച്ച് തെറാപ്പിയിലോ മാത്രം കാണേണ്ട കാര്യമല്ല. ഒരു കുഞ്ഞിന് ആവശ്യത്തിന് വേണ്ട എല്ലാ കഴിവുകളും ഉണർത്തുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന്, സ്വയം ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, ടോയ്ലറ്റ് ഉപയോഗിക്കുക, ആശയവിനിമയം നടത്തുക, സ്കൂളിൽ പോവുക, മറ്റുള്ളവരുമായി ഇടപഴകുക, സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുക, അതായത് പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയെയും മറ്റു കുട്ടികൾക്കൊപ്പം പരമാവധി എത്തിക്കുന്ന ഒരു രീതിയാണ് ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്ക് വളർച്ചാ മുരടിപ്പോ ബുദ്ധിവികാസ കുറവോ ഉണ്ടെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. സ്വന്തം കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും നല്ലതല്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെറാപ്പി സെന്ററുകൾ, ഉദാഹരണം, നമ്മൾ ആദ്യം തന്നെ ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിൽ വീട്ടില് മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി സമയം ചെലവഴിച്ച് ചെയ്ത് കാണിക്കുകയോ അവരോടൊപ്പം പരിശീലിക്കുകയോ ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ. സമൂഹം ഇത്തരം കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലും എത്തേണ്ടതാണ്. കൂടുതൽ

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
2: ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഭാരത് കി നേഷണൽ മാരിടൈം കേപ്പബിലിറ്റി കാ കസ്റ്റോഡിയൻ ഹൈ. പിച്ചലെ 8 ഡിക്കേഡ്സ് സേ ഭി അധിക സമയ സേ എച്ച്എസ്എൽ നേ ദേശ് കി മാരിടൈം ഓർ ഡിഫൻസ് റിക്വയർമെന്റ്സ് കോ പൂരാ കർനേ മേ ബഹുത് ഹി മഹത്വപൂർണ ഭൂമിക കാ നിർവാഹ കിയാ ഹൈ.
1: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 400 ടൺ ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
1: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും

0: മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലെയ്ഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുവു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2 മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷൻ

0: ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതുയിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാവും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ ബിജു തിരുമല, സംഗീതം ശ്യാം.

വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയത്. ചിത്രം മറവിൽ തിരിവ് സൂക്ഷിക്കുക.

യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം തറവാട്ടമ്മ.

0: ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. അടുത്ത നമ്പർ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പാലാട്ടുകോമൻ എന്ന ചിത്രത്തിനു വേണ്ടി AM രാജയും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ശ്യാം ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ശുദ്ധികലശം.

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. പി ബി ശ്രീനിവാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജന്റെ സംഗീതം.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം രണ്ടു ലോകം എന്ന ചിത്രത്തിലെ ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസ് ആലപിച്ചത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ, ചിത്രം മിസ് മേരി.

ഭരണിക്കാവ് ശിവകുമാർ വരികളെഴുതി ശ്യാം ഈണം പകർന്ന് എസ് ജാനകിയും ബ്രഹ്മാനന്ദനും പാടിയ ഗാനം ചിത്രം അക്കൽദാമ.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കാലചക്രം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

യേശുദാസും ബി വസന്തയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം പേൾ വ്യൂ.

ഗാനരചന അപ്പൻ തച്ചേത്, സംഗീതം കണ്ണൂർ രാജൻ, പി സുശീലയും വാണി ജയറാമും പാടിയത് ചിത്രം ബീന.

0: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം പി സുശീല പാടിയ ഗാനം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം ഓടയിൽ നിന്ന്.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Defence Minister Rajnath Singh launches Fleet Support Ship 1 and lays keel for Fleet Support Ship 5 at Hindustan Shipyard in

0: മന, നരിയാപുരം വേണുഗോപാൽ, വി എസ് കലാദേവി, പന്തളം രാധാമണി, ചന്ദ്രു നിർമ്മൽ. സംവിധാനം എൻ വാസുദേവ്.
1: ഫിലോമന, ആ രാജപ്പന്റെ ബി പി നോക്കിയോ?
2: ആ നോക്കി ഡോക്ടർ, ബി പി അല്പം കൂടുതലാ.
1: അല്ല, ഫിലോമനയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? വക്കച്ചനുമായി ഇന്നും വഴക്കൂടിയോ? ഏ,
2: അതല്ല ഡോക്ടർ, അച്ഛായൻ ഇവിടെ വന്ന് ഡോക്ടറെ അപമാനിച്ചു, അതിന് ക്ഷമ ചോദിക്കുന്നു ഞാൻ.
1: ഓ, അതാണോ കാര്യം? അത് ഞാൻ ഇന്നലെ മറന്നില്ലേ. അല്ലെങ്കിലും വക്കച്ചന്റെ സ്വഭാവം കുറച്ചൊക്കെ എനിക്കും അറിയാവുന്നതാണല്ലോ. അത് പോട്ടെ. ഫിലോമന, ആ രാജപ്പന് ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വിശ്രമിക്കാൻ പറയണം, എന്നിട്ട് ബി പി ഒന്നുകൂടെ ചെക്ക് ചെയ്യണം.
2: ആ ശരി ഡോക്ടർ.
1: എന്നാ ഫിലോമന പൊയ്ക്കോളൂ.
3: പോളെ, വണ്ടി തിരിച്ചിട്ടേക്ക്, ഞാനിപ്പോ വരാം. ആ അല്ല, ഡോക്ടർ അകത്തുണ്ടല്ലോ, വന്ന സമയം തന്നെ നല്ലത്. നമസ്കാരം ഡോക്ടർ.
1: ആ നമസ്കാരം, ഇരിക്കൂ.
3: അയ്യോ, ഇരിക്കാൻ സമയമില്ല ഡോക്ടർ. ഞാൻ വന്നത് ഡോക്ടറെ വീട്ടിലേക്ക്, അല്ല ബംഗ്ലാവിലേക്ക് ക്ഷണിക്കാൻ വന്നതാ. ഇന്ന് തന്നെ ഈ നിമിഷം ഡോക്ടർ എന്റെ കൂടെ ബംഗ്ലാവിലേക്ക് വരണം. വന്നേ ഒക്കൂ.
1: അസൗകര്യമുണ്ടല്ലോ മുതലാളി, പേഷ്യൻസിനെ ഇവിടെ ഇരുത്തിയിട്ട് കൂടെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മറ്റോ ദിവസമായ പോരെ.
3: അയ്യോ, അങ്ങനെ പറയരുത്, കൂടെ വന്നേ പറ്റൂ. ഡോക്ടറെയും കൊണ്ടേ വേലായുധൻ ബംഗ്ലാവിലേക്ക് വരുമെന്ന് പറഞ്ഞേച്ചാ ഇങ്ങോട്ട് പുറപ്പെട്ടെ. ഭാര്യയുടെ ഒരേ നിർബന്ധാ, എന്തു ചെയ്യാം, ഭർത്താവെന്ന നിലയ്ക്ക് ഭാര്യയുടെ ആഗ്രഹം നിവർത്തിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഡോക്ടറെ എതിർപ്പൊന്നും പറയരുത്. ഭാനുമതി അമ്മ എത്തിയല്ലോ. എന്റെ ഭാനുമതി അമ്മേ, അമ്മ തന്നെ ഒന്ന് പറയണം.
4: മനസ്സിലായില്ലല്ലോ മുതലാളി, എന്താ കാര്യം?
3: അതെ, ഡോക്ടറെ ബംഗ്ലാവിലേക്കൊന്ന് ക്ഷണിക്കാൻ വന്നതാ ഞാൻ. ഡോക്ടറെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു ട്രീറ്റ് കൊടുത്തില്ലെങ്കിൽ വേലായുധൻ മുതലാളിക്ക് അതിന്റെ ഒരു കുറച്ചില്. അതുകൊണ്ട്
4: അത് ശരിയാ. എടാ മോനെ, നീ ഒന്ന് മുതലാളിയോടൊപ്പം പോയിട്ട് വാ, ഇനി വിളിച്ചിട്ട് ചെന്നില്ല എന്ന് വേണ്ട.
1: ശരിയമ്മേ. ഫിലോമന,
2: എന്താ ഡോക്ടർ?
1: ഈ മരുന്നുകൾ അവർക്ക് കൊടുത്തേക്ക്, ഇന്നിനി പരിശോധനയില്ല. ബോർഡിട്ടേക്കു.
2: ശരി ഡോക്ടർ.
1: എന്നാ ഇറങ്ങാൻ മുതലാളി, വൈകിക്കണ്ട.
3: ഓ അങ്ങനെയാവട്ടെ. എടോ പോളെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. ഡോക്ടറെയും കൊണ്ടാ വേലായുധം വരുന്നത്, കണ്ടില്ലേടോ. വേലായുധൻ വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങ് മുൻ സീറ്റിലേക്ക് കയറി ഡോക്ടറെ, ഈ മുതലാളി പിൻ സീറ്റിൽ
1: കയറിക്കൊള്ളാം.
3: കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. കൂടെ എന്റെ മോളും, അവൾ ഇന്നലെയാ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്.
5: ബാക്കി കൂടി പറയൂ ഡോക്ടർ. ഡോക്ടറെയും കൂട്ടി വേലായുധ മുതലാളി അയാളുടെ ബംഗ്ലാവിലേക്ക് പോയിട്ട് നന്നായി സൽക്കരിച്ചോ അയാള്?
1: തീർച്ചയായും, നല്ല സ്വീകരണമായിരുന്നു. വലിയ ബംഗ്ലാവ്, ഏക്കർ കണക്കിന് വിളഭൂമി, നല്ല കാശ്. ചായ കൊണ്ടുവന്ന് തന്നത് അർച്ചനയായിരുന്നു. അതൊരു പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയായിരുന്നു.
5: അർച്ചന ഡോക്ടറുടെ ഭാര്യ?
1: യെസ്.
5: അർച്ചന നല്ല സുന്ദരിയായിരുന്നു അല്ലേ ഡോക്ടർ?
1: അതെ.
5: ഡോക്ടർ എന്താ പെട്ടെന്ന് മോഡ് ഔട്ട് ആയത്?
1: പുറമേയുള്ള സൗന്ദര്യം അർച്ചനയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നില്ല. ആത്മസൗന്ദര്യം നഷ്ടപ്പെട്ടവൾ, ഒരു സ്വാർത്ഥ, അതായിരുന്നു അർച്ചന.
5: ഓ മൈ ഗോഡ്!
1: ഇത്രയും കേട്ടപ്പോഴേ താൻ ദൈവത്തെ വിളിച്ചു പോയോ? ഈ ഞാൻ എത്ര പ്രാവശ്യം ഓ മൈ ഗോഡ് എന്ന് നെഞ്ചുപൊട്ടി വിളിച്ചിരിക്കുന്നു, കരഞ്ഞിരിക്കുന്നു. ആ വിക്രമൻ എന്റെ വഴി തടഞ്ഞു പറഞ്ഞത് അന്നനുസരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇവിടെ വരേണ്ടി വരുമായിരുന്നില്ല.
5: വിക്രമനോ? അതാര്?
1: പോളെ, വണ്ടി ഒന്ന് വേഗം വിട്. പേഷ്യൻസ് ആരെങ്കിലും ക്ലിനിക്കിൽ എന്നെയും കാത്തിരിപ്പുണ്ടാവും. ഫിലോമിനയ്ക്ക് ഒരുപക്ഷെ അവരെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്തായത് പോളെ? അത് കണ്ടോ, റോഡ് തടഞ്ഞ്, അതെ നമ്മുടെ വഴി തടഞ്ഞ് കുറെ പേർ കണ്ടോ? വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്താ രാഘവട്ടെ ഇത്? ഇങ്ങനെ വഴി തടഞ്ഞ് എന്തിനിങ്ങനെ നിങ്ങൾ നിൽക്കുന്നു? ഇപ്പൊ വണ്ടി എടുക്കില്ലായിരുന്നോ?
3: അങ്ങനെയൊന്നും ഈ രാഘവനും കൂട്ടനും മരിക്കില്ലടോ.

0: ഇല്ല. താനേ എന്റെ ബന്ധുവാണെന്നത് സത്യമാ. പക്ഷെ എന്റെ സഹോദരി അവിടെ ഒരു പാപമായിരുന്നു. മുറച്ചെറുക്കനായ നിങ്ങളെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന ഒരു മണ്ടി അവളെ നീയും നിന്റെ തള്ളയും കൂടി മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ഒടുവിൽ അവളെ കൊന്നു. എന്താ നിങ്ങൾക്ക് നൊന്തോ? നൊന്തോന്ന്? ഏ, അത് കണ്ടോ, ആ ചെകുത്താൻമല ഇന്നും കേൾക്കുന്നുണ്ട് എന്റെ പെങ്ങളുടെ തേങ്ങൽ, ആത്മാവിന്റെ തേങ്ങൽ.
1: രാഘവേട്ട വേണ്ട, രാധികയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഞാനും അമ്മയുമാണെന്നുള്ള നിങ്ങളുടെ വിചാരം തെറ്റാണ് രാഘവേട്ട. അവളെ സ്വന്തം സഹോദരിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു വിവാഹ വാഗ്ദാനവും ഞാനോ അമ്മയോ അവൾക്ക് നൽകിയിട്ടില്ല. ഇതാണ് സത്യം.
0: മണ്ടരോ, ഭാനുമതി നിന്റെ അമ്മയാണെങ്കിൽ അവർ എന്റെ അമ്മായിയ. ആ തള്ളയാ നാഴികയ്ക്ക് 40 വട്ടം രാധികയോട് നിങ്ങളുടെ വിവാഹകാര്യം ഉണർത്തിച്ചുകൊണ്ടിരുന്നത്. ഒടുക്കം നിങ്ങൾ ഒരു ഡോക്ടറായപ്പോ ആ പാപത്തിന് മറന്നു ചതിച്ചു. അല്ലേടോ നന്ദി കേട്ടവനെ.
2: നിർത്തി രാഘവേട്ട, ബാക്കി ഈ വിക്രം പറഞ്ഞോളാം. കേട്ടോടോ ഡോക്ടറെ, എന്റെ അമ്മാവനാ വേലായുധൻ മുതലാളി. അതായത് നിങ്ങൾ കണ്ട് കൊതിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയ അർച്ചന എന്റെ മുറപ്പെണ്ണാണെന്ന്. അർച്ചനെ താലി കിട്ടുന്നെങ്കിൽ അത് ഈ വിക്രമൻ മാത്രമേ ആയിരിക്കുള്ളൂ. അതെന്റെ വാശി മാത്രമല്ല ഡോക്ടറെ, ഒരവകാശം കൂടിയാ. അമ്മാവൻ സൽക്കരിക്കാൻ വിളിച്ചപ്പോ ഒരു ഉളുപ്പുമില്ലാതെ താൻ പോയി. അത്രയും മതി, ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം. അതല്ല, ഇനിയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കും മോനെ ജയരാജയെ, ദുഃഖിക്കും. ഈ നാട് വിടും നിങ്ങൾ, ഇല്ലരോടിക്കും ഈ വിക്രമൻ. ഈ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ ഓടിച്ചിരിക്കും. ഇത് വിക്രമന്റെ വാക്കാ.
3: എനിക്കും രണ്ട് വാക്ക് പറയണം വിക്രമേട്ട. ഈ വക്കച്ചനും രണ്ട് വാക്ക് പറയണമെന്ന്.
2: പറ വക്കച്ച, ഇനി നിനക്ക് തല്ലണോ? തല്ലിക്കോ, ഇവനൊന്നും ഒരു ചുക്കും ചെയ്യില്ല. ഞാനുണ്ട് കൂടെ. ആ ഈ വിക്രമനുണ്ടെന്ന്. നിന്റെ പെങ്ങളെ നേഴ്സെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നാ വക്കച്ച നിന്റെ വിചാരം?
1: വിക്രമാ വേണ്ട, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്നാട്ടിലെ ഒരു ക്ലിനിക്കിനെയും അവിടെ ജോലി ചെയ്യുന്ന ഒരു പാവം പെൺകുട്ടിയെയും കുറിച്ചാണ് ഈ ഇല്ലാവചനം പറയുന്നതെന്നുള്ള ഓർമ്മ വേണം.
3: വിക്രമേട്ടൻ പറഞ്ഞതിൽ എന്താണോ ഒരു തെറ്റ്, ഒക്കെ സത്യമല്ലേ?
1: വക്കച്ച, താൻ സ്വന്തം കൂടപ്പിറപ്പിനെയാണ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നതെന്ന് ഓർമ്മ വേണം. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. ആ പോളെ, വണ്ടി എടുക്ക, നമുക്ക് പോവാം.
2: ആ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഡോക്ടറെ, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞിട്ട് പോ.
1: വിക്രമൻ എന്താണ് അറിയേണ്ടത്?
2: അർച്ചനെ നിങ്ങൾ വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പ്, അതിൽ താല്പര്യമില്ലെന്ന ഒരു മറുപടി അമ്മാവന് കൊടുക്കാമെന്ന രണ്ടാമത്തെ ഉറപ്പ്, അത് ഈ വിക്രമന് കിട്ടണം, കിട്ടിയേ തീരൂ.
1: ആ മറുപടി അമ്മാവനിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടാവേണ്ടത്? ഇതുവരെ ആലോചിക്കാത്ത ഒരു വിവാഹത്തെ കുറിച്ചാണ് വിക്രമൻ പറയുന്നതും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം, വേലായുധൻ മുതലാളിക്കും അയാളുടെ മകൾക്കും ഞാനുമായുള്ള ബന്ധത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് നടക്കും. വിക്രമൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ആദ്യം നിങ്ങൾ അമ്മാവനോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കേ. പോളെ വണ്ടി വിട.
4: അമ്മച്ചി, ദേ ഒരാള് വരുന്നുണ്ട്, ഡോക്ടറെ കാണാനാണെന്ന് തോന്നുന്നു.
5: അയാളെ കണ്ടിട്ട് ഇവിടെ ഉള്ളതല്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ താടിയും മുടിയും ഒക്കെ വളർത്തിയിരിക്കുന്നത്? ഇനി വല്ല ഊരുതണ്ടിയോ മറ്റോ ആണോ മോളെ?
4: അമ്മേ പതുക്കെ പറ, ദേ അയാളിങ് എത്തിക്കഴിഞ്ഞു.
6: ഡോക്ടറില്ലേ ഇവിടെ?
4: ഇന്നിന് ഡോക്ടറെ കാണാൻ കഴിയുമോ എന്നറിയില്ല. എന്താ പേര്?
6: പേര് അത്?
5: അതെന്താ പേര് പറയാൻ ഒരു മടി? വീടെവിടെയാ? അതെങ്കിലും ഒന്ന് പറ.
6: കുറച്ച് അകലെ നിന്നാ.
5: ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് തന്നെയാണോ വന്നത്? അതോ വഴി തെറ്റി വന്നതാണോ?
6: അതെ, ഡോക്ടറെ കണ്ടാ കൊള്ളാമായിരുന്നു.
4: ഡോക്ടറും നിങ്ങളും തമ്മിൽ പരിചയമുണ്ടോ?
6: ഇല്ല.
5: അപ്പൊ ശരിക്കും നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഇതെന്താ ഈ താടിയും മുടിയും വെട്ടാത്തെ? അതെങ്കിലും ഒന്ന് പറ.
6: അത് പിന്നെ ഞാൻ പിന്നെ വരാം.
5: ഒന്ന് നിന്നേ, നിങ്ങളെ കണ്ടിട്ട് ശരിക്കും ഡാക്ടറെ കാണാൻ വന്നതാണെന്ന് ഈ ഭാനുമതിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ടിട്ട് 10-40 വയസ്സ് കാണും നിങ്ങൾക്ക്. പേരൊട്ട് പറയുന്നുമില്ല. കണ്ടാ ജയിലിൽ നിന്നോ പ്രാന്താശുപത്രിയിൽ നിന്നോ ചാടിപ്പോന്നതാണെന്ന് തോന്നുകയും ചെയ്യും. സത്യം പറ, നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഒന്ന് പറയടോ.
6: അമ്മച്ചി പറയുന്നതെല്ലാം സത്യം തന്നെയാ. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും അല്ലേ? ആ, എന്റെ പേര് ആനന്ദ്.
4: എന്തെങ്കിലും അസുഖം ഉണ്ടോ നിങ്ങൾക്ക്? പേര് ആനന്ദ്, അഡ്രസ് ഒന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എഴുതി വെക്കാം, ഡോക്ടർ വരുമ്പോ കാണാമല്ലോ.
6: എനിക്കൊരു അസുഖമില്ല സഹോദരി, പക്ഷേ ഡോക്ടറെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്.
5: അതിരിക്കട്ടെ, തന്റെ നാടും വീടും എവിടെയാണെന്നൊന്ന് പറയടോ. എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? താൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അതോ ബാങ്ക് കൊള്ളയടിച്ചു വരികയാണോ?
6: ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം. ഇവിടെ അടുത്തെങ്ങാനും അനാഥാലയമോ മെന്റൽ ഹോസ്പിറ്റലോ വൃദ്ധസദനമോ മറ്റും ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് ദേവി ഇതൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്.
5: എന്താ അവിടെ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും കിടപ്പുണ്ടോ?
6: യെസ്, അതെ, കിടപ്പുണ്ട്. ഉണ്ടാവണം, ഉണ്ടാവണം. അവരെ ഈ ആനന്ദ് കണ്ടുപിടിക്കും.
5: എന്താണ് ഇയാൾ പറയുന്നത് ഫിലോമിനെ?
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മച്ചി. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ആരെ കണ്ടുപിടിക്കുന്ന കാര്യമാ നിങ്ങളിപ്പോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് പോലെ. ശരിക്കും നിങ്ങൾ ആരെ അന്വേഷിച്ചാ ഇങ്ങോട്ട് വന്നത്?
6: അത് പറയാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്.
4: ഇവിടെ അടുത്തെങ്ങും അങ്ങനെ ഒരു വൃദ്ധസദനമോ അഗതി മന്ദിരമോ ഉള്ളതായി അറിയില്ല. ഇനി ഡോക്ടർക്ക് എങ്ങാനും അറിയാമോ എന്നറിയില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ.
7: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 12-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, വേലായുധൻ മുതലാളി, പരമേശ്വരൻ കുര്യാത്തി, രാഘവൻ, എസ് ആർ ബാബു, വക്കച്ചൻ, അണ്ടൂർകോണം മുബാരക്, വിക്രമൻ, ഉണ്ണികൃഷ്ണൻ മാടമന, സാന്ദ്ര, വി എസ് കലാദേവി, ഭാനുമതി, പന്തളം രാധാമണി, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
3: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നവീകരണ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതിയായ അടൽ ഇന്നോവേഷൻ മിഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ വികസനവും സമൃദ്ധിയും വിലയിരുത്തപ്പെടുന്നത് അവിടെ രൂപപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും നവീകരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. 21-ാം നൂറ്റാണ്ടിലെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ മുന്നിട്ടു നിൽക്കണമെങ്കിൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതികളിൽ നിന്നും തൊഴിൽ നേടുന്ന ചിന്താഗതികളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കേണ്ടതുണ്ട്. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി മാത്രം കണക്കാക്കാതെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തൊഴിൽദാതാക്കളായും സംരംഭകരായും വളർത്തിയെടുക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച അതിബൃഹത്തായ പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. 2016-ൽ നിധി

0: ആയോഗിന് കീഴിൽ തുടക്കമിട്ട ഈ ദൗത്യം രാജ്യത്തുടനീളം ഒരു പുതിയ നവീകരണ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് അടിത്തറയിട്ടിരിക്കുന്നത്. രാജ്യത്തെ ചിന്തകരെയും വിദ്യാർത്ഥികളെയും ഗവേഷകരെയും സംരംഭകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നതാണ് അടൽ ഇന്നൊവേഷൻ മിഷന്റെ പ്രാഥമിക ലക്ഷ്യം. സമൂഹത്തിലെ വിഭിന്നങ്ങളായ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രായോഗിക പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ദൗത്യത്തിലൂടെ സാധിക്കുന്നു. സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്ന ഈ പ്രക്രിയ പിന്നീട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, വ്യവസായ മേഖലകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിലൂടെ കടന്നുപോകുന്നു. ആലോചനയിൽ മാത്രം ഒതുങ്ങാതെ മികച്ച ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ശരിയായ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ അടൽ ഇന്നൊവേഷൻ മിഷൻ പൂർണ്ണ സജ്ജമാണ്. 2016 ജനുവരിയിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂതനാശയങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ആവാസ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പരാമർശിച്ചു. ഈ ലക്ഷ്യത്തിലേക്കായി അടൽ ഇന്നൊവേഷൻ മിഷൻ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സമഗ്രമായ ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിതി ആയോഗിന്റെ കീഴിലെ സുപ്രധാന സംരംഭമായാണ് കേന്ദ്ര സർക്കാർ ഇത് രൂപീകരിച്ചത്. അടൽ ഇന്നൊവേഷൻ മിഷനിലൂടെ ഗവേഷണം, നൂതനാശയങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ഇൻക്യുബേഷൻ ആൻഡ് ഇൻഡസ്ട്രി അക്കാഡമിയ ബഹുത് മഹത്വപൂർണ്ണ വ്യവസ്ഥ ഹൈ ക്യോകി ഇസ്കെ ബിനാ ഇസ് വിഷയ കോ ഡെവലപ് നഹീ കിയാ ജാ സക്താ ഔർ ഇസ്കെ ലിയെ അടൽ ഇന്നൊവേഷൻ മിഷൻ എയിം വിശ്വസ്തരീയ ഇന്നൊവേഷൻ ഹബ് കോ ബഢാവ ദേനെ ടെക്നോളജി ആധാരിത സ്റ്റാർട്ടപ്സ് കോ കോമ്പറ്റേറ്റീവ് ബനാന ഔർ ഉസ്കെ ലിയെ ഏക അടൽ ഇന്നൊവേഷൻ മിഷൻ പ്ലാറ്റ്ഫോം കി ശുരുവാത് കർ രഹേ ഹൈ ഇസ്കാ ഉദ്ദേശ് പ്രതിഭ ഉപയോഗ കെ ഉദ്യമിത കോ ബഢാവ ദേന തഥാ ഇൻക്യുബേറ്റർസ് കെ നെറ്റ്വർക്ക് കോ സുധർ കർണ ഇസ്കെ തഹത് സെക്ടർ സ്പെസിഫിക് ഇൻക്യുബേറ്റർസ് കോ നിർമ്മാണ കർണ ഹൈ 500 ടിങ്കറിംഗ് ലാബ്സ് തയ്യാർ ഹോങ്കെ പ്രീ ഇൻക്യുബേഷൻ കി അലഗ് വ്യവസ്ഥ കീ ജായേഗി മൗജൂദാ ജോ ഇൻക്യുബേഷൻ സെന്റർ ഹൈ ഉസ്കോ ഓർ ബലവാൻ ബനായാ ജായേഗാ ഓർ സ്റ്റാർട്ടപ്സ് കോ സീഡ് ക്യാപിറ്റൽ ബി ദിയാ ജായേഗാ.
0: അടൽ ടിങ്കറിംഗ് ലാബുകൾ, അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ, അടൽ ന്യൂ ഇന്ത്യ ചലഞ്ചസ്, മെന്റർ ഇന്ത്യ എന്നിങ്ങനെ പ്രധാനമായും 5 വ്യത്യസ്ത പദ്ധതികളിലൂടെയും പ്രവർത്തന മേഖലകളിലൂടെയുമാണ് ഈ സമഗ്ര ദൌത്യം നടപ്പിലാക്കുന്നത്. സ്കൂൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ തന്നെ ഗവേഷണ താൽപര്യവും സർഗാത്മകതയും പ്രശ്നപരിഹാര ശേഷിയും വളർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് അടൽ ടിങ്കറിംഗ് ലാബുകൾ. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പ്രവേശനം ലഭിക്കുക. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം നേടുന്ന അറിവുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ പ്രായോഗികമായി മനസ്സിലാക്കാൻ അടൽ ടിങ്കറിംഗ് ലാബുകൾ സഹായിക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്നും ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് സ്വന്തമായി ചെയ്തു പഠിക്കുന്ന തലത്തിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തെ മാറ്റാൻ അടൽ ടിങ്കറിംഗ് ലാബുകളിലൂടെ സാധിച്ചു. 3D പ്രിന്ററുകൾ, റോബോട്ടിക്സ് കിറ്റുകൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇലക്ട്രോണിക്സ് സൈറ്റുകൾ, ഇലക്ട്രോണിക് സെൻസറുകൾ, അത്യാധുനിക ടൂളുകൾ തുടങ്ങിയവ നേരിട്ട് പ്രവർത്തിപ്പിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. പരീക്ഷണങ്ങൾ നടത്താനും തോൽവി ഭയക്കാതെ പുതിയ നവീകരണങ്ങൾ പരീക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യവും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നു. അടൽ ടിങ്കറിംഗ് ലാബുകൾ തങ്ങളുടെ ചിന്താരീതിയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് എറണാകുളം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥി മാധവ് എ നായർ ആകാശവാണി വാർത്തകളോട് വിശദീകരിക്കുന്നു.
2: ഞാൻ 6ാം ക്ലാസ് മുതൽ അടൽ ടിങ്കറിംഗ് ലാബ് സ്കൂളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമൂലം എനിക്ക് കുറേ പുതിയ പുതിയ ടെക്നോളജികളെക്കുറിച്ചും പുതിയ പുതിയ അറിവുകളും എനിക്ക് അതിൽ നിന്ന് നേടാൻ പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കോഡിംഗ്, പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി അവർ ATL തന്നെ കുറേ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് ATL മാരത്തോൺ, ATL തിങ്കർപ്രണർ, YAP അങ്ങനെ കുറേ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാംസിൽ എനിക്ക് എൻ്റെ പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അത് കാരണം എനിക്ക് കുറേ എക്സ്പീരിയൻസും കിട്ടി, അതേപോലെ പുതിയ പുതിയ ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റി. ഇതെല്ലാം ചെയ്തതിന് അവർ ഈ വർഷം 2026 റിപ്പബ്ലിക് ഡേന് പരേഡ് കാണാൻ വേണ്ടിയുള്ളൊരു വിസിറ്റ്, ഒരു ഇൻവിറ്റേഷൻ തന്നു എനിക്ക്. അതേപോലെ പ്രസിഡൻറ്

0: ഇതിൻ്റെ ഒപ്പം ഒരു ഹൈറ്റിക്കുള്ള ഒരു ഇൻവിറ്റേഷനും കിട്ടി. അപ്പോൾ ഈ ഒരു ഏറ്റെടി ചേർന്ന കൊണ്ടാണ് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റിയത്. പിന്നെ എന്നെ എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരൻസ്, പ്രിൻസിപ്പൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു.
1: പി എം ശ്രീ കേന്ദ്ര വിദ്യാലയ ആലുവ NAD സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധ്യാപികയായ ആശ സൂസൻ ഐപ്പ് സംസാരിക്കുന്നു.
2: അടൽ ടിങ്കറിംഗ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജിജ്ഞാസ, കൗതുകം, എഞ്ചിനീയറിംഗ് മേഖലയോടുള്ള താൽപ്പര്യം എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള മികച്ച ചവിട്ടുപടികളാണ്. ഈ ലാബുകളുടെ വരവോടെ 6-ാം ക്ലാസ് മുതൽ തന്നെ വളരെ ചെറുപ്രായത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ തിങ്കിംഗ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തകളും ആശയങ്ങളും ഒരു യഥാർത്ഥ പ്രവർത്തന മാതൃകയാക്കി മാറ്റാനുള്ള അവസരം ലഭിക്കുന്നു. ഇത് അവരുടെ ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും സഹപാഠികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പാഠപുസ്തക സിലബസുമായി ATL പാഠ്യപദ്ധതി സംയോജിപ്പിച്ചതോടെ പഠിപ്പിക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിച്ചറിയുന്നതിലൂടെ ക്ലാസുകൾ കൂടുതൽ സജീവമായി. ഈ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് CMFRI, സ്റ്റാർട്ടപ്പ് വില്ലേജസ്, പ്രദേശത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് മികച്ച അനുഭവ സമ്പത്ത് ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, അടൽ ടിങ്കറിംഗ് ലാബുകൾ കൊച്ചു മനസ്സുകളിൽ തിങ്കിംഗ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തയുടെയും നവീകരണത്തിൻ്റെയും ഒരു തിരി കൊളുത്തിയിരിക്കുന്നു.
1: ഉന്നത വിദ്യാഭ്യാസ തലത്തിലും വ്യവസായ രംഗത്തും രൂപപ്പെടുന്ന മികച്ച ആശയങ്ങളെ വ്യവസായ സംരംഭങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന കേന്ദ്രങ്ങളാണ് അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ആവശ്യമായ സഹായം നൽകുകയാണ് അടൽ ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ചുമതല. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓഫീസ് സൗകര്യങ്ങൾ, സാങ്കേതിക ലാബുകൾ, സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ, നിയമോപദേശങ്ങൾ എന്നിവയെല്ലാം അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നു. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, കേരള IIIT MK അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ അടൽ ഇൻക്യുബേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഡീപ് ടെക്, സെമി കണ്ടക്ടർ, ഹാർഡ്വെയർ നവീകരണ മേഖലകൾക്ക് പുതിയ കരുത്തേകുന്നതിനായി IIIT MK ടെക്നോപാർക്കിൽ സ്ഥാപിച്ച അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. വ്യവസായ IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഒരു സാധാരണ ആശയത്തെ വലിയൊരു ബിസിനസ് സംരംഭമാക്കി മാറ്റാൻ ഈ ഇൻക്യുബേഷൻ സെന്ററുകൾ നൽകുന്ന പിന്തുണയെക്കുറിച്ച് യുവ സംരംഭകനായ VVPK സസ്റ്റൈനബിൾ സൊല്യൂഷൻസിന്റെ സഹസ്ഥാപകനുമായ റിനു തോമസ് സംസാരിക്കുന്നു.
3: VVPK ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെന്റ് മേഖല പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഞങ്ങളുടെ വെൻറേറ്റർ ഒരു അഡ്വാൻസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഞങ്ങളുടെ G190 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ബയോഗ്യാസ് പ്യൂരിഫിക്കേർ സിസ്റ്റവും. ഞങ്ങളുടെ തന്നെ VVD ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ വാട്ടർ ട്രീറ്റ്മെൻറ് കമ്പനി CCAM ചേർന്ന് ഹോസ്പിറ്റൽ വേസ്റ്റ് വാട്ടറിൽ നിന്നുള്ള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ സ്റ്റാർട്ടപ്പ് ജേണി തുടങ്ങുന്നത് 2018 ആദ്യകാലത്ത് ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യൽ സ്റ്റേജസ് കൂടുതലും ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് മേക്കർ വില്ലേജ് കൊച്ചി, സോഷ്യൽ ആൽഫ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, പ്രമുഖ IIT കളുടെയും IIM കളുടെയും ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള പല ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള മിക്കവാറുള്ള സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റങ്ങളിൽ നിന്നെല്ലാം തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് മെൻറ്ററിംഗ് ആയിട്ടും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഗ്രാൻഡ് ആയിട്ടും പൈലറ്റിംഗ് സപ്പോർട്ടായിട്ടും പേറ്റൻറ്റ് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റും ആയിരുന്നു. ഈ ജേണിയിൽ നിന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം, എല്ലാ സ്റ്റാർട്ടപ്പുകളുടെയും വഴി ഒരുപോലെയല്ല എന്നുള്ളതാണ്. ടെക്നോളജി, ഡെവലപ്മെൻറ്റ് സൈക്കിൾ, ഫണ്ടിങ് നീഡ്, മാർക്കറ്റ് എൻട്രി പാത്ത് എല്ലാം സ്റ്റാർട്ടപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സപ്പോർട്ടും സ്റ്റാർട്ടപ്പിൻ്റെ സ്റ്റേജും ആക്ച്വൽ റിക്വയർമെൻ്റും എല്ലാം മനസ്സിലാക്കിയാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഇന്നോവേഷനെ എങ്ങനെ കാണുന്നു എന്ന രീതിക്കും ഒരു ഓപ്പൺനെസ് വേണം. ചില സ്റ്റാർട്ടപ്പുകൾക്ക് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടി മൾട്ടിപ്പിൾ ഗ്രാൻഡ്സ് ആവശ്യമായിട്ട് വരും.

0: പക്ഷേ ഓരോ ഫണ്ടിങ് സൈക്കിളുകൾ കഴിയുമ്പോഴും സ്റ്റാർട്ടപ്പ് അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നും കാലക്രമേണ ഇത് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് നിലനിൽക്കാനുള്ള രീതിയിലേക്ക് അത് വളരുന്നുണ്ടെന്നും ഈ ഫണ്ടിങ് കൊടുക്കുന്ന ഈ ഇൻക്യുബേഷൻ സെൻറ്ററുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഫണ്ടിങ് കൊടുത്ത് ഫണ്ടിങ്ങിൽ നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടല്ല ഒരു സ്റ്റാർട്ടപ്പ് നിലനിൽക്കേണ്ടത്. അവർ സ്വന്തം കാലിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് മാറണം. അതിനുവേണ്ടിയുള്ള ഒരു വളം മാത്രമായിരിക്കണം ഈ ഗ്രാൻറ്റ്. പിന്നെ മാർക്കറ്റ് എൻട്രി കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജാണ്. ഇനിഷ്യൽ സ്റ്റേജ് തുടങ്ങുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പക്ഷേ ആദ്യ കാലത്ത് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള പേയ്മെൻറ്റോ അഡ്വാൻസോ ഒന്നും റെഗുലർ ആയിരിക്കുകയില്ല. അങ്ങനെ വരുമ്പം നമുക്ക് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് സ്കീം എന്നിവയൊക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പിനെ കണക്ട് ചെയ്ത് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റെഡിയാക്കിയെടുക്കാൻ ഇൻക്യുബേഷൻ സെൻ്ററുകൾക്ക് സഹായിക്കാൻ സാധിക്കും.
1: നഗരങ്ങൾക്ക് പുറമേ ഗ്രാമീണ മേഖലകളിലേക്കും വികസനം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കും സാങ്കേതിക വികസനവും ഇന്നൊവേഷൻ സൗകര്യങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ ആരംഭിച്ചത്. രാജ്യത്തെ ഉൾനാടൻ ഗ്രാമങ്ങൾ, മലയോര മേഖലകൾ, പിന്നാക്ക ജില്ലകൾ എന്നിവിടങ്ങളിൽ നവീകരണ സംസ്കാരം വളർത്താൻ ഇന്നൊവേഷൻ സെന്ററുകൾ വഴിയൊരുക്കുന്നു. പ്രാദേശികമായ കാർഷിക പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, മാലിന്യ സംസ്കരണം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് പ്രാദേശികമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താൻ ഈ കേന്ദ്രങ്ങൾ യുവാക്കളെ പ്രാപ്തരാക്കുന്നു. ദേശീയ പ്രാധാന്യമുള്ളതും സാമൂഹികമായി ഏറെ പ്രസക്തവുമായ വിവിധ മേഖലകളിലെ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് അടൽ ന്യൂ ഇന്ത്യ ചലഞ്ചസ്. ഊർജം, ശുചിത്വം, ഗതാഗതം, ആരോഗ്യം, കൃഷി, ജലസേചനം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് 1 കോടി രൂപ വരെ ഗ്രാന്റ് ഇൻ എയ്ഡ് സാമ്പത്തിക സഹായമായി നൽകി വരുന്നു. പുതിയ സംരംഭകർക്ക് ശരിയായ ദിശാബോധവും പിന്തുണയും നൽകുന്ന വിദഗ്ധരുടെ ശൃംഖലയാണ് മെന്റർ ഇന്ത്യ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ തലവന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സർവകലാശാല അധ്യാപകർ, വിജയകരമായ സംരംഭകർ എന്നിവർ തങ്ങളുടെ വിലപ്പെട്ട സമയം നീക്കിവെച്ച് സ്കൂളുകളിലെ അടൽ ലാബുകളിലെ കുട്ടികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും നേരിട്ട് പരിശീലനവും അവബോധവും നൽകുന്നതാണ് പദ്ധതി. ഇന്ത്യൻ സമൂഹത്തിലും വിദ്യാഭ്യാസ മേഖലയിലും അടൽ ഇന്നൊവേഷൻ മിഷൻ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. കൂടാതെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ഗണ്യമായി ഉയർന്നതിലും മിഷൻ നിർണായക പങ്കുവഹിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ യുവജനശക്തിയാണ്. യുവത്വത്തിന്റെ ചിന്തകൾക്ക് ദിശാബോധം നൽകാനും ആശയങ്ങൾക്ക് സർഗാത്മകത പകരാനും അതുവഴി ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുൻനിരയിലെത്തിക്കാനും അടൽ ഇന്നൊവേഷൻ മിഷന് സാധിക്കുന്നു. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിലൂടെ ഭാവിയിലെ ആഗോള സാങ്കേതിക സംരംഭക കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനുള്ള ഉറച്ച അടിത്തറയാണ് ഇത്തരം ദൌത്യങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നവീകരണ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതിയായ അടൽ ഇന്നൊവേഷൻ മിഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.

അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ പി കെ ഗോപി, സംഗീതം ഇളയരാജ.

യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി കാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

എസ്എഫ് അലി കേച്ചേരി വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, ചിത്രം കരുമാടിക്കുട്ടൻ.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, ചിത്രം നന്ദനം.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
0: പ്രിയ ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് MP.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില നടന്മാർ സ്ക്രീനിൽ വളരെ ഗ്രാൻഡ് ഇൻട്രൊഡക്ഷനുമായിട്ട് വരും. ചില ആളുകൾ വളരെ പതുക്കെ വന്ന് ക്യാരക്ടറുകളായി നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടി. ഒരു ദിവസം നമുക്ക് തോന്നും, ഇയാളെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. അത്തരത്തിലൊരു അതിഥിയാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്, ശ്രീ ആനന്ദ് മന്മഥൻ. സ്വാഗതം.
3: താങ്ക് യു. ആൻഡ് ആ ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സന്തോഷമുണ്ട്, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.
2: അതാണല്ലോ സത്യം.
3: അതെ,
2: വളരെ കുറേശ്ശെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടുന്നത് ആനന്ദ്. എന്റെ ചോദ്യം, ഈ അടുത്തിടെ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരക്കാർമൂറി ഷൺമുഖൻ എന്ന ക്യാരക്ടർ മമ്മൂട്ടിക്ക ബ്ലാക്ക് എന്ന സിനിമയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ വിദ്യാർത്ഥി
3: ആയിരുന്നിരിക്കണം.
2: അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് മുഴുവനും കൊണ്ടാണ് ആ ക്യാമിയോ റോളിന്റെ കൂടെ നിൽക്കുന്ന ഫ്രെയിമിൽ ഞാനുണ്ട് എന്നൊരു എക്സൈറ്റ്മെന്റ് ആനന്ദ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നമുക്ക് തുടങ്ങിയാലോ.
3: അത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അപ്പൊ അന്നോട്ട് തന്നെ ഈ സിനിമയുടെ വലിയൊരു ആരാധനയാണ്. സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ ഈ പറയുന്ന പോലെ രഞ്ജി സാറിന്റെ പടങ്ങളും ഉദയകൃഷ്ണ ചേട്ടാ എഴുതിയ പടങ്ങളും മമ്മൂക്കയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ. അപ്പോൾ അതിൽ രഞ്ജി സാറ് എഴുതുന്ന ഡയലോഗ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. ഉദയകൃഷ്ണ ചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുന്നതെങ്കിലും രഞ്ജി സാറ് ചിലപ്പോഴൊക്കെ ചില അഡീഷണൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. എൻ്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത് പുള്ളി എഴുതി തന്ന ഡയലോഗ് പറയുക എന്നുള്ളതാണ്. പുള്ളി എഴുതി തന്നിട്ട് പുള്ളി അത് മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും, ആനന്ദേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുതരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിങ്ങനെ കേട്ട്, അപ്പൊ എന്റെ മനസ്സിൽ പോകുന്നത് ഇതുപോലെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഒരു സീനുണ്ട്. ഈ സീൻ കണ്ടിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് ഞാൻ പോയി അവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അത് രാവിലെ നമ്മൾ അവിടെ ചെന്ന് അപ്പൊ പുള്ളി അതിൽ ഡയലോഗ് ചെയ്തതാണ്. പുള്ളി അതിൽ എഴുതി അവർ രാവിലെ അവിടെ ചെന്ന് അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പുള്ളി ഒരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് എന്റെ ആനന്ദേ ഇതൊരു 15 മിനിറ്റ് തരും പഠിച്ചിട്ട് വന്നോ. ഈ വിറച്ച കൈയോടെയാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ 4 പേജ് ഡയലോഗ് ഉണ്ട്, എനിക്ക് മാത്രമേ ആ സീനിൽ ഡയലോഗ് ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഇതാരാണ് എനിക്ക് ഇപ്പൊ ഈ ഡയലോഗ് തന്നത്? എത്ര ക്യാരക്ടേഴ്സ്, എത്ര സിനിമകൾ, മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായ സിനിമകൾ എഴുതിയ ആളാണ് എനിക്കിങ്ങനെ 4 പേജ്,
2: എല്ലാ ടൈപ്പ്
3: സിനിമകളും എഴുതിയ ആളാണ് എനിക്കൊരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ നമ്മൾ ഈ സിനിമകൾ കണ്ട് വളർന്നുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ പുള്ളി ഉദ്ദേശിക്കുന്ന മീറ്റർ എന്താണെന്നൊരു ധാരണ എനിക്കുണ്ട്. ചിലപ്പം തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം, പക്ഷെ ഞാൻ ആ ധാരണ വെച്ചിട്ടങ്ങ് പഠിച്ചു അതിനെ. എനിക്കപ്പം മനസ്സിൽ വന്നതൊക്കെ എന്താ പറയുക, പഴയകാല സിനിമകളിലൊക്കെ ഈ പറയുന്ന പോലെ പോലീസ് ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സുമാര സാറും ഈ KPC സണ്ണിയും ഒക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ഉണ്ടല്ലോ. അപ്പം അവർ നായകനോ വില്ലനോ ആയിരിക്കില്ല, പക്ഷെ അവർ ഇമ്പ്രസീവ് നമ്മൾ. അപ്പം അതാണ് എൻ്റെ മനസ്സിൽ വന്നത്, എനിക്ക് അതേപോലെ ചെയ്യണം, ഇത് എൻ്റെ ഒരു ഏരിയയാണ്, ഈ സീൻ എൻ്റെ സീനാണ് എന്നുള്ള രീതിയിൽ ഞാനത് പഠിച്ചു അത് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നു. സാറിന് ഉൾപ്പെടെ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ. എനിക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൽ മമ്മൂക്ക ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയെ പറ്റി നമുക്ക് അവിടെ പോകുന്നവർക്ക് യാതൊരു ധാരണയില്ല, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഒന്നുമില്ല, അറിയില്ല. മമ്മൂക്ക ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഒന്നാണ്. എൻ്റെ ക്യാരക്ടറും ചെറുതായിരുന്നു, അത് പിന്നെ വലുതായതാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്തെന്ന് പറയുന്നു മമ്മൂക്കരോടുള്ള സീനുണ്ടെന്നു. അപ്പം ഞാൻ ഇങ്ങനെ, എൻ്റെ പൊന്നെ ഇനിയിപ്പോൾ എന്ത് വേണം എനിക്ക്? കാരക്കാമറി ഷൺമുഖനാണ് വരുന്നത്, അതും പുള്ളിയുടെ ഇൻട്രോ സീന് തുടങ്ങുന്നത് തന്നെ നമ്മളടുത്താണ്. അപ്പം അങ്ങനെ വന്ന് എൻ്റെ നെഞ്ചിൽ ചവിട്ടി ആണ് ഇൻട്രോ വരുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പുള്ളി വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എടാ നീയൊക്കെ കൂടെ ഇപ്പൊ കൊച്ചി അങ്ങനെയൊക്കെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്റെ സജഷനിലാണ് ഷോട്ട് പോകുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു പുള്ളി ആദ്യമായിട്ട്. എന്റെ ഞാൻ ഒരു 10 വർഷമായി സിനിമാ ജീവിതം തുടങ്ങിയിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ക്യാരക്ടർ അല്ലാതെ ഞാനിങ്ങനെ വായം പൊളിച്ച് നിൽക്കുന്നത്. കാരണം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് മമ്മൂക്കയാണ്, ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്തോ ഭാഗ്യം വെച്ചാൽ അതെന്റെ സജഷൻ ഷോട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പുള്ളി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ലോസ്റ്റ് ആയിപ്പോയി. എന്റെ മുമ്പ് ഇരിക്കുന്ന ആരാ എന്നൊക്കെ ഉള്ളത് ചിന്തകളായിപ്പോയി. അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, സാറേ ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയി പോയി എനിക്കെന്ന് പറയാം. അപ്പം പറയാം അങ്ങനെ ആര് ഫ്രണ്ടി വന്നു നിന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര ചില്ലായിരുന്നു പുള്ളി, നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയും എന്നെ കണ്ടപ്പോൾ തന്നെ അത് ആ അറിയാം പൊന്മോനൊക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡാണ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമയുടെ സഹ എഴുത്തുകാരനും കൂടെ ആയിരുന്നു സ്ഥാനാർത്ഥി സ്ത്രീകിട്ടുന്നുള്ള. അപ്പോൾ അതും പുള്ളി എടുത്ത് പറഞ്ഞു അവിടെ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മളെയൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യുന്നില്ല, അത് മമ്മൂക്കെ പോലൊരാൾ നോട്ട് ചെയ്ത് നമ്മളെയൊക്കെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്.
2: എന്തായാലും ലോ ആൻഡ് ഓർഡർ ഒരു പക്ഷേ എല്ലാവർക്കും വർക്കായില്ലെങ്കിൽ കൂടി എസ് എച്ച് ഒ ദയാനന്ദനെ കുറിച്ച് എല്ലാവരും വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് പോലീസ് ക്യാരക്ടർ ആനന്ദ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോലീസുകാരനായിട്ട് എടുത്തു നിർത്താൻ പറ്റുന്ന ഫിസിക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഇപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. എന്ന് മാത്രമല്ല അങ്ങനെ കൗശലക്കാരനായിട്ടൊരു പോലീസുകാരൻ ആ ഒരു ഒരു കഥാപാത്രത്തിൻ്റെ ഐ മീൻ ആ ഒരു കഥയുടെ ഇതിനനുസരിച്ച് അയാൾ ഒരേ സമയം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് തോന്നുന്ന വിധം ആ കഥയെ കൊണ്ടുപോകുന്ന ഒരാൾ. ഇത് ഒരു ഔട്ട്ഡേറ്റഡ് കഥയാണ് എന്ന് വിലയിരുത്തുന്ന ക്രിറ്റിക്സ് പോലും ദയാനന്ദനെ വളരെ കാര്യമായി നെഞ്ചേറ്റുന്നുണ്ട്. ദയാനന്ദൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്?
3: എനിക്ക് ദയാനന്ദൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് PC-35 എന്നുള്ള സിനിമ, അത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതൊരു കുറച്ചുകൂടെ ഓഫ് ബീറ്റ് ഒരു ഇൻഡിപെൻഡന്റ് പടമാണ്. അപ്പൊ ഇങ്ങനൊരു സിനിമയിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള പോലീസുകാരെയൊക്കെ എഴുതിയ രഞ്ജി പണിക്കർ സാർ, രഞ്ജി സാർ എന്നൊക്കെ ഉള്ള ലേബലിൽ വരുന്നൊരു സിനിമയിൽ ഇങ്ങനൊരു കണ്ണിങ് ആയിട്ടുള്ളൊരു പോലീസുകാരനെ, ഈ പറയുന്ന പോലീസുകാരൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്, വില്ലന്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും, പക്ഷെ പുള്ളിക്ക് സ്വയം തടിയൂര അറിയാം, അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ സിനിമകളിൽ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു 90s നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പണ്ട് കണ്ട കുറെ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവും. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ആ ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോൾ ഒരു ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് വന്നതാണ് ഞാൻ, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനും പറ്റി. നമ്മൾ ഈ പഴയ കാലത്ത് സിനിമകൾ നമ്മൾ അറിയാലോ, നമുക്ക് സിനിമ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്, അത് അവിടെ നിന്ന് ഡെവലപ്പ് ആവുകയായിരിക്കും. ഏതാണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ ഈ സിനിമയും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനും എനിക്ക് പറ്റി. പിന്നെ ഈ പലപ്പോഴും ഞാൻ മെസ്മറൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു, പുള്ളി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രഞ്ജി സാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ എടുക്കുന്നത്, ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിങ്ങിന്റെ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ നമുക്ക് ഇത് കിട്ടിയത് ബോണസാണ്, അത്രേ ഉള്ളൂ. അത് ദയാനന്ദ് എപ്പോഴും എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയിരിക്കും.
2: നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അപ്പോഴ് ആനന്ദ് വിചാരിക്കുന്നത് ജെ ജെ ഹേ ആയിരിക്കും. അല്ല, ഞാൻ 2020 കിളിയിലോട്ടാണ് പോകുന്നത്. കിളി എന്ന് പറയുന്നതിനകത്ത് കോ റൈറ്ററും കൂടിയായിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ റൈറ്റിംഗിനും പല ഇന്റർവ്യൂവിലും പറഞ്ഞു കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും സിനിമയിലാണ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. സിനിമയുടെ എഴുത്തും ഈ അഭിനയത്തിന്റെ കൂടെ തന്നെ ഉണ്ടോ എപ്പോഴും?
3: അല്ല, അതങ്ങനെയല്ല, ഞാൻ ആക്സിഡന്റലി എഴുത്തുകാരനായി പോയതാണ്. അപ്പൊ നമുക്ക് ഈ കിളിയാണ് ഞാൻ ആദ്യമായിട്ട് കോ റൈറ്റ് ചെയ്ത സംഭവം. അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സമയത്ത് കോവിഡിന്റെ സമയമായിരുന്നു. കോവിഡിന്റെ സമയത്ത് നമുക്ക് വർക്കൊന്നും ഇല്ല. അപ്പം വിഷ്ണു ഗോവിന്ദ് നമ്മുടെ ആക്ടറാണ്, നമ്മുടെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പം പുള്ളി പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലോ, ഒരു ഒരു റൂമിന്റെ അകത്ത് ഒരു ഒരു ഫ്ളാറ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കഥ നമുക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റിയ കഥയാണ്, നല്ലൊരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ പോയിരുന്ന് എഴുതി. അപ്പോഴാണ് ഞാൻ എഴുത്തിന്റെ പ്രോസസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ആ സമയത്താണ്. അത് കഴിഞ്ഞ് നമ്മളത് ഷൂട്ട് ചെയ്തു ഇത്രയും ദിവസം കൊണ്ട്. അത് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആ കിളി എന്നുള്ള വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് ക്യാരക്ടറിനെ പൊലിപ്പിക്കാനൊക്കെ നമ്മൾ എഴുതുമല്ലോ. ചിലതൊക്കെ വിഷ്ണു പറഞ്ഞു വേണ്ട, അത്രയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും വിഷ്ണുവും ശ്രീജിത്തും, ശ്രീജിത്താണ് അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് നിന്നതും, ശ്രീജിത്താണ് അതിൻ്റെ ഒരു പരിധിവരെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയതും ശ്രീജിത്താണ്. കാരണം വിഷ്ണു അതിൻ്റെ അകത്ത് ഒരു മെയിൻ ക്യാരക്ടർ ആയത്, ശ്രീജിത്തും ഉണ്ട് അതിൽ ഹാക്കറായിട്ട്. അപ്പൊ അത് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്നാണ് അത് പരിപ്പെടുത്തി എടുത്തത്. അത് അതിലൊരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കിളി ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ. പക്ഷെ അത് അതില്ല, അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഇനി ഒരു സ്കോപ്പ് ഇല്ല. പക്ഷെ അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആ സമയത്ത് എല്ലാവരും വർക്കില്ലായിരുന്ന സമയത്തും നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സ്വയംബോധമുള്ള ഒരു സാധനമാണത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. കിളി എന്നുള്ള സാധനം 6 കഴിഞ്ഞ് ഇപ്പോഴും എടുത്ത് പറയുമ്പോൾ സന്തോഷമുണ്ട്.
2: ഒരാൾ പാഷനേറ്റ് ആയിട്ട് അയാളുടെ ഒരു ടീനേജ് മുതൽ സിനിമയെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് താങ്കൾ കടന്നുപോയ അല്ലെങ്കിൽ വളരെ ഗൗരവമായി തന്നെ സമീപിച്ച നിമിഷങ്ങളാണ്. അതൊരിക്കലും താങ്കളെ പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്ക് അത് വിട്ടുപോകാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് ജെ ജെ ഹേ താങ്കൾക്കൊരു മുഖം നൽകി, അല്ലെങ്കിൽ ഇത് ആരാണ്, ജയയുടെ ബ്രദർ എന്ന് മാത്രമാണ് പേര് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജയൻ എന്നുള്ള പേര് അങ്ങനെ എന്നോ എനിക്ക് രജിസ്റ്റർ ആവുന്നുള്ള സംശയമാണ്. എങ്കിലും താങ്കൾ അവിടെ ശ്രദ്ധയപ്പെടുന്നു. പിന്നെ പൊന്മാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് താങ്കളിലാണ് സിനിമ തുടങ്ങുന്നത്. ആ താങ്കളിൽ തുടങ്ങുന്ന വളരെ വീറോട് കൂടിയ യുവ നേതാവ് ഒരു ആത്മഹത്യാ മുനമ്പിൽ പോയി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ളൊരു ആർക്ക് അത് സംഭവിക്കുന്നത് മുമ്പോഴത്തേക്കാണ് ഒരു പക്ഷേ ആനന്ദിന്റെ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് ബ്രൂണോയെ തോന്നിയിട്ടുണ്ടോ?
3: ഉറപ്പായിട്ടും. നമ്മളെ മുഖം പരിചിതമാക്കിയത് ജെ ജെ ജെ ഹെ ആണെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള ലൈഫ് എന്നത് പൊന്മാനാണ്. പൊന്മാനിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എനിക്ക്. സിനിമയ്ക്കാവുന്ന മുമ്പ് വായിച്ചപ്പോഴേ എനിക്ക് ഈ ബുക്കിൽ ചെയ്യാൻ നമുക്ക് പറ്റിയ ക്യാരക്ടർ ഏതാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായി തോന്നുന്നത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയ ബ്രൂണോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് അന്ന് വായിച്ചപ്പോഴേ തോന്നിയായിരുന്നു. അത് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ക്യാരക്ടർ നമ്മളെ മനസ്സിൽ വായിച്ചത് കൊണ്ട് നമ്മളെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ജോയ് ഷേട്ടൻ എന്നുള്ള ഡയറക്ടറിന് ആ ബുക്കിൽ അത്രത്തോളം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓരോ സീൻ എടുക്കുമ്പോഴും അതിന്റെ ഇമോഷൻ ഇതായിരിക്കണം എന്ന് പറയുന്ന ബുക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ് ആ ബുക്കിൽ. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഈ പറയുന്ന പോലെ ക്യാരക്ടർ തുടങ്ങിയെടുത്തല്ല ആ ക്യാരക്ടർ അവസാനം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ആക്ട് ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. അതിലൊരാൾ ഞാനാണ്. എന്റെ ഒരു ക്യാരക്ടറിന്റെ ജേണി ഭയങ്കര രസമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും ഇമോഷൻസിലൂടെ, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണൽ കോംപ്ലക്സിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അത് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ അത് വേറൊരു പ്രോസസ് ആയിരുന്നു. ഈ പറയുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. ജോയ് ഷേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നു. ബേസിൽ ഓഫ് കോഴ്സ് അതിന്റെ കൂടെ ഉണ്ട്. ജസ്റ്റിൻ ഉണ്ട്, ഇന്ദുബോൻ ചേട്ടൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് ഭയങ്കര രസമായിരുന്നു അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ.
2: ഇനി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയിലേക്കാണ് ഞാൻ വരുന്നത്. എന്റെ അകത്ത് നിങ്ങൾ നാലുപേരേ ഉള്ളൂ. ജിയോ ബേബി എന്താണ്, നന്ദുചേട്ടൻ, റോഷൻ, സെറിൻ, നിങ്ങൾ നാലുപേരേ ഉള്ളൂ. ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വാളി എന്ന് തിരുവനന്തപുരത്ത് പറയാവുന്ന, ശരിക്കും അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് പറയാവുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ അകത്ത് അങ്ങനെ ഒരു പേരും ചഞ്ചൽ?
3: ചഞ്ചൽ
2: ബാക്കിയുള്ളവർക്കെല്ലാം എനിക്ക് തോന്നുന്നു
3: മര്യാദയ്ക്കുള്ള.
2: അങ്ങനെ എന്ന് മാത്രമല്ല, ഈ പല നിങ്ങളുടെ യാത്രയിൽ എന്താണ് മൂന്ന് ആണുങ്ങളും ഒരു പെണ്ണും കൂടി ഒരു ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പല പ്ലോട്ടുകളും തീരുമാനിക്കുന്ന ഒരു പക്ഷേ ചഞ്ചലിന്റെ ഡയലോഗിൽ അത്രയും അങ്ങനെ കയറൂരി പ്രശാന്ത് വിടുകയായിരുന്നു
3: അതില്. ഈ പറയുന്ന പോലെ പ്രശാന്തായിട്ട് ആദ്യം നമ്മളെ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ ചെയ്യിപ്പിച്ചു.

0: പ്രശാന്തായിട്ട് ഭയങ്കര പെക്യുലറാണ് ഈ പറയുന്ന പോലെ എന്ത് വേണമെന്നുള്ള പുള്ളി കൃത്യമായിട്ട് അറിയാം. ചഞ്ചല എന്നുള്ള ക്യാരക്ടറിനെ കുറച്ചൊന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ട് പുള്ളി, അത് അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പുള്ളി ഒന്ന് ആ നിങ്ങളായിരിക്കോ, കാരണം ട്രിവാൻഡ്രം സ്ലാങ്ങോ അങ്ങനത്തെ ഒരു, പ്രത്യേകിച്ച് ഈ സിനിമ സിംഗ് സൗണ്ടും കൂടെയാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പോ ചഞ്ചൽ കാച്ചാണി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഓഫീസ് സ്പേസിലായാലും നമ്മളെ ജീവിതത്തിലായാലും നമ്മളെ നാട്ടിലായാലും മറ്റുള്ളവരെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വന്ന് തലയിട്ട് അതൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നു ഈ പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ചഞ്ചലിനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എല്ലാവർക്കും കണക്ട് ആവും ആ ക്യാരക്ടർ. എനിക്കൊന്നും ആ സിനിമയിൽ ഏറ്റവും കണക്ട് ആവുന്ന ആൾക്കാർക്ക് ഏറ്റവും കണക്ട് ആവുന്ന ക്യാരക്ടർ ചഞ്ചലിനെ ആയിരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ തന്നെ ഒരു ഈ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഫോൺ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു കാറിൻ്റെ അകത്ത് നിങ്ങൾ നടന്നത് എന്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, മൂന്നാണും ഒരു പെണ്ണും ഒരു മോഡലും പിടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറിന് നല്ല സ്ത്രീ സുഹൃത്തുക്കളോ ഇതുവരെ ഉണ്ടായിട്ടില്ല, സ്ത്രീ സുഹൃത്തുക്കളോ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ ഒരു പോയിന്റിൽ തന്നെ ഈ കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം ചഞ്ചലിനുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. നായികയെ നമ്മൾ ഇറക്കി വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും റോഷൻ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, വിഷമത്തിരിക്കുകയാണ്, ക്യാമറ ചെറുതായിട്ട് പാനാവുന്നുണ്ട്, അപ്പൊ ഞാനും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അത്രേ ഉള്ളൂ ചഞ്ചൽ, അപ്പൊ അത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം കിട്ടിയ അവൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ സൊസൈറ്റിയെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നു തോന്നുന്നത്.
1: എന്നാലും പ്രശാന്തിന്റെ ഒരു പരീക്ഷണം അത് വളരെ മനോഹരമായി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും പാട്ടുകളുള്ള മറ്റൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതെല്ലാം വളരെയധികം സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തിരി നേരം എന്ന സിനിമ. ഞാൻ കുറച്ചുകൂടി പുറകോട്ട് പോയി ഈ കോവിഡ് കാലത്ത് കിളിയുടെ കാലത്ത് വേറൊരു പരീക്ഷണത്തിലും ആനന്ദ് ഇൻവോൾവ് ആയിരുന്നു. അത് ഒരു ക്ലബ് ഹൗസിൽ നടത്തിയ ഒരു നാടകം, ലക്ഷദ്വീപം നാടകം, കനലിന്റെ ലക്ഷദ്വീപം നാടകം. അത്തരം പരീക്ഷണങ്ങളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ?
0: ഓഫ് കോഴ്സ് കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. നമ്മൾ ഈ കനലുമായിട്ട് അല്ലെങ്കിൽ കനലിലുള്ള കണ്ണൻ ചേട്ടൻ, കണ്ണൻ നായരെന്നുള്ള ആക്ടർ, ഹസീം ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് 2017 തൊട്ട് ഉള്ള ബന്ധമാണ്. അവർ ഈ പറയുന്ന കണ്ണൻ ചേട്ടനും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ഡയറക്ടർ വിനേഷും കൂടെ ഒരു വീടെടുക്കുന്നു. സിനിമകളും സിനിമാ ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ശാസ്തമംഗലത്ത് ഒരു വീടെടുക്കുന്ന തൊട്ടാണ് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അവിടെ നിന്നുണ്ടായ ഒരു ബന്ധമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ബന്ധമാണ്, 10 വർഷം അടുപ്പിച്ചായി. അപ്പൊ അത് ആ സമയത്തുണ്ടായ കനലെന്നുള്ള, അപ്പോഴേ കനലുണ്ട്, കനലിന്റെ നാടകത്തിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, ബാക്ക്ഗ്രൗണ്ടിലായാലും ചെറിയ ചെറിയ വേഷങ്ങളിലായാലും പിന്നെ അവരെ സഹായിക്കാനായാലും അതൊക്കെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്ത് ഇത് ചെയ്തതാണ്. കാരണം നാടകം എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ സിനിമ പോലെയല്ല നാടകം, നമ്മൾ തട്ടിൽ കയറിയില്ല, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെ മീറ്റർ പോകണം, എവിടം വരെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ഞാൻ കണ്ടത് ഭഗവാന്റെ മരണം എന്നുള്ള നാടകമാണ്. അപ്പൊ ആ നാടകം ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്രിയേറ്റീവ് പ്രോസസ്സ്. ഭയങ്കര അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്.
1: ക്ലൈമാക്സിൽ നമ്മൾ പ്രേക്ഷകരെ
0: അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത് അത് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ആ സിനിമ ആ നാടകത്തിൽ 5 ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ആ വേറെ ആരും നാടകത്തിൽ അത്രയും ചെയ്തിട്ടില്ല. കാരണം കുറച്ചുപേര് വരാതെ ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ അവർക്ക് മാറിയിരിക്കേണ്ടി വരുമ്പോൾ ഞാൻ വന്ന് ആ ക്യാരക്ടർ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഭാരത് രംഗ് മഹോത്സവത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, ആ നാടകത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇറ്റ്ഫോക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല നാടകക്കാരുടെയും സ്വപ്നമാണ്, ഞാനൊരു പാർട്ട് ടൈം നാടകക്കാരൻ എന്ന് പോലും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഇവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറുകളൊക്കെ അവിടെ ചെയ്യാം. ആ വേദികളിൽ എനിക്ക് അവസരിപ്പിക്കാം.
1: എല്ലാ കഥാപാത്രങ്ങളുടെ ഡയലോഗ്
0: നമുക്കറിയാം, നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ നാടകത്തിലെ പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയതും ഈ ഭഗവാന്റെ മരണം എന്നുള്ള അമലിന്റെ ആയാലും കണ്ണജന്റെ ആയാലും സന്തോഷന്റെ ആയാലും ഒക്കെ എല്ലാവരുടെയും പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര കൊതിച്ചുപോയി. നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള കൊതി തോന്നിപ്പോയി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കോവിഡിന്റെ സമയത്തും ലക്ഷദ്വീപം അങ്ങനത്തെ പരിപാടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കലാജീവിതം എന്ന് പറയുമ്പോൾ സിനിമ മാത്രമല്ലോ, അപ്പൊ എല്ലാത്തിലോട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്.
1: ഹസീം എപ്പോഴും ഒരു തിയേറ്റർ എന്ന് പറയുന്ന സങ്കല്പത്തിന് എന്നാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ മരണത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞാൻ തുടങ്ങിയ അതെ ഏതായാലും സ്റ്റേഷൻ കടവായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ലക്ഷദ്വീപം ആയാലും ആ ഒരു ചിന്തയുടെ ആ ലക്ഷദ്വീപിലെ പെർഫോമൻസിനെ കുറിച്ച് അതിന്റെ റിഹേഴ്സൽസിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞു കോവിഡിന്റെ സമയമാണ്, അപ്പൊ അത് ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു പെർഫോം ചെയ്തത്, അങ്ങനെ തന്നെയായിരുന്നു പ്രാക്ടീസും ചെയ്തത്. അത് വേറൊരു അനുഭവമായിരുന്നു നമുക്ക്. അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടി വരുമെന്നോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നോ നമ്മൾ അതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതിന് കോവിഡ് എന്നുള്ള സാധനം വരേണ്ടി വന്നു. പക്ഷെ അതൊരു വേറൊരു തലത്തിലുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അതെപ്പോഴും കല എപ്പോഴും ജീവിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യ ഉള്ളിടത്തോളം കാലം കല എങ്ങനെയായാലും ഏതൊക്കെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും കല ഏതെങ്കിലും ഒരു ഫോമിൽ ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇത് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ആനന്ദ് എവിടെയായിരുന്നു?
0: ഞാൻ എന്റെ വീട്ടിലായിരുന്നു,
1: ബാക്കിയുള്ള
0: പല സ്ഥലങ്ങളിലായിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്തത്.
1: ആ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന എല്ലാവരും പക്ഷേ ഇത് ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു.
0: ഞാൻ എന്റെ ടെറസിലായിരുന്നു ആ സമയത്ത്, കാരണം ബാക്കി ശബ്ദങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടി ടെറസിൽ പോയി നിന്നാണ് ചെയ്തത്.
1: നമ്മള് സ്ഥാനാർത്ഥി ശ്രീക്കുട്ടനിലേക്ക് വരാം. വളരെ മനോഹരമായി എല്ലാവരും അംഗീകരിച്ച, എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു സിനിമയാണ് അത്. അതിൻ്റെ അകത്ത് കോർ റൈറ്റർ ആണ്. നേരത്തെ എഴുത്തിന്റെ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് എഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്ന് തോന്നിയതോ അത് നേരത്തെ പോലത്തെ ആക്സിഡന്റൽ റൈറ്റർ ആയി മാറിയതാണോ ഇതിനകത്തും?
0: അതെ, അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 2019 വിനേഷിന്റെ കഥ പറയുന്നത് അതൊരു ഷോർട്ട് ഫിലിം ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ അത് കറങ്ങി തിരിഞ്ഞത് അത് സിനിമയായതാണ്. അപ്പൊ അതില് പല സമയത്തും എടാ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ് നമ്മളും കൂടെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആയതാണ്. പിന്നെ അതിന്റെ എഴുത്തിലോട്ട് വരേണ്ടി വന്നു. അതൊക്കെ ആക്സിഡന്റ് ആയി മാറിയത് പിന്നെ നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു നാലുപേരും കൂടെ ചേർന്ന്, ഞാൻ, വിനേഷ്, ഞാൻ, കൈലാഷ്, അതിന്റെ എഡിറ്റർ കൈലാഷ്, പിന്നെ മുരളീകൃഷ്ണൻ റൈറ്ററാണ്. അവന്റെയാണ് ഈ സോവിയറ്റ് സ്റ്റേഷൻ കടം എന്നുള്ള ബുക്ക്, അതിൽ നിന്നാണ് ആ നാടകമൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയും പേര് ചേർത്തിരുന്ന അങ്ങ് എഴുതുമായിരുന്നു. അപ്പോൾ അത് രണ്ടുമൂന്ന് വർഷങ്ങളെടുത്തു, അത്രയും വർഷങ്ങളെടുത്ത് എഴുതിയെന്നല്ല, എഴുതി അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസറിനെ തേടിയുള്ള യാത്രകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സിനിമ ഉണ്ടായി വരുന്നതിൻ്റെ, ഒരു ചെറിയ സിനിമ ഉണ്ടായി വരുന്ന ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. കാരണം നമുക്ക് വേറൊരു ബാക്കപ്പും ഇല്ല. ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ വലിയ താരങ്ങളുടെ ഇതും ഇല്ല, താരങ്ങളല്ല അതിൻ്റെ അകത്തുള്ള മെയിൻ കാസ്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ഉണ്ടായി വരാൻ, അല്ലെങ്കിൽ അതൊന്ന് ഓണാവാൻ ഉള്ള ശ്രമങ്ങളും ഭയങ്കര കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അത് കുറെ വർഷങ്ങളെടുത്താണ് നമ്മൾ ചെയ്ത്. ഷൂട്ട് ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞ്, ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസ് ചെയ്യാൻ പറ്റിയത്. റിലീസ് ചെയ്തപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ തിയേറ്ററിൽ അങ്ങനെ അത് വലിയ വിജയമൊന്നും ആയില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് സംസാരിക്കപ്പെട്ടു, ഇതിനെപ്പറ്റി ഗവൺമെന്റ് തലത്തിൽ തന്നെ സംസാരിക്കപ്പെട്ടു, ഇന്ത്യ മുഴുവൻ സംസാരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ അത്രയൊന്നും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല.
1: ശരിക്കും ആ ക്ലാസ് മുറി വട്ടത്തിലാവുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ്?
0: അത് വിനേഷ് തന്നെ പറഞ്ഞതാണ്. വിനേഷ് പണ്ട് അവന്റെ സ്കൂളിൽ അഞ്ചിലോ നാലിലോ എന്തോ ആയിരുന്നപ്പം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ നമ്മളത് ഒരു സിനിമാറ്റിക് ലിബർട്ടിക്ക് വേണ്ടി എടുത്തതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് കാരണം ഇത് കുറച്ച് പിള്ളേരുള്ള ക്ലാസ്സുകളിൽ ഇത് നടക്കും. അപ്പൊ കൂടുതൽ 10-30 പിള്ളേർ കൂടുതലുള്ള ക്ലാസ് റൂമുകളിൽ ഇത് പ്രായോഗികമല്ല. അപ്പൊ അതിന് വേറെ രീതികൾ നോക്കണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്നുള്ള ഈ ഗ്രേഡിങ് അതൊന്നും മാറണം എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഉദ്ദേശിച്ച സംഭവം. അതെന്തായാലും ശ്രദ്ധിക്കപ്പെട്ടതിൽ സന്തോഷം.
1: കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ചർച്ചയായി എന്നുള്ളതാണ്. എങ്കിലും ഒരു ചെറിയ സങ്കടം കൂടി അത് തന്നു എന്നാണ് ആ വർഷത്തെ കുട്ടികളുടെ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരു വേദനിപ്പിച്ചു. അത്
0: നമുക്ക് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടണമെന്നുള്ളതല്ല നമ്മുടെ, ആ പിള്ളേർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പം ആ വർഷം നോട്ടബിൾ ആയിട്ടുള്ള വേർത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് പെർഫോമൻസ് പോലും ഉണ്ടായില്ല എന്നുള്ള പരാമർശത്തിലാണ് നമുക്ക് വിഷമം തോന്നിയത്. കാരണം അങ്ങനെ ഒരു പരാമർശം ഈ എന്താ പറയുക, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പിള്ളേർ 40-40 പിള്ളേർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു നോട്ടബിൾ പെർഫോമൻസ് ആയി ഇത്രയും ഇങ്ങനെ പിള്ളേരുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം, അവാർഡും കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ പോലും ഇല്ല എന്ന് പറയുന്നതിലാണ് നമുക്ക് വിഷമം തോന്നിയത്. അത് മാത്രമേ നമ്മൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചുള്ളൂ.
1: ആ പരാമർശമാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വളരെ തീർച്ചയായിട്ടുള്ള നമ്മൾ അത്രയും എഫേർട്ട് എടുത്തു ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു വന്ന് ആ കുട്ടികളുടെ എന്താണ് അത്രയും കഷ്ടപ്പാടുകൾ കണ്ട് വരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള,
0: കാരണം ആ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞത് പിള്ളേരാണ് ആ സിനിമ തോളിലേറ്റിയതെന്നാണ്. അത് എന്തുകൊണ്ട് എന്ത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം.
2: ശ്രോതാക്കളി, ആനന്ദ മന്മഥന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം അടുത്തയാഴ്ച ഇതേ സമയം.
3: നേർമൊഴി സമാപിക്കുന്നു.

ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 20, ശകവർഷം 1948, അശ്വിനം 14, 2026 ഒക്ടോബർ മാസം 6 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഇന്നലെ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ ചോദ്യത്തോടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. ചോദ്യം ഇതാണ്: 2026 ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് FM ൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ആദ്യ ഗാനം കേൾക്കാം, സ്ത്രീ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന P. ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ప్రతియారు నారియు పురుష ప్రకృతి.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഇനി കർപ്പൂര ദീപം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫിലേക്ക് ചേരി രചിച്ച് ജോൺസണിന് നൽകിയ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്.

ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ചിത്രം മകം പിറന്ന മങ്ക.

ഇനി ഒരു അറിയിപ്പ്. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യമൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുമ്പ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ AIRDevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613 എന്ന വിലാസത്തിലോ അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഇനി നിശാഗന്ധി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ്. രചന ONV, സംഗീതം ദേവരാജൻ.

ഇനി കേൾക്കാം അനുമോദനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എ. ടി. ഉമ്മർ.

ഈ ഗാനത്തോടെ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഇനി ഒരറിയിപ്പ് കേൾക്കാം. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യമൂല്യമുള്ളതുമായിരിക്കണം. സൃഷ്ടികൾ, രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുമ്പ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ airdevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613 എന്ന വിലാസത്തിലോ അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് FM ൽ നിന്നും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ്. ഈ പരിപാടിയിൽ ആദ്യം അയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ടിപ്പുവും മധുമിതയും പാടിയ ഗാനം.

0: find out.
1: ഇനി ടിപ്പു, മാണിക്യ വിനായകം, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രമുഖി.

0: തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
2: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
3: बस यही पूछो व्हाई। रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक व्हाई आपको फ्रॉड से बचाए।
1: हमेशा पूछो WHY, व्हाई कहता है कैप्टन व्हाई ऑफ SBI,
3: आपका साइबर।
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
6: LIC, ഹർ പൽ ആപ്കേ സാത്ത്.
0: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS, ഹോർമോൺ വ്യതിയാനങ്ങൾ

0: മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
1: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാല് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
0: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസൻ്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറെഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ വല്ലതും ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്വെജനൽ അൾട്രാസൗണ്ടാണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസൻറ്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വെജനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറുവഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വെജനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ. അത് ചില, പക്ഷേ സിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മൊഴയാണോ മൊഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-3 ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും 2 പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
0: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOS കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ പി സി ഒസിൽ അല്ലെങ്കിൽ പി എം ഒസിൽ കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലെ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ രണ്ട് മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണം ഉള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ പി സി ഒ എസ് നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
0: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും പി എം ഒസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം മുറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പത്തലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുർ ആവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ കണ്ണ് നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പേ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് പി സി ഒസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷനാണോ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷനാണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് പി സി ഒ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
0: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും പി എം ഒസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
1: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ പി സി ഒസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMIയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവർ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ, ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളിൽ. എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസാണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എക്സസൈസ്

0: ഡയറ്റിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു 1 gram പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് പ്രധാനം വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 minutes ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ഡിവൈഡ് ചെയ്താൽ വെറും 30 minutes എയറോബിക് എക്സസൈസ്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 minutes ഒരു 5 days ആഴ്ചയിൽ 5 days എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 components ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മളുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റാവും. അപ്പം ഇതിൽ കറക്റ്റായില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ 2-ഓ 3-ഓ 4-ഓ അല്ലെങ്കിൽ 6 പ്രാവശ്യം വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള 3rd അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ നമ്മുടെ ഒരു മെറ്റബോളിക് നോർമൽസിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: सर 5,000 rupees लगाइए और 8,000 rupees प्रॉफिट पाइए. ये देखिए प्रूफ का स्क्रीनशॉट.
4: वाओ, स्क्रीनशॉट का प्रॉफिट असली है या सिर्फ स्क्रीन पे? व्हाट्सएप या टेलीग्राम इन्वेस्टमेंट ग्रुप्स में फेक प्रॉफिट्स और स्मॉल रिवॉर्ड से ट्रस्ट बनाया जाता है, फिर इन्वेस्टमेंट बढ़ता जाता है. इसलिए
5: हमेशा पूछो WHY. Why कहता है कैप्टन Y ऑफ SBI,
4: आपका साइबर रक्षक.

0: by my side. I can dream any dream I want.
1: LIC Amritbal പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
2: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. സമയം 5 കഴിഞ്ഞു 31 മിനിറ്റ്. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിനു വേണ്ടി സാബുവും

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
4: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
5: बस यही पूछो व्हाई। रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक व्हाई आपको फ्रॉड से बचाए।
3: हमेशा पूछो WHY, व्हाई कहता है कैप्टन वाई ऑफ SBI,
5: आपका साइबर।
6: सर 5,000 रूपए लगाइए और 8,000 रूपए प्रॉफिट पाइए। ये देखिए प्रूफ का स्क्रीनशॉट।
4: वाओ,
5: स्क्रीनशॉट का प्रॉफिट असली है या सिर्फ स्क्रीन पे? व्हाट्सएप या टेलीग्राम इन्वेस्टमेंट ग्रुप्स में फेक प्रॉफिट्स और स्मॉल रिवॉर्ड से ट्रस्ट बनाया जाता है, फिर इन्वेस्टमेंट बढ़ता जाता है। इसलिए
3: हमेशा पूछो WHY, वाई कहता है कैप्टन वाई ऑफ SBI,
5: आपका साइबर रक्षक।
7: I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side. I can dream any dream I want.
8: LIC Amrit Bal Policy ലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
9: ഇനി കന്യാകുമാരിയിൽ ഒരു കടങ്കഥ എന്ന നാടകത്തിനു വേണ്ടി ചിൽപ്രകാശും സംഘവും പാടിയ ഗാനം.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. ദീൻ ദയാൽ അന്ത്യോദയ് യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം, ഹർഷ വി എസുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷനിൽ MECI ജോലി ചെയ്യുന്ന ബിന്ദു ജോൺ പങ്കെടുക്കുന്നു. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. CS സോമശേഖരൻ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത. 10:00 കഥകളി പദങ്ങൾ. കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 ഇസൈ തെൻഡ്രൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യഗീതികൾ. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.
1: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
2: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
3: बस यही पूछो व्हाई। रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक व्हाई आपको फ्रॉड से बचाए।
1: हमेशा पूछो WHY, व्हाई कहता है कैप्टन वाई ऑफ SBI,
3: आपका साइबर रक्षक।
4: हेलो
5: राजेश अल्ले, ये तो पुलिस स्टेशन ना വിളിക്കുന്നത്?
4: വീണ്ടും
5: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
6: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
4: സാർ, ഇത്രയും രൂപ.
6: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
4: 2 ലക്ഷം
7: എന്ത് പറ്റി അച്ഛാ?
4: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
5: അയ്യോ,
4: കട്ട് ചെയ്തു.
7: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
4: തട്ടിപ്പോ?
7: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
4: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: सर, 5,000 रुपए लगाइए और 8,000 रुपए प्रॉफिट पाइए. ये देखिए प्रूफ का स्क्रीनशॉट.
9: वाओ, स्क्रीनशॉट का प्रॉफिट असली है या सिर्फ स्क्रीन पे? व्हाट्सएप या टेलीग्राम इन्वेस्टमेंट ग्रुप्स में फेक प्रॉफिट्स और स्मॉल रिवॉर्ड से ट्रस्ट बनाया जाता है, फिर इन्वेस्टमेंट बढ़ता जाता है. इसलिए
1: हमेशा पूछो WHY, वाई कहता है कैप्टन वाई ऑफ SBI,
3: आपका साइबर रक्षक.
0: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, 2026 ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം, സെർവിക്കൽ ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായി സൗജന്യവും സ്വമേധയുമായ സിംഗിൾ ഡോസ് വാക്സിനേഷൻ പദ്ധതിയാണിത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. ചിലയിടങ്ങളിൽ നേരിയ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ ചൂട്, 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് FM.
10: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
11: ഞാറ്റുവേല.
12: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
13: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
12: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
11: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തെളിവാനം മഴവില്ലിന് ഭംഗിയേകുന്നതുപോലെയാണ് ഹരിത ഭംഗിയുള്ള ഇലച്ചെടികൾ പുഷ്പാലങ്കാരങ്ങൾക്ക് തലയെടുപ്പും മിഴിവും നൽകുന്നത്. കഡ് ഫോളിയേജ് അഥവാ കഡ് ഗ്രീൻസ് എന്നറിയപ്പെടുന്ന ഇത്തരം ഇലച്ചെടികൾ ഇന്ന് ഏത് പുഷ്പാലങ്കാരങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. എന്താണ് കഡ് ഫോളിയേജുകൾ? ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ഇവയുടെ പ്രാധാന്യം, കേരളത്തിൽ പ്രചാരത്തിലുള്ളതും വളർത്തുന്നതുമായ ഇത്തരം ഇലച്ചെടികൾ, അവ വളർത്താൻ വേണ്ട സാഹചര്യങ്ങൾ, പരിചരണ മുറകൾ, വിളവെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം.

ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

പുരാണകാലം മുതൽ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നു തുളസി, കൂവളം, വെറ്റില, കുരുത്തോല, ആലില, ദർപ്പപ്പുല്ല് എന്നീ ഇലച്ചെടികൾ. ഇന്ന് ഏതൊരു ആധുനിക പുഷ്പാലങ്കാരങ്ങളും ഇലച്ചെടികളുടെ സാന്നിധ്യമില്ലാതെ അപൂർണമാണ്. ഈ അലങ്കാരങ്ങൾക്ക് നിറവ് പകരാനും പുഷ്പങ്ങൾക്ക് പിന്നണിയായി ഹരിതഭംഗിയേകാനും കട്ട്ഫോളേജുകൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. പൂക്കളേക്കാൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുകയും നീണ്ട യാത്രകളും സൂക്ഷിപ്പുകാലവും അതിജീവിക്കാൻ കെൽപ്പുള്ളതും രോഗകീടബാധ പ്രതിരോധിക്കുന്നതും മുള്ളുകളില്ലാത്തതും രൂക്ഷഗന്ധമില്ലാത്തതും കറകൾ ഇല്ലാത്തതും ആകർഷകമായ ഹരിതഭംഗിയുള്ള ഇലച്ചെടികളാണ് കട്ട്ഫോളേജുകളായി പരിഗണിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇലച്ചെടികളുടെ കൃഷിയും വിപണനവും വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര പുഷ്പ വിപണികളിലും മികച്ച സ്വീകാര്യതയാണ് ഈ ഇലച്ചെടികൾക്ക്. പൂക്കളേക്കാൾ കുറഞ്ഞ വില, നീണ്ട സൂക്ഷിപ്പുകാലം, നിറത്തിലും ആകൃതിയിലുമുള്ള വൈവിധ്യം, കൃഷി ചെയ്യാനും മുറിച്ചെടുത്ത് സൂക്ഷിക്കാനുമുള്ള അനായാസം, ഇവയെല്ലാം കട്ട്ഫോളേജുകളെ കൃഷിക്കാർക്കിടയിലും അലങ്കാര സസ്യ സംരംഭകർക്കിടയിലും പ്രിയങ്കരമാക്കുന്നു. അന്താരാഷ്ട്ര പുഷ്പ വിപണിയിൽ പൂക്കൾക്കൊപ്പം മുന്നേറിയ സ്ഥാനമാണ് കട്ട്ഫോളേജുകൾക്ക്. ഇവ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾ ഡെൻമാർക്ക്, ഇറ്റലി, ചൈന, കാനഡ, ഇന്ത്യ എന്നിവയാണ്. മുഖ്യമായി നെതർലാൻഡ്, ജർമ്മനി, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ എന്നിവയാണ് കട്ട്ഫോളേജുകൾ ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാന ഉൽപ്പാദക രാജ്യങ്ങൾ കോസ്റ്റോറിക്ക, ഗ്വാട്ടിമാല, കൊളംബിയ, കെനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക ഇവയാണ്. ഇന്ത്യയും ഈ ശ്രേണിയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ വിവിധങ്ങളായ കാലാവസ്ഥ, കയറ്റുമതിക്കുള്ള സൗകര്യങ്ങൾ, കട്ട്ഫോളേജുകൾ കൃഷി ചെയ്യുന്നതിനും വിളവെടുപ്പാനന്തര പരിചരണത്തിനും വേണ്ട സാങ്കേതിക ജ്ഞാനം, ഇതെല്ലാം കട്ട്ഫോളേജുകളുടെ വിപണനത്തിന് വേണ്ട അനുയോജ്യ ഘടകങ്ങളാണ്. ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഏറ്റവുമധികം വിപണനം ചെയ്യുന്നത് അസ്പരാഗസ് ഇനങ്ങളാണ്. ഇതിൽ തന്നെ അസ്പരാഗസ് ഡെൻസിഫ്ലോറസ്, അസ്പരാഗസ് സിറ്റേഷ്യസ് മുതലായവയാണ് പ്രധാന ഇനങ്ങൾ. കട്ട്ഫോളേജുകളുടെ 70% വിപണിയിലും എവർഗ്രീൻ എന്ന് പൊതുവായി അറിയപ്പെടുന്ന അസ്പരാഗസ് ഇനങ്ങളാണ് വിറ്റുപോകുന്നത്. ഫേൺസ് അഥവാ പന്നൽ ചെടികൾ, അലങ്കാരപ്പനകൾ, ഡ്രസീന, സൈക്കാഡ്സ്, സൈപ്രസ്, യുക്കാലിപ്റ്റസ്, മുറയ്യ അഥവാ മരമുല്ല എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട കട്ട്ഫോളേജുകൾ. 10 തണ്ടിന്റെ ഒരു കെട്ടിന് ഇനവും ലഭ്യതയും അനുസരിച്ച് 30 to 100 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. പല തരത്തിലുള്ള കട്ട്ഫോളേജുകൾ നമ്മുടെ നാട്ടിൽ അനായാസമായി വളർത്താം. ചെറുമരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന സിൽവർ ഓക്ക്, ഇവ തേയിലത്തോട്ടങ്ങളിൽ തണൽ വൃക്ഷമായി നടുന്നുണ്ട്. അതുപോലെ തൂജ, യുക്കാലിപ്റ്റസ്, യുക്കാലിപ്റ്റസ് നീണ്ട ഇലകളുള്ളതുമുണ്ട്. അതുപോലെ വട്ടത്തിൽ ഇലയുള്ളതുമായ ഡോളർ യുക്കാലിപ്റ്റസും ഉണ്ട്. നീണ്ട നേർത്ത കടും പച്ച ഇലകളുള്ള പോഡോകാർപ്പസ്, ഓറക്കേറിയ അഥവാ മങ്കീസ് പസിൽ, ടീ ട്രീ അഥവാ മെല്ലുലൂക്ക മുതലായവ കേരളത്തിൽ വളർത്താൻ പറ്റുന്ന ചെറു മരങ്ങളാണ്. കുറ്റിച്ചെടികളായ മുറയ്യ അഥവാ മരമുല്ല, ഇവ വിപണിയിൽ കാമിനി ഇലകളെന്നും അറിയപ്പെടുന്നു. അതുപോലെ പലവിധ വർണ്ണക്കൂട്ടുകളിലും ആകൃതിയിലുമുള്ള ക്രോട്ടൺ ഇലകൾ, ഡ്രസീനയുടെ കൂട്ടത്തിൽപ്പെട്ട മസഞ്ചിയാന, സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക, മെറൂൺ നിറമുള്ള കോർഡിലൈൻ ഇലകൾ, ഇവയെല്ലാം കട്ട്ഫോളേജുകളായി ഉപയോഗിക്കുന്നതാണ്. ഹെർബേഷ്യസ് പെരിനിയൽ എന്ന കൂട്ടത്തിൽപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ്സായി വളർത്താൻ പറ്റുന്ന കലാത്തിയ, ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, സ്പാത്തിഫില്ലം അഥവാ പീസ് ലില്ലി, ആന്തൂറിയം മുതലായവ കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. ആകർഷകമായ ഇലകളുള്ള ആന്തൂറിയത്തിന്റെ ധാരാളം സ്പീഷീസ് ഉണ്ട്. അലങ്കാരപ്പനകളായ അരീക്കാപ്പാം അഥവാ ക്രൈസാലിഡോ കാർപ്പസ്, ഫാൻ ലീഫ് പാം, ഫോക്സ്റ്റെയിൽ പാം, ലേഡി പാം, ഡേറ്റ് പാം എന്നിവയും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. പന്നൽ ചെടികൾ അഥവാ ഫേൺസ്, ഈ ഗ്രൂപ്പിൽപ്പെടുന്ന നെഫ്രോലെപ്പിസ് പല സ്പീഷീസ് ഉണ്ട്. ഇലകൾ നേർത്തതും പല ആകൃതിയിലുള്ളതുമാണ് ഇവ. ഇത് തണലത്തോ ഈർപ്പമുള്ള സ്ഥലങ്ങളിലോ അകത്തളങ്ങളിലോ എളുപ്പത്തിൽ വളർത്താൻ പറ്റും. ലെതർ ലീഫ്, ടീരിസ്, അടിയാൻഡം എന്നിങ്ങനെ പലതരം ഫേണുകളും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പല കട്ട്ഫോളേജുകളും വളർത്താൻ പറ്റും. വെള്ളം തങ്ങി നിൽക്കാത്ത ജൈവാംശമുള്ള മിതമായ അമ്ലാംശമുള്ള മണ്ണാണ് അനുയോജ്യം. ഇലകളുടെ ആകർഷണീയതയ്ക്ക് ജലസേചനം ആവശ്യം.

അതാണ്. മിക്ക കട്ട്ഫോളേജുകൾക്കും 50 to 75% തണൽ ആവശ്യമാണ്. ഇലകളിൽ വീഴുന്ന വെളിച്ചത്തിന്റെ തോത് അവയുടെ നിറത്തെയും ആകൃതിയെയും ഗുണനിലവാരത്തെയും കാര്യമായി ബാധിക്കുമെന്നതിനാൽ തണൽ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഇടവിള അല്ലാതെ തുറന്ന സ്ഥലങ്ങളിൽ നടുമ്പോൾ ഡ്രസീന, കോഡിലൈൻ മുതലായവയ്ക്ക് 50% പച്ച തണൽ വലകൾ ഉപയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ഗുണനിലവാരത്തിനും മികച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡ്രസീന മസഞ്ചിയാനയ്ക്ക് കറുത്ത വലകൾ ഉപയോഗിക്കുന്നത് ഇലകളുടെ പച്ച നിറം വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയ്ക്ക് പച്ച നിറത്തേക്കാൾ 50% ചുമന്ന നിറത്തിലുള്ള വലകൾ ചെടികളുടെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് ഗവേഷണ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, ഫേൺസ്, അസ്പരാഗസ് മുതലായവ ചട്ടികളിൽ നട്ട് തണലിൽ പരിപാലിക്കാം. അലങ്കാരപ്പനകൾ മരങ്ങളുടെ ചുവട്ടിൽ ഭാഗികമായ തണലുകളിലോ ഷെയ്ഡ് ഹൗസുകളിലോ വളർത്താം. മുറയ്യ അഥവാ മരമുല്ലയ്ക്ക് തുറസായ വെയിലുള്ള സാഹചര്യം വേണം. പോഡോകാർപ്പസ്, സിൽവർ ഓക്ക്, ടീ ട്രീ എന്നിവയ്ക്ക് ഭാഗികമായ തണൽ വേണം. കാര്യമായ വളപ്രയോഗമോ ശ്രദ്ധാപൂർവമുള്ള പരിചരണമോ ഇല്ലാതെ തന്നെ വീട്ടുമുറ്റത്തും പറമ്പുകളിലുമെല്ലാം നന്നായി വളരുന്നവയാണ് കട്ട്ഫോളേജുകൾ. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ചെടികൾക്ക് വളപ്രയോഗവും പരിചരണവും ഇലകളുടെ നിറവും ഗുണവും കൂട്ടുവാൻ ഫലപ്രദമാണ്. മരങ്ങളുടെ തണലിൽ വളർത്തുന്ന ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യ എന്ന ഇലച്ചെടികൾക്ക് ചെടി 1 to 100 grams ഉണക്കി പൊടിച്ച ചാണകപ്പൊടി 4 months കൊടുക്കുന്നതും അതുപോലെ തന്നെ രാസവളമായി NPK 48:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ കൊടുക്കുന്നത് ആകെയുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഡ്രസീന മസഞ്ചിയാനയ്ക്കാകട്ടെ ഈ NPK അനുപാതം 72:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ രാസവളം കൊടുക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് കാർഷിക സർവകലാശാലയിലെ ഗവേഷണ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പല കട്ട്ഫോളേജ് ചെടികളും വർഷങ്ങളോളം നിൽക്കുന്നതിനാൽ തന്നെ ആവശ്യാനുസരണം ഇലകൾ പറിച്ചെടുക്കാം. ഇലകൾ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ പറിക്കുന്നതാണ് ഉത്തമം. കീടരോഗബാധയില്ലാത്ത, അറ്റം കരിഞ്ഞു തുടങ്ങാത്ത, പുതുമ മാറാത്ത ഇലകളും തണ്ടുകളും പറിക്കണം. ഡ്രസീന മസഞ്ചിയാനയുടെ വേരു പിടിപ്പിച്ച കമ്പുകൾ നട്ട് 9 months ഇലകൾ മുറിച്ചെടുക്കാം. മാസത്തിൽ 5-6 ഇലകൾ ഒരു ചെടിയിൽ നിന്നും മുറിക്കാം. വള്ളിച്ചെടിയായ മോൺസ്റ്റെറ നട്ട് 10 months ഇലകൾ പറിക്കാം. പറിച്ചെടുക്കുന്ന ഇലകളും തണ്ടുകളും 10 degrees താപനിലയിൽ പ്രീ കൂളിംഗ് നൽകുന്നത് നല്ലതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയുടെ തണ്ടുകൾ 5% സൂക്രോസ് ലായനിയിൽ 4 hours പൾസിങ്ങിനായി വെക്കുന്നതും അതോടൊപ്പം പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടികളിൽ പാക്ക് ചെയ്യുന്നതും അവയുടെ വേസ് ലൈഫ് കൂട്ടാൻ ഫലപ്രദമാണ്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അനായാസമായി വളർത്താൻ പറ്റുന്നവയാണ് ഇപ്പറഞ്ഞ കട്ട്ഫോളേജുകൾ. വീട്ടുമുറ്റത്തോ പറമ്പുകളിലോ തെങ്ങിൻതോപ്പിലെ തണലുകളിലോ ഇടവിളയായിട്ടോ ചട്ടികളിലോ ഒക്കെ ഇവ വളർത്താം. ഒരിക്കൽ നട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇലച്ചെടികൾ നിൽക്കും. ആവശ്യാനുസരണം ഇലകൾ പറിക്കാമെന്നതിനാൽ തന്നെ മികച്ച ഒരു വരുമാന മാർഗവും ഉണ്ടാക്കാൻ സാധിക്കും.

ഇലച്ചാർത്തുകൾ പുഷ്പാലങ്കാരങ്ങളിൽ. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ

0: ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
3: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുങ്ങുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
2: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഹേ മൃഗേന്ദ്ര, സംരുദ്ധചേഷ്ടസ്യ തദ്വചഃ ഹാസ്യഃ കാമം. കുംഭോദരനെന്ന ഹരൻ്റെ കിങ്കരനാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മൃഗേന്ദ്രനാണ് അങ്ങ്. ആ രൂപമാണ് ഇണങ്ങുന്നത്. അധിരാജൻ്റെ ഭാവവുമുണ്ട്. അത് സൂചിപ്പിക്കാനാണ് മൃഗേന്ദ്രൻ എന്ന് സംബോധന. ചേഷ്ടകൾ തടയപ്പെട്ടിരിക്കുന്ന എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരി വരാം. അത്ര നിസ്സഹായാവസ്ഥയാണല്ലോ എൻ്റേത്. എന്നിരുന്നാലും അഹം വിവക്ഷുഹു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വാക്തും ഇച്ഛുഹു വിവക്ഷുഹു, എനിക്ക് ചിലത് പറയാനുണ്ട്. അങ്ങ് അത് കേൾക്കണം. അനങ്ങാൻ വയ്യാതെ മരവിച്ച് നിൽക്കുന്നവൻ്റെ വാക്ക് എന്നോർത്ത് പുച്ഛിക്കാതെ ശ്രദ്ധയോടെ കേൾക്കണം. പ്രാണഭൃതാം അന്തർഗതം സർവം ഭവാൻ വേദഹി, ശരീരിണാം മനോഗതം സർവം ത്വം ജാനാസി. പരമേശ്വരൻ്റെ പ്രഭാവം കൊണ്ട് പ്രാണികളുടെ എല്ലാം ചിന്തകൾ അറിയാൻ അങ്ങയ്ക്ക് കഴിയും. വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അങ്ങയ്ക്ക് അത് മനസ്സിലാകും.

0: ുകയും ചെയ്യും. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എൻ്റെ അന്തർഗതം കണ്ടറിയാനുള്ള ദിവ്യശക്തി അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് അതഹ ഭാവം അഭിപ്രായം അഭിധാസ്യേ പറയാൻ തുടങ്ങുന്നു. ഒന്നായി മൃഗേശ്വര തരിമ്പുമനങ്ങുവാൻ വയ്യെന്നായി ഞാൻ പറയും, ആ മൊഴി ഹാസ്യമാവും. എന്നാകിലും പരമനോഗതമൊക്കെയും നീ നന്നായി ധരിക്കും, അതിനാൽ ഇത് ചൊൽവതാണേ. രാജാവിൻ്റെ തുടക്കം നന്നായിരിക്കുന്നു. വിനയമുണ്ട്, തൻ്റെ നിസ്സഹായത ഓർമ്മിപ്പിക്കുന്നുണ്ട്, എങ്കിലും അന്തസ് കാത്തുള്ള വാക്കുകൾ. മഹാസത്വൻ്റെ സ്വഭാവം വാക്കിൽ നിഴലിക്കുന്നുണ്ട്.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
3: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
4: बस यही पूछो why? रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक why आपको फ्रॉड से बचाए।
2: हमेशा पूछो WHY, why? कहता है कैप्टन Y ऑफ SBI,
4: आपका साइबर रक्षक।
5: तुड़ंगा इन्वेस्टिंग इंटे पाठम।

ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യമൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുമ്പ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ AIRDevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613 എന്ന വിലാസത്തിലോ അയക്കാവുന്നതാണ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
2: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जांपल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह फैसला लिया गया. इसमें 10,000 करोड़ रुपीस का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा.

0: ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा।
1: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
1: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. UPI സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവാ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ UPI സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% UPI വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ UPI സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം KSRTC ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്.

0: അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M.ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതിഗാനം ചൂണ്ട നക്ഷത്രത്തിനു വേണ്ടി പുഷ്പവതി പാടിയത് രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അടുത്ത ഗാനം രഞ്ജിത്ത് ജയറാമും സംഘവും പാടിയത്. ചിത്രം ഇമ്മാനുവൽ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം അഫ്സൽ യൂസഫ്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: വിജയം നേടാൻ കഴിവ് മാത്രം പോരാ, കഠിനാധ്വാനവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. പലപ്പോഴും ആദ്യ ശ്രമങ്ങളിൽ പരാജയം സംഭവിക്കാം. എന്നാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും ശ്രമിക്കുന്നവർക്കാണ് വിജയത്തിന്റെ വാതിൽ തുറക്കുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബറിലെ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ വഴി ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി പകർന്നു കിട്ടുന്ന എല്ലാ അറിവുകളും ശരിയാണോ? അല്ല എന്നതാണ് സത്യം. ശരിയായ അറിവുകളോടൊപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന അറിവുകളും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ പല തെറ്റിദ്ധാരണകളും പരക്കുന്നുണ്ട്. ഇത് സത്യമാണോ, ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ പലരും ആ വിവരങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അപകടങ്ങളിൽ ചാടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പാലിന്റെ കാര്യം തന്നെ.

പാല് കുടിക്കാമോ, എത്രത്തോളം കുടിക്കാം, എന്നും പാൽ ഉപയോഗിക്കുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രചരിച്ചു വരുന്നു. പാലിനെക്കുറിച്ചുള്ള സത്യസന്ധമായ ചില വിവരങ്ങൾ ഇന്ന്

0: ഇന്ന് വിവിധതരം പാലുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് എല്ലാം ആരോഗ്യത്തിന് നല്ല പാലുകളാണോ?
1: പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 8000 BC-യിലൊക്കെ മനുഷ്യൻ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിച്ചു എന്നതിന് തെളിവുകളുണ്ട്. അപ്പോൾ പാല് നമ്മുടെ ശരീരത്തിന് കേടാണ്, അനാരോഗ്യകരമാണ് എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇതിൽ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും പ്രായം, ആരോഗ്യം, അല്ലെങ്കിൽ അവരുടെ ശാരീരികാവസ്ഥ ഇതൊക്കെ അനുസരിച്ച് ശരിയായ പാലും പാലുൽപ്പന്നങ്ങളും തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഏതാണ്ടൊരു സമ്പൂർണ്ണ ആഹാരം എന്ന് തന്നെ പാലിനെ പറയാം. കാരണം പ്രോട്ടീൻ, അതുപോലെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്, ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുപോലെ കാൽസ്യം, എല്ലുകളുടെ മറ്റു ആരോഗ്യത്തിനുള്ള കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
0: പണ്ടൊക്കെ കുട്ടികൾക്ക് മാതാവിൻ്റെ മുലപ്പാൽ ലഭ്യമല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻപാൽ നേർപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ പാലിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. പാല് ഉപയോഗിക്കുന്നതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ള രീതിയിൽ പോലും ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതേക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം?
1: ഈ ഇൻഫർമേഷനുകൾ പലതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല ഇൻഫർമേഷനും യാതൊരു അടിസ്ഥാനം പോലും ഇല്ല. പാല് മോശമാണ് എന്ന് പറയുന്നവർ അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയോടുകൂടി വേണം അതിനെക്കുറിച്ചൊരു കാരണം പറയാൻ. അങ്ങനെ ഒരു കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഏത് ഒരു ഭക്ഷണ പദാർത്ഥം, ഇപ്പോൾ ഒരു പുതിയ ഭക്ഷണം മോശമാണെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ ഉപയോഗിച്ച് പരിചിതമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. പക്ഷെ പാലും പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ എത്രയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നൊരു ഭക്ഷണം അത് തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും. അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് നല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങൾ, നമ്മുടെ യോഗേർട്ട് പോലുള്ള ആരോഗ്യത്തിന് തന്നെ ഒരുപാട് നല്ല ഒരുപാട് പാലുൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ കാലറി അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ അതൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഭക്ഷണം തന്നെയാണ്. പാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയാണ് പാലിനെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ല ഗവേഷണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, അവിടെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി കോളേജുണ്ട്. അവിടെ ധാരാളം റിസർച്ചുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പുണ്ട് കേരളത്തിൽ, പാലും പാലുൽപ്പന്നങ്ങളുടെയൊക്കെ ഗുണനിലവാരം പരിശോധനയും മറ്റും അവരും നടത്തുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം 2006 നിലവിൽ വന്നത്, അതുപോലെ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പാല് ഒരു 300 grams ഒരു മനുഷ്യൻ കുടിക്കണമെന്നാണ് ICMR റെക്കമെൻഡേഷൻ തന്നെ ഉള്ളത്. ഇന്ത്യ നമുക്കറിയാം പാലുൽപ്പാദനത്തിൽ 1st നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. നമുക്ക് ഏകദേശം ഈ ICMR റെക്കമെൻഡേഷൻ പറയുന്നതിലും കൂടുതലായിട്ടൊരു ഏകദേശം 485 grams പാല് പെർ ക്യാപിറ്റ എന്ന് പറയുന്ന ഒരു ആളോഹരി ശരാശരി ഉപഭോഗമായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും വിപുലമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഏജൻസികളൊന്നും പാല് മോശമാണെന്നോ ആരോഗ്യത്തിന് ഹാനികരമാണെന്നോ അല്ലെ പാലുൽപ്പന്നങ്ങൾ മോശമാണെന്നോ പറഞ്ഞിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് പാലും പാലുൽപ്പന്നങ്ങൾക്കും കൃത്യമായ അളവുകൾ, അതിൻ്റെ ഫാറ്റ്, SNF തുടങ്ങിയ മറ്റു ഘടകങ്ങളായാലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ധൈര്യമായി ഉപയോഗിക്കാം. അതുപോലെ പാലിൻ്റെ ആയാലും പാലുൽപ്പന്നങ്ങൾ മാത്രമല്ല, ഏത് ഭക്ഷ്യവസ്തുവിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ പറയുന്ന ശാസ്ത്രീയമായ അറിവുകൾ മാത്രം നമ്മൾ കണക്കിലെടുക്കാനും ശ്രദ്ധിക്കണം.
0: നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പല വിധത്തിലുള്ള പാലുകൾ ലഭ്യമാണ്. A1, A2 പാൽ അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിലുള്ള പാല് ലഭ്യമാണ്. അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: ഇപ്പം ഏറ്റവും അധികം ചർച്ച നടക്കുന്നൊരു വിഷയമാണ് ഈ A2 പാല് നല്ലതാണ്, A1 പാല് മോശമാണെന്നുള്ളത്. അപ്പം ഇത് പറയുന്ന പലർക്കും പോലും ഈ A1, A2 പാലിൻ്റെ വ്യത്യാസം അത്രയ്ക്ക് അറിയില്ല. പാലിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് 2 പ്രോട്ടീനുണ്ട്, കെസീനും വേ പ്രോട്ടീനും ഉണ്ട്. അതിലൊരു 80% കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ കെസീനിൽ തന്നെ ബീറ്റ കെസീൻ, ആൽഫ കെസീൻ, അങ്ങനെ പലതരം കെസീൻ ഉണ്ട്. അതിൽ തന്നെ ഒരു 30% ഉള്ളൂ ബീറ്റ കെസീൻ. ഈ ബീറ്റ കെസീനിൽ തന്നെ A1 beta casein, A2 beta casein എന്ന് പറഞ്ഞ് 2 കെസീൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഈ പ്രോട്ടീൻ നമുക്കറിയാം അമിനോ ആസിഡ് കണ്ണികൾ കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 206 കണ്ണികളിൽ ഉള്ളതിൽ ഒരു 67th A2 പാലിൽ പ്രോലീൻ എന്ന അമിനോ ആസിഡും A1 ഹിസ്റ്റിഡീനുമാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് A1 പാലും A2 പാലും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ A1 പാല് കുടിക്കുമ്പോൾ ദഹന സമയത്ത് ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്, ബീറ്റ കാസോമോർഫിൻ 7 എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് ശരീരത്തിന് ഹാനികരമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം നടക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം

0: കാര്യം, നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ നിയമം അനുസരിച്ച് A1 A2 എന്ന രീതിയിൽ പാലിനെ വേർതിരിച്ചിട്ടില്ല. അല്ലെങ്കിൽ A2 പാല് വളരെ നല്ലതാണെന്നുള്ള ശാസ്ത്രീയമായ വലിയ ഗവേഷണ ഫലങ്ങളോ അങ്ങനത്തെയൊന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പോലും, നമ്മുടെ നാട്ടിലെ സുപ്രീം ലോ അതാണ്, അതിൽ പോലും ഇതിനെ വേർതിരിക്കാത്തിടത്തോളം കാലം ഈ A1 പാല് A2 പാല് എന്ന രീതിയിൽ ഇത്തരത്തിൽ നല്ലതാണ് ചീത്തയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വിപണിയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജൈവ പാൽ, ഓർഗാനിക് മിൽക്ക്. ഇപ്പോൾ പലരും പശുവിൻ്റെ പാല് വീടുകളിൽ ജൈവ പാലാണ് ഓർഗാനിക് മിൽക്ക് ഒക്കെ ആണെന്ന് പറഞ്ഞ് വിപണനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജൈവ പാൽ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റും, ഇപ്പം കൃഷി സംബന്ധമായിട്ടുള്ള നമ്മുടെ നെല്ലായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, പാലായിക്കോട്ടെ, മുട്ടയായിക്കോട്ടെ, ഈ ഓർഗാനിക് എന്ന് ലേബൽ ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു കൃത്യമായൊരു വ്യവസ്ഥയുണ്ട്. അത് പറയുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഈ ഓർഗാനിക് ഫുഡ്സിൻ്റെ ഒരു റെഗുലേഷൻസ് ഉണ്ട് 2017. അതുപ്രകാരം ദേശീയ ജൈവ ഉൽപ്പാദന പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യയിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ഒരു ജൈവിക് ഭാരത് എന്ന് പറഞ്ഞൊരു ലോഗോയും കിട്ടും. ഈ ജൈവിക് ഭാരത് ലോഗോയുള്ള ഉൽപ്പന്നങ്ങളാണ് യഥാർത്ഥത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളെന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ നിയമം വഴി വിൽക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. പക്ഷെ ബാക്കിയുള്ളവയൊന്നും ജൈവപാലാണെന്ന് പറഞ്ഞാലും ഈ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് 100% അത് ജൈവപാലാണെന്ന് ബോധ്യപ്പെടാൻ പ്രയാസം.
1: പക്ഷെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇത്തരത്തിൽ ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് കുറ്റകരമല്ലേ? ശരിക്കും
0: തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ വന്നത് അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിട്ടാണ്. അതിൽ തീർച്ചയായിട്ടും ലേബൽ ചെയ്യാതെ ഭക്ഷണം ഇങ്ങനെ വിൽക്കുന്നതും ഉൾപ്പെടെ അതുപോലെ തെറ്റായ ലേബലിംഗ് ഒക്കെ കുറ്റകരം തന്നെയാണ്.
1: അതുപോലെ തന്നെ പ്രോബയോട്ടിക്സിന്റെ കാര്യം മാഡം സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എന്താണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്?
0: ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. നമുക്ക് ആരോഗ്യകരമായ സൂക്ഷ്മാണുക്കളാണ്. അതൊരു കൃത്യമായ അളവിൽ ശരീരത്തിൽ ചെന്നാൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഈ പ്രോബയോട്ടിക്സ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രോബയോട്ടിക്സ് ഫുഡ് അത് വയറ്റിലെത്തിയാൽ ദഹിച്ചു പോവില്ലേ, പിന്നെ എങ്ങനെയാണ് വയറിന് നല്ല ഗുണങ്ങൾ തരുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. ശരിക്കും പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോബയോട്ടിക്സിന് ICMR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഒക്കെ ചേർന്നിട്ടൊരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതനുസരിച്ച് എല്ലാ ബാക്ടീരിയയും പ്രോബയോട്ടിക്സിൽ വരുന്നില്ല. നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ആസിഡിറ്റി അതുപോലെ ബൈൽ ആസിഡ്സും ദഹനരസങ്ങളും വയറ്റിലെ ആ ഒരു ദഹനം നടക്കുമ്പോഴുള്ള ആസിഡിറ്റിയുമൊക്കെ അതിജീവിക്കുന്ന സ്ട്രെയിൻസ് ഉണ്ട്, ബാക്ടീരിയ സ്ട്രെയിൻസ് ഉണ്ട്. അതാണ് പ്രോബയോട്ടിക്സ് എന്ന ഗണത്തിൽ വരുന്നത്. അപ്പോൾ അത്തരം പ്രോബയോട്ടിക് ബാക്ടീരിയ കൊണ്ട് കൾച്ചർ ചെയ്ത യോഗേർട്ട് അല്ലെങ്കിൽ തൈര് അങ്ങനെ പുളിപ്പിച്ച മറ്റു പാലുൽപ്പന്നങ്ങൾ അവയാണ് യഥാർത്ഥത്തിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ലേബലിങ്ങും അതിൻ്റെ പ്രോബയോട്ടിക്സ് ആണെന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഈ ഗട്ട് ഹെൽത്തിന്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ ICMR DBT ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കൃത്യമായ പ്രോബയോട്ടിക് ബാക്ടീരിയ സ്ട്രെയിനുകളാണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാവുന്ന പാലുൽപ്പന്നങ്ങൾ.
1: അതിൽ
0: നമുക്ക് പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക് സ്ട്രെയിൻ ഉള്ള ബാക്ടീരിയ കൊണ്ടാണ് അത് പുളിപ്പിച്ചിട്ട്. ഇപ്പൊ പാൽ പുളിപ്പിക്കുന്ന ബാക്ടീരിയ നമുക്കറിയാം കൂടുതലും ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയകളാണ്. അപ്പൊ അതിൽ തന്നെ ഈ പ്രോബയോട്ടിക് സ്ട്രെയിനുകളാണ് ഈ ദഹനരസത്തേക്ക് അതിജീവിച്ച് നമ്മുടെ കുടലിൽ എത്തിച്ചേരുന്നു എന്നുള്ള സ്ട്രെയിനുകളിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. അത്തരം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള യോഗട്ട് ഉണ്ട്, ദഹി അഥവാ തൈരുണ്ട്, അതുപോലെ ശ്രീകണ്ഠ് എന്ന് പറഞ്ഞൊരു പാലുൽപ്പന്നം ഉണ്ട്, അതിലും പ്രോബയോട്ടിക്സ് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഫ്ലേവറും മധുരവും ചേർത്ത തൈര് തന്നെയാണത്. ഇപ്പം ഗ്രീക്ക് യോഗട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ്. ഈ യോഗട്ടിൽ നിന്ന് വെള്ളം പരമാവധി നീക്കം ചെയ്ത് കിട്ടുന്നതിനാണ് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം അതിലുള്ളൂ. അതിലെ ജലാംശം കുറവായിരിക്കും, അതായത് കുറച്ചുകൂടെ കട്ടിയുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് കഴിക്കുമ്പം പ്രോട്ടീനും മറ്റു കാര്യങ്ങളും ഒരു ചെറിയ അളവിൽ നമുക്ക് കിട്ടും. മറിച്ച് തൈരിലും യോഗട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉള്ളതുകൊണ്ട് പോഷകങ്ങളുടെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എടുത്താൽ പോഷകങ്ങളുടെ അളവ് അല്പം കൂടെ കുറവായിരിക്കും എന്നതാണ് വ്യത്യാസം.
1: ഇപ്പൊ ഈ ആരോഗ്യകരമായ ഭക്ഷണ രീതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പാലുൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
0: പ്രധാനമായിട്ടും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുന്നവർ നോക്കേണ്ടത് അതിൻ്റെ ഒരു പോഷക ഗുണങ്ങളും അതുപോലെ എത്ര കലോറി ഊർജ്ജമാണ് അത് തരുന്നതെന്നാണ്. ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 100 ml പശുവിൻ പാലെന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു

0: അറുപത് 67 കിലോ കാലോറി ഊർജ്ജമാണ് തരുന്നത്. അതുപോലെ എരുമപ്പാൽ എടുക്കുകയാണെങ്കിൽ അറിയാലോ നമുക്ക് കൊഴുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിൽ 95 മുതൽ 100 കിലോ കാലോറി ഊർജ്ജം തരും. അതുപോലെ നമ്മളിപ്പോൾ ഏത് പാക്കറ്റിൻ്റെ ഫുഡ് എടുത്താലും അതിൻ്റെ പുറത്ത് അതിൻ്റെ എല്ലാ പോഷക ഘടകങ്ങളും, അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, എല്ലാ മിനറൽസ്, എല്ലാ പോഷക ഘടകങ്ങളും ഫാറ്റ് ഉൾപ്പെടെ എഴുതിയിരിക്കും. രണ്ടാമത്തെ കാര്യം, അത് എത്ര ഊർജ്ജം നമുക്ക് തരുന്നെന്ന് എഴുതിയിരിക്കും. അതുപോലെ അത് ഉപയോഗിക്കേണ്ട കാലയളവ് എഴുതിയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ഉപയോഗിക്കേണ്ട കാലയളവെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷം അത് ഏത് ടെമ്പറേച്ചറിൽ, ഏത് ഊഷ്മാവി വെച്ചാലാണ് ഉപയോഗിക്കാവുന്നത് എന്നുകൂടി
1: ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ഇപ്പോൾ ഉദാഹരണം UHT മിൽക്ക് 6 മാസം 1 വർഷം വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ UHT പാക്കറ്റിൽ കിട്ടുന്ന മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരിക്കലും പൊട്ടിച്ചു കഴിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്രയും നാൾ, അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയും, അത്രയും നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി എല്ലാ പാക്കറ്റിലും രേഖപ്പെടുത്തണമെന്ന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം പറയുന്നുണ്ട്. അതനുസരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളൊരു പാക്കറ്റിൻ്റെ പുറത്ത് ഈ വിവരങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഈ ശാരീരിക അധ്വാനം, ഇപ്പം ജിമ്മിൽ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഡയറ്റ് ശരിക്കും നോക്കുന്നവരുണ്ടാവും, പ്രായം, പിന്നെ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ.
1: പാല് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്?
0: ഒരു ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു കാലയളവിനെ നമ്മൾ ഷെൽഫ് ലൈഫ് എന്നാണ് പറയുക. അതിനുശേഷം അതൊരിക്കലും ഉപയോഗിക്കരുത്. ഈ കഴിവതും നമ്മൾ കടകളിൽ നിന്ന് പാല് വാങ്ങുമ്പം ഈ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഒരു തണുപ്പിച്ച ഒരു സിസ്റ്റത്തിൽ നിന്ന്, പലയിടത്തും ഈ റോഡ് സൈഡിലും പുറത്തുമൊക്കെ ക്രേറ്റിൽ പാൽ പാക്കറ്റ് വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് ഒരുപാട് നേരം ഇരിക്കുമ്പം അത്തരം പാല് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാലിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അത് 4 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ താഴെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പാല് വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും ഏത് ഡിഗ്രിയിൽ സൂക്ഷിക്കണമെന്ന്. ഇപ്പം വെണ്ണ എടുത്ത നമ്മൾ ബട്ടറിന് 1 വർഷത്തോളം ഷെൽഫ് ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ 4 ഡിഗ്രിയിൽ താഴെ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുമ്പോഴേ അതിന് അത്രയും നാൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകിപ്പോവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടും പാലും തൈരും ഒന്നും കേടാവുന്നില്ല, പുളിക്കുന്നില്ലെങ്കിൽ അതിൽ മായം ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമുക്കറിയാം ഒരു പാല് കറന്നെടുത്തു കഴിഞ്ഞാൽ ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അത് ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർഷകർ പശുവിൻ്റെ പാല് ഒക്കെ കറന്നെടുത്ത ഉടനെ തന്നെ അത് വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ ക്ഷീരസംഘങ്ങളിൽ എത്തിക്കുന്നത്. അവിടുന്ന് തന്നെ എത്രയും വേഗം അത് കോൾഡ് ചെയിനിലോട്ടാണ് മാറ്റുന്നത്. അതായത് അത് എത്രയും പെട്ടെന്ന് തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത്. ആ തണുപ്പിച്ച പാലാണ് പിന്നെ പാസ്ചറൈസ് ചെയ്ത്, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 72 ഡിഗ്രിയിൽ 15 സെക്കൻഡ് ചൂടാക്കിയാണ് നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ എത്തുന്നത്. അപ്പോൾ പാലെപ്പോഴും ഈ രീതിയിൽ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക. അതുപോലെ തന്നെ പരമാവധി തിളപ്പിച്ചിട്ട് മാത്രം, എല്ലാ രോഗാണുക്കളും ഒക്കെ പോയെന്ന് ഉറപ്പാക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രം പാൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക.
1: ഇപ്പം പാൽ സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ പലപ്പോഴും ഈ പാൽപ്പൊടി പാൽ ചേർക്കുന്നത് മായമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പൊതുവേ ഉണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്?
0: പാൽപ്പൊടി പാല് ചേർക്കുന്നത് എന്തോ വലിയ തെറ്റായിട്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ പല ആളുകളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മായമല്ല. പാൽപ്പൊടി എന്ന് പറയുന്നത് തന്നെ പാലിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ പാല് അധികം ഉള്ളപ്പോൾ അത് സ്പ്രേ ഡ്രൈയിങ്ങോ ഡ്രം ഡ്രൈയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് പാലിലെ ജലാംശം വറ്റിച്ച് അത് പൊടിയാക്കി മാറ്റി സൂക്ഷിക്കുന്ന മെത്തേഡാണ് പാൽപ്പൊടി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു പാല് സൈലോയിൽ സൂക്ഷിക്കണമെങ്കിൽ വലിയൊരു സ്ഥലം വേണ്ടി വരും. പക്ഷെ അത് പൊടിയാക്കുമ്പം, പൊടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം പാലിൽ 87% വെള്ളമാണ്. അപ്പം ഈ 87% വെള്ളമെന്ന് പറയുന്നത് 5% താഴെയാക്കി വളരെ സൂക്ഷ്മമായ നല്ല വളരെ ഹൈജീനിക്കായിട്ടാണ് പാൽപ്പൊടി ഉണ്ടാക്കുന്നത്. ഈ പാൽപ്പൊടി നമ്മൾ പാലിൽ ചേർക്കുന്നത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാൽ വിൽക്കണമെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കൊഴുപ്പിതര പദാർത്ഥങ്ങൾക്കൊരു മിനിമം അളവുണ്ട്. ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഈ വ്യാപകമായിട്ട് കിട്ടുന്നത് ടോൺഡ് മിൽക്കാണ്. ഈ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പം അതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പിതര പദാർത്ഥങ്ങളും ഉണ്ട്. ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു പശുവിനും പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് 3 ടോൺഡ് മിൽക്കായിട്ട് പശുക്കൾക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പാല് ഡയറി പ്ലാന്റുകളിൽ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് പലപ്പോഴും SNF ആയിരിക്കും കുറവ്, അതായത് സോളിഡ് നോട്ട് ഫാറ്റ്, ഈ കൊഴുപ്പല്ലാത്ത കരപദാർത്ഥങ്ങൾ കുറവായിരിക്കും പാലിൽ. അപ്പോൾ ചെയ്യുന്നത് അതിൽ സ്കിംഡ് മിൽക്ക് പൗഡർ,

0: ഉപ്പ് നീക്കം ചെയ്ത പാലിൽ നിന്നുമുണ്ടാക്കിയ പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക. അതൊരിക്കലും ഒരു മായമല്ല.
1: ജോലി തിരക്കിനിടയിലും ആകാശവാണി സ്റ്റുഡിയോയിൽ വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. ശ്രോതാക്കൾക്ക് വേണ്ടി ആകാശവാണിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും ക്ഷീരവികസന വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷ വി എസുമായി ജി സന്തോഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ഹർഷ വി എസിന്റെ ഫോൺ നമ്പർ പറയാം. 9447001071.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 23,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 70,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,800 രൂപ വരെയും പൈനാപ്പിളിന് 4,400 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു,

0: റബ്ബറിൽ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: സാധാരണ ബഡ്ഡിംഗ് നടത്തുന്നത് ചെറുതൈകളിൽ നിലനിരപ്പിന് തൊട്ടുമുകളിലാണ്. എന്നാൽ ക്രൗൺ ബഡ്ഡിങ് വലിയ തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ചെയ്യേണ്ടത്.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

2026-27 വർഷത്തെ ITI പ്രവേശനത്തിൽ ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ, രജിസ്ട്രേഷൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ITI പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 9 വരെ നീട്ടിയിട്ടുണ്ട്. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9946010769 അല്ലെങ്കിൽ 9496420311 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അടിമാലി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസിന് പരിധിയിലുള്ള 96 അങ്കണവാടികൾക്ക് 2026-27 സാമ്പത്തിക വർഷത്തിൽ ആവശ്യമായ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 2 മണിവരെ ടെൻഡർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-8625-26526 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതി 2026-27 മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ കരാർ അടിസ്ഥാനത്തിൽ വിമൻ ക്യാറ്റിൽ കെയർ വർക്കർമാരെ നിയമിക്കുന്നു. അതത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ നിന്നുള്ള 18-45 ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിജയിച്ച വനിതകൾക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 8,000 രൂപ ഇൻസെന്റീവ് നൽകും. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി അതാത് യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. വിമൻ ക്യാറ്റിൽ കെയർ വർക്കറായി മുൻപ് സേവനം അനുഷ്ഠിച്ചവർക്ക് 5 വർഷത്തെ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ഒക്ടോബർ 17 രാവിലെ 11 അഭിമുഖം നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 13. കൂടുതൽ വിവരങ്ങൾക്ക് 04-8622-22-2098 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന കായിക ദിനാചരണം ഒക്ടോബർ 13 ജില്ലയിൽ വിപുലമായി സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി ചേർന്ന സംഘാടക സമിതി യോഗം സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കായിക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 8 മുതൽ 13 വരെ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള വിവിധ കായിക അസോസിയേഷനുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി കായിക മത്സരങ്ങൾ

കായിക താരങ്ങളെ ആദരിക്കൽ തുടങ്ങി വിവിധങ്ങളായ കായിക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കായിക അസോസിയേഷനുകൾ, തൊടുപുഴ മുനിസിപ്പൽ പരിധിക്കുള്ളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, NSS, NCC, SPC വോളണ്ടിയർമാർ, കായിക താരങ്ങൾ തുടങ്ങി കായിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 13 രാവിലെ 7 തൊടുപുഴ ഗാന്ധി സ്ക്വയർ മുതൽ സോക്കർ സ്കൂൾ വരെ ഫൺ റൺ സംഘടിപ്പിക്കും. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 35 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എയിംസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവ സേവനമായിരിക്കണം ഡോക്ടർമാരുടെ പ്രാഥമിക ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: വർത്തമാൻ സമയമെ ചികിത്സാ പദ്ധതിയും ടെക്നിക്കി ഓർ സ്വാസ്ഥ്യ സേവാവും സ്വരൂപ് മേ തേജ് ഗതി സെ പരിവർത്തൻ ആ രഹാ ഹൈ. ഭവിഷ്യ മേ ഈസ് പരിവർത്തൻ കി ഗതി കോ ഓർ ഭി തീവ്ര ഹോനേ കി സംഭാവന ഹൈ. ഐസേ പരിസ്ഥിതി മേ അപ്നേ ആപ് കോ സക്ഷം ബനായേ രഖനേ കി ലിയേ ആപ്കേ ലൈഫ് ലോങ് ലേർണർ ബനേ രഹനാ ചാഹിയേ.
1: എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണ നൂലാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ 2-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ സംസ്കൃതത്തിന് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലുടനീളം ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഗതാഗത ചരക്കു നീക്ക ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷ കാലയളവ് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ ഈ അതോറിറ്റി തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: देश में जिस तरह से GDP बढ़ रही है 7% 8% के बीच में, लॉजिस्टिक्स की रिक्वायरमेंट लगातार बढ़ रही है. अब भविष्य की जरूरतों को देखते हुए जो प्लानिंग बनानी हो, उस सब को स्टडी करने के लिए एक इंटीग्रेटेड ट्रांसपोर्ट एंड लॉजिस्टिक्स अथॉरिटी का निर्माण किया जाएगा.
1: ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതിലൂടെ മികച്ച ബിസിനസ് സാധ്യതകളും വളർച്ചാ ശേഷിയും തെളിയിച്ചിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല മൂലധനം ലഭ്യമാക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 1 സൂര്യ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 കപ്പലിന്റെ നിർമ്മാണോദ്ഘാടനവും അപ്ഗ്രേഡ് ചെയ്ത സ്ലിപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സൂര്യ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും വാങ്ങാൻ ഒരുങ്ങി പ്രതിരോധ മന്ത്രാലയം. ഇതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 660 കോടിയിലധികം രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കുറഞ്ഞത് 68% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി MSME കൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും 3 വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്ലോബൽ സൌത്തിന് കൂടുതൽ പ്രാതിനിധ്യവും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധനസഹായവും ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. യു എൻ പൊതുസഭയുടെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റിയിൽ പാർലമെന്റ് അംഗം CP ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.6% നിന്ന് 7.1% ലോകബാങ്ക്. സ്വകാര്യ ഉപഭോഗം വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുമെന്നും പൊതുനിക്ഷേപം വർദ്ധിച്ചതും അനുകൂലമായ സാമ്പത്തിക നയ സാഹചര്യങ്ങളും ഇതിന് കൂടുതൽ കരുത്തു പകരുമെന്നും ലോകബാങ്ക് വിലയിരുത്തുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഒമാൻ തീരത്ത് വെച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട MT ഓൺ പീസ് എന്ന കപ്പലിലെ 19 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമുസിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കരിങ്കടലിൽ MV റോയാദ് മമ്മദോവ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെയും ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ 2 വിദേശ നാവികർ കൊല്ലപ്പെടുകയും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ UPI പണമിടപാട് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന്. എല്ലാ പൌരന്മാർക്കും ലളിതവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനം ഒരുക്കുക എന്ന ആശയത്തിൽ 2016 ഓഗസ്റ്റ് 25 UPI ആരംഭിച്ചത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് നിലവിൽ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനം ഇനി ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു.
5: കുറച്ച് വർഷ പഹലെ യഹാ കോയ് കഹതാ കി വിദേശ് മേ ബി ഭാരത് കെ ബാങ്ക് അക്കൗണ്ട് സേ പേയ്മെന്റ് കർ ദേഗാ തോ ശായദ് ഹി കോയ് വിശ്വാസ് കർതാ ലേക്കിൻ ആജ് യഹ് ഏക് ഹഖീഖത് ഹൈ ഭാരത് കാ UPI അബ് ദുനിയാ കെ 11 ദേശോ മേ ലൈവ് ഹൈ.
1: പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്.

0: വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 3 ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന BCCI അവലോകന യോഗത്തിനു ശേഷമാണ് 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് കന്നി ഏകദിന ലോകകപ്പ് കിരീടവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും സമ്മാനിച്ചത് ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലായിരുന്നു. 5 ടെസ്റ്റുകളിലും 51 ഏകദിനങ്ങളിലും 155 ട്വന്റികളിലും ഇന്ത്യയെ നയിച്ച അവർ ടീമിൽ തുടരും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി സൌദി സഖ്യസേന. ഹുദൈദയിൽ സൌദി നാവികസേന നടത്തിയ ഓപ്പറേഷനിലൂടെ തെക്കൻ ചെങ്കടൽ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ തടഞ്ഞതായി സഖ്യസേന അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.

0: പ്രിയ ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷനിൽ MEC ആയി ജോലി ചെയ്യുന്ന ബിന്ദു ജോണാണ്. നമസ്കാരം ബിന്ദു.
1: നമസ്കാരം.
0: കുടുംബശ്രീ ഇന്ന് സ്ത്രീകളെ ശാക്തീകരിക്കുക അല്ലെ, ശാക്തീകരണം എന്നുള്ളതാണ്. കാരണം കുടുംബശ്രീ വന്നതിന് ശേഷം കേരളത്തില് സ്ത്രീകളുടെ ഇടയിൽ വൻകിട മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സാമ്പത്തികമായി അവർ സുരക്ഷിതമായി എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം അതുവരെ സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബശ്രീ വന്നതിന് ശേഷം സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താ ഈ കുടുംബശ്രീ, എന്താണ് ഈ MEC, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
1: ഇടുക്കി ജില്ലാ മിഷൻ കുടുംബശ്രീയുടെ കീഴിൽ MEC ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. MEC എന്ന് പറയുമ്പോൾ കുടുംബശ്രീയിൽ ഒത്തിരിയേറെ പ്രോജക്ടുകൾ ചെയ്യുന്ന RP മാരുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2018 കേരളത്തെ നടുക്കിയ ഒരു ഭയങ്കര ജലപ്രളയം നടന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒത്തിരി നാശനഷ്ടങ്ങൾ വന്ന് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
0: ഇപ്പൊ
1: ഇടുക്കി ജില്ല മാത്രമല്ല, ഒത്തിരി ജില്ലകളിലുണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട 14 ജില്ലകളിൽ ആകെ 8 ബ്ലോക്കിലാണ് നമ്മൾ ഈ പ്രോജക്ട് കൊണ്ടുവന്നേക്കുന്നത്. പ്രോജക്ട് കേരള ഗവൺമെന്റിന്റെ പ്രോജക്ടാണ്. RKIEDP എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്.
0: 8 ബ്ലോക്കിലെ
1: ഈ പ്രോജക്ട്
0: നടക്കുന്നുള്ളൂ.
1: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ചുപേരെ അവർ സെലക്ട് ചെയ്തു. നമുക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തതിന്റെ അകത്ത് MEC ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്?
1: 45 ദിവസത്തെ ട്രെയിനിങ് തന്നു. ഒരു മിനി MBA കോഴ്സ് നമുക്ക്, റെസിഡൻഷ്യൽ കോഴ്സായിരുന്നു. അത്രയും കോഴ്സ് ചെയ്തിട്ടാണ് നമ്മളെ ഫീൽഡിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, അതായത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അവരെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് പറ്റുന്ന എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യിപ്പിക്കുക, അത് ചെറിയ ചെറിയ സംരംഭങ്ങളാക്കുക. അതിപ്പോ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കടകളോ അങ്ങനെ വേണം എന്നില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. തയ്യല്, അതായത് വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാർ ചിലപ്പോൾ ഇച്ചിരി അച്ചാറോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതും നമ്മളൊരു സംരംഭത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്നു. ചെറിയൊരു 4% പലിശയ്ക്ക് നമ്മൾ ഒരു ചെറിയ ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, ഇപ്പോൾ അവർക്ക് റോ മെറ്റീരിയൽ എടുക്കാനോ മെഷീനറി സപ്പോർട്ടോ എന്ത് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് MEC മാരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്ന ജോലികൾ.
0: അപ്പൊ അത് ഇടുക്കിയിലാണെന്ന് പറഞ്ഞു. ഇടുക്കിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന മേഖലകൾ എവിടെയൊക്കെയാണ്?
1: ഇപ്പം RKIEDP യുടെ പ്രവർത്തനം നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലി ബ്ലോക്കിലും ദേവികുളം ബ്ലോക്കിലുമാണ്.
0: ഇടുക്കി ജില്ലയിലാകെ ഈ 2 ബ്ലോക്കേ ഉള്ളൂ.

0: അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത സ്ഥലങ്ങളുണ്ടോ? ഈ അടിമാലിയിലും ദേവികുളം എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ഇന്ന സ്ഥലം എന്നുണ്ടോ? അതോ ആ ബ്ലോക്ക് മുഴുവനും?
1: ആ ബ്ലോക്ക് മുഴുവനും, അടിമാലി ബ്ലോക്കും ദേവികുളം ബ്ലോക്കും
0: മൊത്തമാണ്.
1: ഞാൻ വർക്ക് ചെയ്യുന്നത് അടിമാലി ബ്ലോക്കിലാണ്. അടിമാലി ബ്ലോക്കിൽ 5 പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ് അടിമാലി ബ്ലോക്ക് എന്ന് പറയുന്നത്. കൊന്നത്തടി, വെള്ളത്തോല്, പള്ളിവാസല്, മാങ്കുളം, അടിമാലി.
0: അടിമാലി ഇത്രയും ബ്ലോക്കുകളോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്രയും ബ്ലോക്കിലേക്ക് ഒരാളെയാണോ നിയമിച്ചിരിക്കുന്നത്? ഒരാളാണോ ഇതിന്റെ കീഴിലുള്ളത്?
1: ഇല്ല, ഒരു ബ്ലോക്കിൽ ഞങ്ങൾ 14 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 14 പേര് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഒത്തിരി വാർഡുകൾ ഉണ്ടാവും. ഒരാൾക്ക് മാത്രം ഈ വാർഡുകൾ മൊത്തം കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് 3 വാർഡുകളുണ്ട്. ആ 3 വാർഡിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഇതിലാണ്.
0: അത് അടിമാലി ബ്ലോക്ക്,
1: അടിമാലി പഞ്ചായത്ത്,
0: പഞ്ചായത്തിലുള്ള
1: 3 വാർഡുകളാണ് എനിക്കുള്ളത്.
0: അപ്പൊ ശരിക്കും എല്ലാ ദിവസവും ഫീൽഡിൽ തന്നെയാണോ?
1: എല്ലാ ദിവസവും നമ്മൾ ഫീൽഡിലേക്ക് പോകണ്ട, എന്നാൽ ഒരു 15 ദിവസമെങ്കിലും നമ്മൾ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനോടനുബന്ധിച്ച് വേറെ ചെറിയ ജോലികളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, പല ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകുന്നു. മക്കളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് വേണമല്ലോ.
0: ഇതിന്റെ ഓണറേറിയം നിങ്ങൾക്ക് കിട്ടുന്നത് പഞ്ചായത്ത് വഴിയാണോ? പ്രോജക്ട് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
1: ഇതിന്റെ പ്രോജക്റ്റ് ആയിട്ട് നമുക്കൊരു ഓഫീസ് അടിമാലിലുണ്ട്. ബ്ലോക്ക് നോഡൽ സൊസൈറ്റി എന്നാണ് അതിന്റെ പേര്. ഓൾറെഡി നമുക്കടെ സാലറി ഈ കൊടുക്കാനുള്ള ഫണ്ട് 1.5 കോടി രൂപ നമുക്ക് അവിടെ ബ്ലോക്കിൽ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഓണറേറിയം പെർ മന്ത് നമുക്ക് ലഭിക്കുന്നു.
0: അത് ഫിക്സഡ് ആണോ? അതോ
1: ഫിക്സഡ് അല്ല.
0: ഫിക്സഡ് അല്ല.
1: നമ്മൾ പ്രോജക്ട് എഴുതുന്നതിനുണ്ട്, അവരുടെ കണക്കുകൾ നോക്കുന്നതിനുണ്ട്, നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനുണ്ട്, നമ്മൾ ADSകളിൽ പങ്കെടുക്കുന്നതിനുണ്ട്, ഓരോ അയൽക്കൂട്ടങ്ങൾ സന്ദർശിക്കുന്നതിനുണ്ട്. അത് നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആകുന്നോ അത്രത്തോളം നമുക്ക് അതിന്റെ അന്ന് ഞാൻ ചെയ്യാൻ പറ്റും.
0: ഇതിനായി അർഹരായവരെ, ദുരിതം അനുഭവിക്കുന്നവരെ, അതായത് എന്താ പ്രളയത്തിന്റെ കണ്ടെത്തുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താ? ഇവരെ ഇങ്ങനെയുള്ളവരാണ്, ഇവർക്ക് ഇതിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വാർഡുകളിൽ ഇവരെ എങ്ങനെയാ തെരഞ്ഞെടുക്കുക ഇതിനുള്ള ആളുകളെ?
1: ഇതിന്റെ ആളുകളെ തെരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം CDSന്റെ അണ്ടറിലുള്ള അയൽക്കൂട്ടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ അയൽക്കൂട്ടം ബേസിൽ നമ്മൾ പോയി ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കും. ഇവർ സംഘം കൂടുന്ന സമയം നമ്മൾ അന്വേഷിക്കും. ആ സമയത്ത് നമ്മൾ അവിടെ ചെല്ലും. അവിടെ ചെന്ന് നമ്മുടെ പ്രോജക്ട് ഇതാണെന്നും നമ്മൾ ചെയ്യുന്ന സപ്പോർട്ടുകൾ ഇതൊക്കെയാണെന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ചെറിയ രീതിയിലൊരു അവയർനെസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ അവയർനെസ്സിന് ശേഷം അതിന്റെ അകത്ത് താല്പര്യം പറയുന്ന ആൾക്കാരെ ആ കൂട്ടി നമ്മൾ ഒരു GOT നമ്മൾ നടത്തും. ഒരു 40-50 പേരടങ്ങുന്ന ഒരു GOT ക്ലാസ് നമ്മൾ കൊടുക്കും. ഈ GOT ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളതെന്നുള്ളവർ ആ GOTയിൽ നമ്മൾ EDP നമുക്ക് പോരും. അപ്പം നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പം സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന പോലും ഫുള്ള് ഗവൺമെന്റിന്റെ സപ്പോർട്ടിലാണ് കൊടുക്കുന്നത്. അവർക്ക് ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണോ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുന്നത് ആ ഏരിയയിൽ നമ്മളൊരു സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു.
0: നിലവിൽ ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? പ്രോജക്ട് തുടങ്ങിയിട്ട്
1: 2021
0: സ്റ്റാർട്ട് ചെയ്തത്.
1: 20 സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഞങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫീൽഡിലേക്ക് പോയത് 21.
0: നിലവില് ബിന്ദുവിന്റെ കീഴില് ബിന്ദു ചെയ്യുന്ന ഈ 3 വാർഡില് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയ ധാരാളം സ്ത്രീകളുണ്ടോ?
1: ഉണ്ട്. ഒരു 160 സംരംഭകർ എന്റെ കീഴിലുണ്ട്.
0: അത്രയും പേരുണ്ട്. അപ്പൊ ഇവർ ചെയ്യുന്നത് വൈവിധ്യമായ കാര്യങ്ങളായിരിക്കില്ലോ? ഒരേ തൊഴിലായിരിക്കില്ലല്ലോ ഇവരാരും ചെയ്യുന്നത്?
1: ഇതിന്റെ
0: കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്.
1: അച്ചാറ് മേക്ക് ചെയ്യുന്ന അമ്മച്ചിമാരുണ്ട്. പിന്നെ പേപ്പർ ക്യാരി ബാഗ് ചെയ്യുന്ന,
0: പ്ലാസ്റ്റിക് നിരോധനമായതുകൊണ്ട്
1: അത് നല്ലൊരു ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ നമുക്കുള്ളത് സ്പൈസസ് ചെയ്യുന്നവരുണ്ട്, തയ്യൽ ജോലിക്കെ ചെയ്യുന്നവരുണ്ട്, ട്രക്കിംഗ് ചെയ്യുന്ന, അതിനും നമ്മൾ ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഹസ്ബൻഡിന്, ഇപ്പൊ നമ്മുടെ ഈ പ്രോജക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബശ്രീ പ്രോജക്ടുകൾക്ക് ലേഡീസിന് മാത്രമാണ് സപ്പോർട്ട്
0: കൊടുക്കാൻ
1: പറ്റത്തില്ല. ഇത് നേരെ മറിച്ചാണ്, നമ്മൾ കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹസ്ബൻഡിനോ മകനോ വേണമെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അതാണ് ഈ പ്രോജക്ടിന്റെ ഒരു പ്രത്യേകത, വേറെ ഒരു പ്രോജക്ടിലും അതില്ല.
0: അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് നേരിട്ടവർക്കാണല്ലോ ഇത്
1: കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുടുംബനാഥനാണെങ്കിലും ആ ഒരു വ്യക്തി അവര് കുടുംബശ്രീ അംഗമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ മാനദണ്ഡം. കുടുംബശ്രീയിൽ അംഗമല്ലാത്ത കുടുംബത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാം കാരണം ഇത് കുടുംബശ്രീയുടെ അണ്ടറിലാണ് ഈ പ്രോജക്ട് പോകുന്നത്.
0: അപ്പൊ ഈ കൊടുക്കുന്നത് ഇപ്പം എന്താ ഈ അച്ചാർ ഉണ്ടാക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ സഞ്ജി അല്ലേ? അപ്പൊ ഇത് ഒരാളായിട്ടാണോ ചെയ്യുന്നത് അതോ ഇവരുള്ള കുടുംബശ്രീ മുഴുവൻ അംഗങ്ങളും കൂടിയാണോ പ്രോജക്ട് ചെയ്യുക?
1: ഇല്ല, കുടുംബശ്രീ മുഴുവനായിട്ട് നമ്മൾ എന്ത് സംഭവം ചെയ്താലും ഒത്തിരി ഒന്നും മുമ്പോട്ട് പോകത്തില്ല. ഗ്രൂപ്പായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്, വ്യക്തികളായിട്ട് ചെയ്യുന്നുണ്ട, കൂടുതലും വ്യക്തികളായിട്ടാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് സംരംഭം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്ര അങ്ങോട്ട്
0: വിജയിക്കുന്നില്ല.
1: ഇപ്പൊ ഞാനൊരു പുതിയ സംരംഭം ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്നു. ഞാനൊരു കോഫി ക്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഇൻസ്റ്റന്റ് കോഫി, അതിന്റെ പ്രൊഡക്ഷൻ മേഖല ഞാൻ സ്വന്തം തുടങ്ങി.

0: അടിമാലി തന്നെ
1: ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു.
0: അത് നമ്മൾ ഈ പ്രോജക്ടിന്റെ കീഴിലാണോ അതോ
1: ഈ പ്രോജക്ടിന്റെ അല്ല, അത് ജില്ലാ മിഷന്റെ കീഴിൽ ഒരു അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട്
0: സിംഗിളായിട്ട്
1: ഞാൻ ചെയ്യുന്നു.
0: ഇവരുടെ ഈ 4% ഇവർക്കൊരു ഫണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ഒരു അടവും കാര്യങ്ങളും എങ്ങനെയാണ് ഇവര് അങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അതുകൊണ്ടൊന്ന് പറയാമോ?
1: പ്രോജക്ടിനനുസരിച്ചാണ് ഇതിന്റെ ഫണ്ടിങ് പോകുന്നത്. അതായത് ചിലത് ചെറിയൊരു അച്ചാർ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ 10,000 രൂപയുടെ അല്ലെങ്കിൽ 5,000 രൂപയുടെ ആയിരിക്കും ആവശ്യം ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ പ്രോജക്ട് എന്താണോ അതിനനുസരിച്ചുള്ള ഫണ്ടാണ് കൊടുക്കുന്നത്. ലഭിക്കുന്ന ഇതനുസരിച്ചാണ് അടവ് വരുന്നത്. ഇപ്പൊ ഏറ്റവും മാക്സിമം വ്യക്തിഗതമായിട്ട് കൊടുക്കുന്നത് 50,000 രൂപയെ കൊടുക്കത്തുള്ളൂ. ഈ മാക്സിമം 50,000 രൂപ, അതിന്റെ അകത്ത് 10,000, 5,000 വേണ്ടവർക്ക് 5,000. അതായത് നമ്മൾ വേറെ വീട്ടിൽ കടം തീർക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കല്ല നമ്മൾ കൊടുക്കുന്ന ഫണ്ട്. നിർബന്ധമായിട്ടും ഒരു പ്രോജക്ട് അത് ചെയ്തിരിക്കണം, ചെയ്യുന്ന പ്രോജക്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. അതിനാണ് MEC മാർ അത് ഓരോ മാസവും അതിന് ഫോളോ അപ്പ് ഉണ്ട്. അവരുടെ സംരംഭം വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്കെടുക്കുന്നുണ്ട്, അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നോക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോ ഒക്കേഷനിൽ നമ്മൾ മാർക്കറ്റ് ഇടുന്നുണ്ട്. ഇവരെന്ത് പ്രോഡക്റ്റാണോ ഉണ്ടാക്കുന്നത് ആ പ്രോഡക്റ്റുകൾ നമ്മുടെ ആ വിപണിയിൽ കൊണ്ടുവന്ന് വെക്കാം. അതിനകത്ത് അവിടെ വേറൊരു ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വിൽക്കാനായിട്ട് ഇവരവിടെ വന്ന് നിൽക്കണ്ട, നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി നിൽക്കും, നമുക്കതിന് സാലറി ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കും. ഇപ്പം അടുത്തത് ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 5 ദിവസത്തെ വിപണി. അതുപോലെ ഇതുമായിട്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും പോകുന്നുണ്ട്
0: സാധനങ്ങളെ.
1: കഴിഞ്ഞ വർഷം ഞാൻ ഡൽഹി പോയിരുന്നു, കഴിഞ്ഞ 9 വർഷം ഹരിയാന പോയിരുന്നു. പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നത്, അതായത് നമ്മുടെ സംരംഭകരുടെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകൾ മൊത്തം നമ്മൾ ജില്ലാ മിഷനാണ് തരുന്നത്. അതായത് സ്റ്റേറ്റ് മിഷനിൽ നിന്നാണ് ഫണ്ടുകൾ വരുന്നത്. അതിന് നമുക്ക് അംഗങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അവർ തരുന്ന പ്രോഡക്റ്റ് അവിടെ വിറ്റഴിച്ച് അവരുടെ പൈസ മാത്രം നമുക്ക് കൊടുക്കുന്നു. അത് അവർക്ക് വേറെ ചെലവുകളൊന്നും വരുന്നില്ല. അത് നല്ലൊരു ഇവർക്ക് ഉയർന്നു വരാനായി നല്ലൊരു മാർഗമാണ്.
0: അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് സ്ത്രീകള് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിച്ചു. കാരണം കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബം നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഏതൊരു ആവശ്യത്തിനും സ്ത്രീകൾ വീട്ടിലുള്ള മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ ഇന്നത്തെ ഏതൊരു സ്ത്രീയുടെ കയ്യിലും കുറഞ്ഞത് ഒരു 500 രൂപ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന കാരണം കുടുംബശ്രീ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ വന്ന മറ്റൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ തീർച്ചയായിട്ടും അതേ രീതിയിൽ കാണേണ്ടതാണ്. കാരണം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് സ്ത്രീകളെ തൊഴിലുറപ്പെന്ന് പറയുമ്പോൾ പുരുഷന്മാർ കൂടി ഉണ്ട് എങ്കിലും സ്ത്രീകൾ കാരണം പ്രായമായവർക്കും അവരാൽ പറ്റുന്ന ജോലി ചെയ്യാം എന്നുള്ളതാണ്.
1: പക്ഷേ കുടുംബശ്രീ മുഖാന്തരം സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല,
0: സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്നല്ല ഇപ്പൊ ഞാൻ പറയുന്നത്, അതിന്റെ ഒരു പേരിൽ കൂടിയാണ് അല്ലെ ബിന്ദു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരു കാര്യം അങ്ങനെയാണ്. അങ്ങനെ പലരും പല ഇടങ്ങളിലേക്ക് എത്തിപ്പെട്ടു.
1: പക്ഷേ
0: അല്ല, ഇത് ഏറ്റവും വലിയ കാര്യം, ഇതിന് വേണ്ടത് ആദ്യം വേണ്ടത് സാമ്പത്തിക. കാരണം അങ്ങനെ നമ്മൾ കേപ്പബിൾ ആയെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ബാക്കിയുള്ള തലങ്ങളിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതിന്റെ അടിസ്ഥാനം സാമ്പത്തികമാണ്.
1: അതൊക്കെയാണ്. പിന്നെ പലർക്കും ഈ മുമ്പോട്ട് വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ,
0: അത് വേദികൾ
1: ഒത്തിരി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി മറ്റുള്ള തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇവർക്കൊരു മടി ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാർക്കാണെങ്കിൽ പോലും പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ അവർക്ക് നടക്കില്ല.
0: എനിക്കറിയാം, കാരണം ഞാൻ കണ്ടിട്ടുള്ള കുറെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന്. കാരണം ഇവര് സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നത്, കാരണം ചെറിയ ചെറിയ വേദികളിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവർ മുന്നോട്ടേക്ക് എത്തി എന്നുള്ളതാണ്.
1: ആ ഒരു കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഒരു സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടും, കവിത ചൊല്ലാൻ പറഞ്ഞാൽ ഞാൻ ചൊല്ലും. പക്ഷെ ഒരു വാക്ക് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് മേലു ഇറക്കും. ഞാൻ ആരുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം നേരം തിരിച്ചു. ഇപ്പൊ എനിക്ക് എത്ര പേര് മുമ്പിലിരുന്നാലും എനിക്കൊരു ക്ലാസ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ ക്ലാസ് എടുക്കും. അതിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടി. അപ്പൊ 2 പ്രാവശ്യം നമുക്ക്
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മൾ ആ കുടുംബത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായതുകൊണ്ട് നമ്മളുടെ ഉച്ച അതിന് പുറത്തേക്ക് നമ്മളുടെ ശബ്ദം പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് മാത്രമായത്. പക്ഷേ ഇങ്ങനൊരു വേദി അല്ലെങ്കിൽ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംരംഭം ജനങ്ങളെ, അതായത് പ്രത്യേകിച്ചും സ്ത്രീകളെ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുവെച്ചാൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ.
1: അത് ശരിയാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്ക് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സപ്പോർട്ട് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മക്കളാണെങ്കിലും. ഇപ്പൊ എനിക്ക് ഇന്ന ഒഴികെ പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ.
0: അല്ല, അതിന്റെ എല്ലാ ബേസ് എന്ന് പറയുന്നത്, കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കാശ് മാത്രം എടുത്തുകൊണ്ടാണ് ഈ പോക്കെന്നുണ്ടെങ്കിലാണ് പതുക്കെ പതുക്കെ ചിലപ്പോൾ അസ്വാരസ്യങ്ങളിലേക്ക് അത് പോകുന്നത്. പക്ഷെ അവിടെ നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാനവും കൂടി ഉണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് പിന്നെ അവിടെ നോ പറയേണ്ട ഒരു കാര്യവും കൂടി ഇല്ല.
1: അപ്പൊ
0: ആ രീതിയിലേക്കൂടെയാണ് നമ്മൾ മാറിയിരിക്കുന്നത്. എന്ത് തന്നെയാലും

0: ആവട്ടെ. അപ്പം കുടുംബശ്രീ പ്രവർത്തക എന്നതിനേക്കാൾ ഉപരി സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ധാരാളം ബിന്ദു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ബിന്ദുവിന്റെ ഉള്ളിൽ ഒരു വലിയ കലാകാരി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാട്ടുകാരിയാകണം എന്നാഗ്രഹിച്ച്, പക്ഷേ അന്നത്തെ നമ്മുടെ അവസ്ഥ കൊണ്ട് ചിലപ്പം പാട്ടുകാരി ആയിട്ടുണ്ടാവില്ല എങ്കിലും ആ ഒരു കല ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് കവിത ചൊല്ലും എന്നുറപ്പാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് മനോഹരമായ ഒരു കവിത ബിന്ദുവിന്റെ ശബ്ദത്തിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആയിക്കൊള്ളട്ടെ.
1: എന്താ
0: ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യല്ലേ? ഇപ്പോഴും ആ ഉള്ളിൽ കിടക്കല്ലേ കല? മത്സരങ്ങളിലെല്ലാം ഇപ്പോഴും പങ്കെടുക്കുന്നു. കുടുംബശ്രീ അതിന് വേണ്ടുന്ന ധാരാളം വേദികൾ ഒരുക്കി തരുന്നുണ്ട് അല്ലെ. അപ്പൊ ആകാശവാണി വരണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു, അന്നത് നടന്നില്ല, പക്ഷെ ഇന്നത് സാധിച്ചു. നല്ല മനോഹരമായ ഒരു കവിത കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി അങ്കണത്തിലൂടെ.
1: വയലാർ രാമവർമ്മ എഴുതിയ സർഗസംഗീതം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്.

കണത്തിനുള്ളിലുമുണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസക ശക്തിയായി ചിരതപസ്സങ്കൽപ്പ സങ്കേതമായി.

കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷനിൽ MEC ആയി ജോലി ചെയ്യുന്ന ശ്രീമതി ബിന്ദു ജൂണുമായി ഡോക്ടർ അനില CS നടത്തിയ അഭിമുഖമാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഒരു അറിയിപ്പ്. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യമൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുമ്പ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ AIRDevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613 എന്ന വിലാസത്തിലോ അയക്കാവുന്നതാണ്. എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും എഴുതാൻ മറക്കരുത്.

0: 8 മണി. സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിച്ച കവിതകൾ, കെ പി സുധീര അവതരിപ്പിച്ച കഥ, കുഞ്ചൻ നമ്പ്യാരും ഭാഷാ നവോത്ഥാനവും, എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ പ്രഭാഷണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത സഹ്യനന്ദിനി.
1: സഹ്യനന്ദിനി എന്നാൽ സഹ്യന്റെ മകൾ. അരുവിപ്പുറത്തുകൂടി ഒഴുകുന്ന നെയ്യാറാണ് ഈ കവിതയിലെ സഹ്യനന്ദിനി. ഇന്നിതാ നിദാഘത്താൽ കൃഷിയാകിലും സഹ്യനന്ദിനി പുണ്യത്താൽ നീ നിർജിതമന്ദാകിനി. നിന്മടിത്തട്ടിൽ ശരീഭൂതനായി ചിരമ്പാണു പിൻമഹാനദിയത്തൻ മൗലിയിൽ ചൂടും ശിവൻ. ഏഴകൾക്കെല്ലാം മുക്തിയേകുവൻ വഴി തേടി ഏറെ നാളളന്നു നിൻ തീരാന്തശൈലം പൂകി ഉഗ്രവാന്തപസ്സിങ്കൽവാണൊരു തിണ്ടൽക്കാരനെ അർഘ്യപാദ്യങ്ങൾ കാഴ്ചവെച്ചു നീ മുടങ്ങാതെ. മണ്ണിനെ കുളിർപ്പിച്ചുകൊണ്ടുതാനതുകൊണ്ട് തന്നെയായി ചരിത്രത്തിലൂടെ നീയൊഴുകുന്നു. അക്കഥയല്ലേ സാന്ധ്യമന്ദമാരുതനോട് വിസ്തരിപ്പത് തിരച്ചുണ്ടനക്കത്താലിപ്പോൾ. പറയൂ പ്രിയപ്പെട്ട നിർജ്ജരി, നീ ആദ്യമായി നിറകണ്ണോടെ കണ്ടതെപ്പോഴാണ് ദേഹത്തെ? ധ്യാനത്തിലാഴുമ്പോഴോ സൗരമായടുത്തത്തും കാനന മൃഗങ്ങളും ഒന്നിച്ചു വാഴുമ്പോഴോ? ലോകമൊക്കെയും നിദ്രാധീനമം നിശീതത്തിൽ ഏകനായി ഗഗനത്തിൻ മൂകത കേൾക്കുമ്പോഴോ? പറയൂ പ്രിയപ്പെട്ട നിർജ്ജരി, നീ ആദ്യമായി നിറകണ്ണോടെ കണ്ടതെപ്പോഴാണ് ദേഹത്തെ? ധ്യാനത്തിലാഴുമ്പോഴോ സുവിരമായടുത്തെത്തും കാനന മൃഗങ്ങളും ഒന്നിച്ചു വാഴുമ്പോഴോ? ലോകമൊക്കെയും നിദ്രാധീനമാം നിശീതത്തിൽ ഏകനായി ഗഗനത്തിൻ മൂകത കേൾക്കുമ്പോഴോ? എങ്ങനെയുണ്ടാമുഖം സൗമ്യമോ സന്ദീപ്തമോ മങ്ങിയിട്ടുണ്ടോ വല്ല നേരവും വിഷാദത്താൽ? എങ്ങനെയുള്ള ശബ്ദം സ്നേഹത്തിൻ വിരൽ അന്തരംഗത്തിൻ വിവഞ്ചിയ തഴുകും പോരാണെന്നോ? എങ്ങനെയുണ്ടാമിഴി സത്യദർശനതി പ്രമെങ്കിലും കരുണയാൽ അദ്രശോഭനമല്ലേ? പറയൂ വിശദമായൊക്കെയും നിനക്കല്ലാതറിയില്ലവ നിത്യോന്മേഷയാം സ്രോതസ്വിനി. മംഗലേ രമണീയോദാരമാസ്മൃതി അത്രേ നിൻ കളഗാനത്തിൻ്റെ പുരുളെന്നറിയുന്നേൻ. എങ്ങനെയുണ്ടാമുഖം സൗമ്യമോ സന്ദീപ്തമോ മങ്ങിയിട്ടുണ്ടോ വല്ല നേരവും വിഷാദത്താൽ? എങ്ങനെയുണ്ടാ ശബ്ദം സ്നേഹത്തിൻ വിരലന്തരംഗത്തിൻ വിവഞ്ചിയ തഴുകും പോരാണെന്നോ? എങ്ങനെയുണ്ടാമിഴി സത്യദർശനതിപ്രമെങ്കിലും കരുണയാലാർദ്രശോഭനമല്ലേ? പറയൂ വിശദമായൊക്കെയും നിനക്കല്ലാതറിയില്ലവ നിത്യോന്മേഷയാം സ്രോതസ്വിനി. മംഗലേ രമണീയോദാരമസ്മൃതിയത്രേ നിങ്കളഗാനത്തിൻ്റെ പൊരുളെന്നറിയുന്നേൻ. അന്ന് നിൻ കൺമുൻപിൽ വെച്ച് ആളിടം വെളിച്ചത്താരന്ധമം തമസ്സിനെന്നുപോലൊരു രാത്രി കോൾമയിർക്കൊള്ളുന്നോ നീ വീണ്ടുമാ ശിവരാത്രിയോർമ്മയിൽ ഒരു ദിവ്യോന്മതമാ.

0: അന്ന് നിൻ കൺമുൻപിൽ വെച്ച് ആലിടം വെളിച്ചത്താൽ അന്ധമം തമസ്സിനരുന്നുപോലൊരു രാത്രി കോൾമയിർക്കൊള്ളുന്നു നീ വീണ്ടും ആ ശിവരാത്രി ഓർമ്മയിൽ ഒരു ദിവ്യോന്മദമായുണരുമ്പോൾ അന്ന് നിൻ തീരങ്ങളിൽ അത്ഭുതാതരപൂർവം വന്നുകൂടിയ മഹാമാനവ സംഘത്തിൻ്റെ ദീർഘനിശ്വാസങ്ങളേറ്റിളകും തിരകളാൽ നീ വിറകൊള്ളുന്നതായി കണ്ടുപോൽ നക്ഷത്രങ്ങൾ കാലിടും നിരവധി ധീരയഷ്ടികൾ നീറെ പാതിരാവിന പ്രഭാവൃഷ്ടിയിലാറാടിക്കേ ഭക്തിതൻ വൈത്താരികൾ സ്വാതന്ത്ര്യമന്ത്രങ്ങൾ പോലന്തരീക്ഷത്തിൽ ഘനസാന്ദ്രമായി മുഴങ്ങുമ്പോൾ ആരെയാണ് അതിമേഷനേത്രമായി ആശാബദ്ധം ആബാലവൃദ്ധം കത്തുനിന്നത പുരുഷാരം ആരെയാണെതിരേറ്റു സാദരം അവിടത്തേക്കാനയിച്ചത് സൗമ്യഗന്ധനാം മന്ദാനിലൻ പുണ്യവാഹിനി മെല്ലെ നിന്നിലെ കടിവെച്ചു വന്നൊരപ്രഭാവത്തെ ശാന്തിയെ സൗന്ദര്യത്തെ ഭൂരിചാരുതയോടെ വർണ്ണിച്ചു പാടിയിടുവാൻ നൂറു തന്ത്രികളുള്ള നിൻവീണമേട്ടു സഖീ കാലിടും നിരവധി തീരയഷ്ടികൾ നീളപ്പാതിരാവിന പ്രഭാവൃഷ്ടിയിലാറാടിക്കെ ഭക്തിതൻ വൈത്താരികൾ സ്വാതന്ത്ര്യമന്ത്രങ്ങൾ പോലന്തരീക്ഷത്തിൽ ഘനസാന്ദ്രമായി മുഴങ്ങുമ്പോൾ ആരെയാണ് അനിമേഷനേത്രമായ ശാബദ്ധം ആബാലവൃദ്ധം കത്തുനിന്നത പുരുഷാരം ആരെയാണ് എതിരജ്ജു സാദരം അവിടത്തേക്കാനയിച്ചത് സൗമ്യഗന്ധനം മന്ദാനിരൻ പുണ്യവാഹിനി മെല്ലെ നിന്നിലെ കടിവെച്ചു വന്നൊരപ്രഭാവത്തെ ശാന്തിയെ സൗന്ദര്യത്തെ ഭൂരിചാരുതയോടെ വർണ്ണിച്ചു പാടിയിടുവാൻ നൂറു തന്ത്രികളുള്ള നിൻവീണമിട്ടു സഖീ യാമിനി നൂറായിരം ദീപമായരിയുമ്പോൾ വ്യോമമണ്ഡലം താണു ഭൂമിയെ പുണരുമ്പോൾ പ്രിയദർശനമാകും ആ രമ്യതേജസ്സു നിൻ കൈനീരിമയെങ്കിൽ മുങ്ങിമായുന്നു ജപാൽ പ്രത്യക്ഷമാകുന്നതു പിന്നെയും പൂർവാധികമുജ്വലത്താണെങ്കിലും ആനന്ദനിഷ്പന്ദമായി കൈകളിൽ ഒരു ശിലാഖണ്ഡമുണ്ട് അതിനെ തൻ ചൈതന്യമാവാഹിച്ചു ശിവനായി ഉണർത്തുന്നു നിമിഷം വളരുന്നു യാമമായി ധ്യാനത്തിൻ്റെ ഹിമശരീരത്തിൽ തന്നെ നിൽക്കയാണുഗ്രഹവ്രതൻ ആ നിമീലിതമാകുമായ നേത്രങ്ങളിൽ ആഹ്ലാദ വൈവശ്യത്താൽ നോക്കുവാൻ മറന്നു നീ അഗ്നിപോൽ തെളിഞ്ഞാളും പൊൻകവിൽത്തടങ്ങളിൽ അശ്രുധാരകൾ അനുസ്യൂതമായൊഴുകുന്നു ഉത്തപ്തമാമീ ബാഷ്പം ഈ മഹാരാജ്യത്തിൻ്റെ ദുഃഖമോ ദുഃഖത്തെയോർത്തലിയും കാരുണ്യമോ ആ നിമീലിതമാകുമായ നേത്രങ്ങളിൽ ആഹ്ലാദ വൈവശ്യത്താൽ നോക്കുവാൻ മറന്നു നീ പോയ പൊൻപുലരിയിൽ സൂര്യനിൽ തന്നെത്തന്നമായ മെന്നിയെ കണ്ടു നിന്നൊരാ സമദർശി ശിവനെ പ്രതിഷ്ഠിച്ചു പിന്നെ മോഹനമായ ദിവസം സഹസ്രാംശുദീപ്തമായി വികസിച്ചു ഇതിലേവരും ഓരോ വാസരത്തിനും നവ്യദ്യുതിയേകീടും വിധമാലപിച്ചാലും സഖീ വനമാരുതകാരിതുർമ്മിമാലകളേലും ധ്വനിമാധുര്യത്തിലൂടെ ഈ വിമോചനഗാഥ.
1: അടുത്ത കവിത നദിയും യുദ്ധവും.
2: നദിയെ ചൊല്ലിയാണ് യുദ്ധം. നദി അതിർത്തിയാണോ അല്ലയോ എന്ന തർക്കം യുദ്ധത്തിൽ കലാശിച്ചു. നദി കടക്കുവാൻ ജനങ്ങൾക്ക് അനുവാദമില്ല. യുവാവിൻ്റെ കാമുകി അക്കരയാണ്. അയാളുടെ ആത്മാരാപമാണ് ഈ കവിത. ക്ഷണപരിചയം നമ്മളിൽ ഗാഠമാം പ്രണയമായി വളർത്തിയോരീ നദി വഴിവിലക്കും നിയന്ത്രിതരേഖയായി അഴവിതച്ചിന്നകറ്റുന്നു നമ്മളെ. ക്ഷണപരിചയം നമ്മളിൽ ഗാഠമാം പ്രണയമായി വളർത്തിയോരീ നദി വഴിവിലക്കും നിയന്ത്രിതരേഖയായി അഴവിതച്ച് ചിന്നകറ്റുന്നു നമ്മളെ. പുഴ അതിർത്തിയാണ് അല്ലെന്നുമുള്ളൊരു പഴയ തർക്കം കൊടുന്നനെ യുദ്ധമായി മറുകരയിലേക്ക് உன்னம் பிடிச்சு கொண்டு இருகரைக்கும் நிற்கும் சைனிகர் மறுகரையிலேற்க உன்னம் பிடிச்சு கொண்டு இருகரைக்கும் நிற்கும் சைனிகர் கனிவெழுந்த தண்ணீரின் தரோடரால் நனவியன்னொரு மண்ணில் இதேவரே சரளபாவங்கൾ മേളിച്ച ജീവിതസ്വരമധുരിമയായിരുന്നെപ്പോഴും പകരം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതോ പകയുതിർക്കും വെറും വിടിയൊച്ചകൾ ചലനതാളം മറന്നതുപോലെയുണ്ടരകൾ തീരങ്ങൾ ഭീതിസാന്ദ്രങ്ങളും ചലനതാളം മറന്നതുപോലെയുണ്ടരകൾ തീരങ്ങൾ ഭീതിസാന്ദ്രങ്ങളും ഒരു ദിവസം കടത്തുവെള്ളത്തിരി പുഴ കടക്കുമ്പോൾ ആദ്യമായി കണ്ടു നാം ഇരുകരയിലുമുള്ളവർക്ക് ഉള്ളഴിഞ്ഞ് ഇടകരനാരിടം നൽകി നദി എളിയതാം സുഖദുഃഖങ്ങൾ ജീവനിൽ കുളിർപകർന്നിടും സ്നേഹാനുഭൂതികൾ പരവിനോദങ്ങൾ അധ്വാനമറിഞ്ഞിടും ഭരസമൃദ്ധികൾ മുഗ്ധപ്രതീക്ഷകൾ പുഴ ഇതൊക്കെയും കൈമാറി തോണികൾക്കിളവ് നൽകാതെ തീരങ്ങളിലും കടകളം തൂവി നീന്തും വലിയ നീർക്കിഴികൾ പോലെ ഈ ചഞ്ചലഭംഗിയിൽ മഴയിൽ വേനലിൽ മഞ്ഞിലുമൊന്നുപോലൊഴുകി നീങ്ങിയ വഞ്ചികളങ്ങുപോയി അവ തകർന്ന ജീർണിച്ച ശവങ്ങൾ പോൽ കരകളിൽ താൻ കമിഴ്ന്നു കിടക്കയാം അഴക് തുള്ളിക്കളിക്കും തിരകളുമേൽ തുഴകൾ വീഴുന്ന താളത്തിനൊപ്പമായി ഇനിയ നാടൻ മൊഴികളാൽ നാവികർ തനതു ശൈലിയിൽ പാടിയ പാട്ടുകൾ പടനടത്തും തണുത്ത മൗനത്തിൻ്റെ പിടിയിരങ്ങാൻ പിടഞ്ഞു മരിച്ചു ഇവിടെ വീണ്ടും എന്നു കേൾക്കാകുമോ കലിയിൽ വെന്തുടിക്കുമാശീലുകൾ നറുപകലിൻ്റെ പൊൻവയിൽ ചില്ലയിൽ നിറയവർണ്ണങ്ങൾ പൂക്കുന്ന സന്ധ്യയിൽ തെളിയുമാകാശനീരിമ പെയ്തിടം കുടുനിരാവിനാരാദ്രമാം രാത്രിയിൽ പതിയ നീങ്ങുന്ന തോണിയിലേറിയ നദിയിലൂടന്ന് യാത്ര ചെയ്യുന്നവർ നിറവുകൈവരും സ്നേഹം നുകർന്നുകൊണ്ട് അറിയുമായിരുന്ന വാദമരുവളി നറുപകരിൻ്റെ പൊൻവയിൽ ചില്ലയിൽ നിറയവർണ്ണങ്ങൾ പൂക്കുന്ന സന്ധ്യയിൽ തെളിയുമാകാശനീരിമ വൈദിടം കുറുനിരാവിനാരാർദ്രമം രാത്രിയിൽ പതിയ നീങ്ങുന്ന തോണിയിലേറി നദിയിലൂടൊന്നു യാത്ര ചെയ്യുന്നവർ നിറവുകൈവരും സ്നേഹം നുകർന്നുകൊണ്ട് അറിയുമായിരുന്ന പാത നിറവൃതി വെടിമുഴക്കവും കെട്ടങ്ങുദൂരെ ഉൾക്കിടിരമോടു നീയക്കര നിൽക്കവേ അവിടെ നിന്ന് അനായാസം നദികടന്ന് അരസമിക്കരയെത്തുന്ന കറ്റിതാ അറിയുമാറക്കിടുന്നു നിഞ്ചെമ്പനിയത്തൊടിയിലപ്പൂക്കടെല്ലാം വിളർന്നതായി.
1: തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കെ പി സുധീര അവതരിപ്പിച്ച കഥയാണ് ഏകം.
3: അയാൾ അത്ഭുതപ്പെട്ടുപോയി. അതൊരു പെൺകുട്ടിയുടെ കത്തായിരുന്നു. വടിവുറ്റ കറുത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട ഒരു കത്ത്. ഒപ്പം പല പത്രാധിപന്മാരുടെ ലേഖനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാവണം മൂന്നാല് കത്തുകൾ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം തുറന്നത് അവളുടെ ഈ കത്താണ്. മൊബൈൽ ഫോണും SMS ഇന്റർനെറ്റും കൈയടക്കി വാഴുന്ന ഇക്കാലത്ത് ഇത്തരമൊരു എഴുത്തോ? അയാൾ അമ്പരന്നു. ജീവിതത്തിൽ താൻ ഇന്നുവരെ വായിച്ചിട്ടില്ലാത്തതും ഒരു പക്ഷേ അവൾ ഇന്നുവരെ എഴുതിയിട്ടില്ലാത്തതുമായ ഒരെഴുത്ത്. അയാൾ വീടിൻ്റെ പുറന്തളത്തിൽ വിശ്രമിക്കുന്ന ആ പഴയ ചർക്കയിലേക്ക് നോക്കി. തനിക്ക് ആ ചർക്ക ഗാന്ധിജിയെ കാണുമ്പോലെയാണ്. ചർക്കയും തക്ലിയും ഒരു കാലത്ത് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു മഹാത്മാവുമായി ഉണ്ടായിത്തീർന്ന ആത്മബന്ധം. ആ ഉന്നതഗാത്രൻ്റെ ചുണ്ടുകളിൽ നിർമ്മലമായ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുതിയിരിക്കുന്നു, ഗാന്ധിജിയെക്കുറിച്ച് അന്നിവിടെ അങ്ങ് പ്രസംഗിച്ചില്ലേ? കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് ആ പ്രസംഗം കേൾക്കാൻ ഞാൻ ടൗൺ ഹാളിൽ വന്നിരുന്നു. ഗാന്ധിജിയാണ് എനിക്ക് മുൻപിൽ എന്ന് എനിക്ക് തോന്നി. ആ കാലുകളിൽ ഒന്ന് സ്പർശിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അഹങ്കാരത്തിൻ്റെ കന്മതിലുകൾ എനിക്കുള്ളിൽ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരുന്നു. പ്രസംഗം തീർന്ന് ആളുകൾ പിരിഞ്ഞു പോയിട്ടും ഞാൻ ആ ഹാളിൽ തനിച്ചിരുന്നു. ഞാൻ അമ്മയെക്കുറിച്ച് അപ്പോൾ ഓർത്തു. അമ്മ ഗാന്ധിജിയെ ആരാധിച്ചിരുന്നു, അങ്ങയെയും അത്രമേൽ ആരാധിച്ചിരുന്നു. അമ്മയും ക്ലാസ്സുകൾ കട്ട് ചെയ്ത് അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു അത്രേ. ജ്ഞാനത്തിൻ്റെ സ്ഫുല്ലിംഗം അകത്തിരുന്ന് ജ്വലിക്കുന്ന ഒരാൾ. അങ്ങനെയാണ് അമ്മ അങ്ങയെ വിശേഷിപ്പിക്കുക. ഇനിയത്തെ തവണ ഇവിടെ പ്രസംഗത്തിന് വരുമ്പോൾ ഞാൻ അടുത്തു വരാം. ഒരു കറുത്ത പെൺകുട്ടി, തരിശായ കാതും കഴുത്തുമുള്ള പരുക്കൻ ഖദർ വേഷത്തിലൊരു പെൺകുട്ടി. പിന്നെ ഒരു വിശേഷം കേൾക്കണോ? അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അങ്ങ് നടന്നു വന്ന വഴിയിൽ നിന്ന് ആരും കാണാതെ ഞാനൊരു പിടി മണ്ണെടുത്ത് തൂവാലയിൽ പൊതിഞ്ഞു വെച്ചു. പിന്നീടത് അമ്മയ്ക്ക് കാണിക്കയാക്കി. അന്ന് ആദ്യമായി അമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി പുഷ്പിച്ചത് ഞാൻ അറിഞ്ഞു. എൻ്റെ അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. കുട്ടി, ഇത് വായിച്ചു നോക്കൂ. ഈ കഥ, ഈ കദർപ്പാവാട കുട്ടിക്ക് ചേർച്ചയുണ്ട്. കുട്ടി ഇന്ന് കവിത ചൊല്ലിയതൊത്തു. അങ്ങനെയൊക്കെ പറയുന്ന ഒരമ്മ. എപ്പോഴും തടിയൻ പുസ്തകങ്ങളിൽ ഓരോന്നെഴുതും. കവിതയാണത്രേ. അച്ഛൻ അമ്മയെ കണ്ടേ കൂടാ. അച്ഛൻ്റെ ഊർജം മുഴുവൻ കോപത്തിലൂടെയാണ് പുറത്തു ചാടുക. അമ്മയുടെ നിറം നല്ല കറുപ്പാണ്, ഒരു ശ്യാമസുന്ദരി. അമ്മയുടെ തുടുതുടുത്ത സൗന്ദര്യം കണ്ടിട്ടാണത്രേ അച്ഛൻ അമ്മയെ മോഹിച്ചത്. എന്നാൽ ആ ലളിത പ്രകൃതം പിന്നീട് അച്ഛന് ബോധിക്കാതെയായി. സമ്പന്ന വർഗത്തിനൊപ്പം കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന അച്ഛൻ പല്ലിറുമിക്കൊണ്ട് പറയും, അശ്രീകരം. അങ്ങനെ അച്ഛൻ ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചു. അമ്മ ഒരു ചെറിയ ജോലി സമ്പാദിച്ചു. ജീവിക്കൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. കാരണം വസ്ത്രങ്ങൾ ലളിതം, ഭക്ഷണം അതിലളിതം, ആവശ്യങ്ങളോ പരിമിതവും. എന്നാൽ അമ്മ ധൂർത്ത് കാണിച്ചത് പുസ്തകത്തിൻ്റെ കാര്യത്തിലായിരുന്നു. വില കൊടുത്തു വാങ്ങിയ പുസ്തകങ്ങളാൽ വീട് നിറഞ്ഞു. അങ്ങയുടെ പുസ്തകങ്ങൾ വയ്ക്കാൻ മാത്രമായി അമ്മ കൊച്ചു അളമാര് പണിയിച്ചു. അതിൻ്റെ കണ്ണാടി വാതിലിനകവശത്ത് അങ്ങയുടെ ചിരിക്കുന്ന ചിത്രങ്ങൾ ഒട്ടിച്ചു വച്ചു. അമ്മയെ അനുകരിച്ചാണ് ഞാൻ വളർന്നത്, ജീവിച്ചത്. അങ്ങനെ അമ്മയുടെ ആരാധനയും ഞാൻ സ്വന്തമാക്കി. കത്ത് ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടെലഫോൺ ശബ്ദിച്ചു. അയാൾ അങ്ങോട്ട് നീങ്ങി. അത് കഴിഞ്ഞ് അയാളുടെ സഹായി പ്രസംഗ സ്ഥലത്തേക്കുള്ള വണ്ടി തയ്യാറായെന്ന് അറിയിച്ചു. കഞ്ഞിപ്പശയുള്ള ഇസ്തിരിയിട്ട് വെടുപ്പാക്കിയൊരു നീളൻ ഖദർ ജുബ അണിഞ്ഞ് അയാൾ യാത്ര പുറപ്പെട്ടു. അറിവിൻ്റെ താക്കോൽ ആത്മാവിലാണെന്ന് വിശ്വസിക്കുന്ന അയാൾ വായിച്ചും ചിന്തിച്ചും എഴുതിയും പ്രസംഗിച്ചും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഏതോ ഒരു ഞായറാഴ്ച ഒരു കൂറ്റൻ പരിപാടി കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി ഭാരവാഹികളോട് യാത്ര പറഞ്ഞ് കാറിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു കുട ആരോ അയാളുടെ തലയ്ക്ക് മുകളിൽ വിടർത്തിപ്പിടിച്ചിരുന്നു. അപ്പോഴാണ് മഴ നനഞ്ഞ് ഒരു പെൺകുട്ടി അയാൾക്ക് മുൻപിൽ വന്നു നിന്നത്. ഒരു കറുത്ത പെൺകുട്ടി, നീണ്ടു കൊലുന്നനെ. പക്ഷേ പിടയ്ക്കുന്ന ആ കണ്ണുകളിൽ ആളുന്ന സ്നേഹം, ആരാധന. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ്, സർ, ഞാനാണ് കത്തയച്ച പെൺകുട്ടി. അയാൾ അല്പം അമ്പരന്നു. ഏത് കത്ത്? ഏത് പെൺകുട്ടി? ഉവ്വ്, ഓർമ്മ വന്നു. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഴ നനയുന്ന പെൺകുട്ടിയുടെ തലയ്ക്കു മീതേക്ക് കുട അടുപ്പിച്ചു. ഓ, അത് നീയായിരുന്നോ? അതൊരു സാധാരണ കത്തായിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, അതെ, ശരിക്കും ഓർക്കുന്നു. നീയും നിന്റെ അമ്മയും കവിതക്കാരികളാണ്. ഇരുവരും കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു. ആ മുഖം ഒരു ചെന്താമര പോലെ വിടർന്നു. ശ്യാമവർണത്തിന് ഇത്രയും സൗന്ദര്യമോ? കനത്ത തലമുടി ഇരു ചുമലുകളിലുമായി ചിതറിക്കിടന്നിരുന്നു. അവയിൽ വെൺമുത്തുകൾ പോലെ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. ആ കണ്ണുകൾ മുൻപെന്നോ കണ്ടു മറന്നതുപോലെ. യൂണിവേഴ്സിറ്റി കോളേജിൽ താൻ മുൻപ് പഠിപ്പിച്ച ഏതോ വിദ്യാർത്ഥിനിയുടെ മകളാവാം. മാഷ് അഹിംസയുടെ പോരാളിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഗാന്ധിജിയെ സ്വാംശീകരിച്ച ഒരാളാണെന്ന്, അദ്ദേഹത്തെ അങ്ങ് പണ്ട് ദില്ലി വരെ ചെന്ന് കണ്ടിരുന്നുവെന്ന്, ആ മഹാത്മാവ് അന്ന് അങ്ങയെ നോക്കി നിശബ്ദം മന്ദഹസിച്ചുവെന്ന്. അപ്പോഴേക്കും ആരോ പെൺകുട്ടിയെ ചെറുതായി പിടിച്ചു തള്ളി. മാഷ്, മഴ നനയണു, അല്ലെങ്കിൽ തന്നെ വൈകി. കുട്ടി, ഇനി പിന്നീട്. മാഷേ, കാറിൽ കയറുക. അല്ല, മുഴുവനും നനഞ്ഞല്ലോ. വാടിപ്പോയ സൂര്യകാന്തി പൂ പോലെ പൊടുന്നനെ പെൺകുട്ടിയുടെ മുഖം താഴ്ന്നു. എന്നാൽ ധൃതിയിൽ അവൾ പറഞ്ഞു, മാഷേ, എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ. ഓ, അമ്മയും കൂടെ വന്നിട്ടുണ്ടോ? അയാൾ വലിയ കുടയുടെ മറവിൽ നിന്ന് രണ്ടടി പുറകോട്ട് മഴച്ചിരിച്ചിലേക്ക് മാറി അപ്പുറത്തേക്ക് നോക്കി. അവിടെയെങ്ങാൻ പതുങ്ങി നിൽപ്പുണ്ടോ അവളുടെ അമ്മ? അമ്മ വന്നിട്ടില്ല. ഒരു പുസ്തകം നിറയെ അമ്മ ഒറ്റവരി കവിത എഴുതി നിറച്ചിരുന്നു. അത്രമേൽ സ്നേഹിപ്പൂ നിന്നെ ഞാൻ. ഈ വരികൾ കുട്ടിയായ എന്നെ ഉറക്കുവാനും ഇതേ വരികൾ അമ്മ പാടിത്തന്നു. അതാ കണ്ടില്ലേ, അതേ വരി പാടിക്കൊണ്ട് അമ്മ നിൽക്കുന്നു. പെൺകുട്ടി കമഴ്ത്തിപ്പിടിച്ചിരുന്ന ഫ്രെയിം ചെയ്തൊരു ചെറിയ ഫോട്ടോ നിവർത്തിക്കാട്ടി. അപാരതയിലേക്ക് മിഴിനട്ട് ചുണ്ടിൻ്റെ കോണിലൊരു വിഷാദ പുഞ്ചിരിയുമായി ഒരു പെൺകിടാവ്. അതെ, യൂണിവേഴ്സിറ്റിയിൽ കവിത വായനയ്ക്ക് എന്നും ഒന്നാം സ്ഥാനം കിട്ടിയ രാജേശ്വരി. മാഷയെ, എനിക്ക് ലോകത്തിലേക്കും ഇഷ്ടം എന്ന് എൻ മോഹനൻ കഥയിലെ നമ്പൂതിരി കുട്ടിയെ പോലെ പറഞ്ഞ കുട്ടി, തൻ്റെ ഗൗരവ പ്രകൃതത്തെ സാഗൂതം നോക്കിയിരിക്കുന്ന പെൺകുട്ടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുവെന്നോ? എന്തൊരു വിനയമുള്ള ആദരവുള്ള കുട്ടിയായിരുന്നു. പ്രസംഗം തനിക്ക് അറിവിൻ്റെ ഒരു ഹർഷോന്മാദമായിരുന്നു. ശ്വസനം പോലെ ബുദ്ധിയെ താൻ ഖനനം ചെയ്ത് ലോകത്തിന് കൊടുത്തു. ഒരാളല്ല, ഒരു ലോകമായിരുന്നു എന്നു മുൻപിൽ. എന്നാൽ മധുരമായി തന്നെ സ്നേഹിച്ച ഒരാൾക്ക് അത് കൊടുക്കാമായിരുന്നില്ലേ? സ്നേഹം വാസ്തവത്തിൽ പങ്കുവെക്കപ്പെടേണ്ടതല്ലേ? സ്നേഹത്തിൻ്റെ

0: സൗന്ദര്യം, താൻ എന്തിനാണ് ഇങ്ങനെ ഇത്രമേൽ കൂന കൂട്ടി വെച്ചത്? വൃക്ഷത്തെ കാണാതെ കാടിനെ എങ്ങനെ കാണാൻ? പെൺകുട്ടി മഴ നനഞ്ഞു നിൽക്കുകയാണ്. അവളുടെ നീണ്ട ഇമകളിൽ വെള്ളമിറ്റു നിൽക്കുന്നു. ആ നെഞ്ചിൽ മുറിവേറ്റൊരു കിളിയുടെ വേദനയുണ്ടോ? സ്നേഹം സ്നേഹത്തെ തിരിച്ചറിയുന്നു. ഉള്ളിൽ ഒരു ദിവ്യാഹ്ലാദം നുരയുന്നു. പുതിയ സൗന്ദര്യവും പുതിയ അർത്ഥവും ജീവിതത്തിൽ നിറയുന്നു. അരികിൽ നിന്ന് ആളുടെ കയ്യിൽ നിന്ന് കുട തട്ടിയെടുത്ത് ഒരറപ്പും കൂടാതെ ആ പെൺകിടാവിനെ വാത്സല്യപൂർവ്വം അയാൾ തൻ്റെ കൃഷകാർത്രത്തോട് ചേർത്ത് പിടിച്ചു.
1: ഏകം കെ പി സുധീര അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി കുഞ്ചൻ നമ്പ്യാരും ഭാഷാ നവോത്ഥാനവും എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: എഴുത്തച്ഛന് ശേഷം മലയാളം കണ്ട മഹാകവികളിൽ പ്രഥമ ഗണനീയനാണ് കുഞ്ചൻ നമ്പ്യാർ. മൂല്യരാഹിത്യത്താൽ നെറികെട്ടുപോയ ഒരു സമൂഹത്തിന് നേരെ കാലമെറിഞ്ഞ ചാട്ടവാറായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധർമ്മത്തിനെതിരെ അദ്ദേഹം പോരാടി. എഴുത്തച്ഛൻ ഉപദേശിക്കുകയായിരുന്നെങ്കിൽ നമ്പ്യാർ പത്തല് വെട്ടി അടിക്കുകയായിരുന്നു. 18-ാം ശതകത്തിൻ്റെ ഉദയത്തിൽ തിരുവില്ലുവാമലയ്ക്കടുത്തുള്ള കിള്ളിക്കുറിശിമംഗലത്ത് ജനിച്ച് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി അമ്പലപ്പുഴയിലും തിരുവിതാംകൂർ രാജാവിൻ്റെ ആശ്രിതനായി തിരുവനന്തപുരത്തും ജീവിച്ച കുഞ്ചൻ നമ്പ്യാർ 70-ാമത്തെ വയസ്സിൽ അമ്പലപ്പുഴയിൽ നിര്യാതനായി. അരനൂറ്റാണ്ടിലേറെക്കാലം മലയാള ഭാഷയുടെ വികാസത്തിനും കേരള സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണത്തിനും മനുഷ്യ മനസ്സിൻ്റെ വിമലീകരണത്തിനും വേണ്ടി അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചു. നമ്പ്യാരുടെ കാലത്തിന് മുമ്പ് തന്നെ പലവിധം തുള്ളലുണ്ടായിരുന്നുവെങ്കിലും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ വ്യവസ്ഥാപകൻ അദ്ദേഹമാണ്. ഐതിഹ്യ സമൃദ്ധമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം. ആ ഐതിഹ്യങ്ങളെ മാറ്റിവെച്ച് കവിതയിൽ കൂടി മാത്രം സഞ്ചരിച്ചാലും അത്ഭുതവും ആഹ്ലാദവും ആദരവും അഭിമാനവും കലർന്ന സ്വരത്തിൽ നാം പറയും ഇങ്ങനെയൊരു മഹാകവി ലോകത്തിൽ ഒരിടത്തും കാണുകയില്ല എന്ന്. കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ ആകാശം അസ്ത്രവിശാലമാണ്. കവിതയിൽ വിരിയുന്ന കവിമനസ്സും വിശ്വത്തോളം വിസ്തൃതമാണ്. ആ ആശയലോകം സാഗരം പോലെ ആഴവും പരപ്പുമാർന്നതാണ്. ആ ഭാഷ അത്ര കണ്ട് ജനകീയമാണ്. ആ ഗാനനൃത്ത രീതി അത്ര കണ്ട് വശ്യമോഹനമാണ്. രാഗതാളവൃത്തങ്ങളിലും മേളവാദ്യങ്ങളിലും ആ കവിക്കുള്ള അറിവ് അത്ര കണ്ട് അപാരമാണ്. രാജാവായാലും നമ്പൂതിരിയായാലും നായരായാലും നായാടികളായാലും പട്ടന്മാരായാലും ചെട്ടികളായാലും കുഞ്ചൻ നമ്പ്യാരുടെ മുമ്പിൽ ദുർമാർഗിയായി ചെന്നുപെട്ടാൽ പൊതിരെ തല്ലു കിട്ടിയത് തന്നെ. അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നു. ഉപദേശമല്ല, രൂക്ഷമായ പരിഹാസത്തിൻ്റെ വാക്ശരപ്രയോഗമാണ് നമ്പ്യാരുടെ മാർഗം. സത്കഥയല്ല, ചിരിക്കുന്ന കഥയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചിരിക്കഥകൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകണം. അതിന് ലളിതമായ ഭാഷ വേണം. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതിന് മിളിതം പദയുഗളെ നിഗളതയാ മാർഗിതയാ ലതയാ എന്നിങ്ങനെ കഠിന സംസ്കൃതത്തിൽ പറയുന്ന കാലം. നല്ല മലയാള ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? നമ്പ്യാർ തൻ്റെ അന്തർഗതം വെട്ടിത്തുറന്നു പറഞ്ഞു. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളമതെങ്കിലോ ദൂഷണം വരുവാനുമില്ല വിശേഷഭൂഷണമായി വരും. വേഷസംഗതിയോടു ചേർന്നൊരു ഭാഷ വേണമതെങ്കിലേ ശേഷമുള്ള ജനത്തിനും പരിദോഷമെന്നു വരൂ ദൃഢം. ഭാഷാപദങ്ങളേറിയും സംസ്കൃതപദങ്ങൾ കുറഞ്ഞുമിരിക്കുന്ന മണിപ്രവാള ഭാഷയാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ ഉത്തമം എന്ന് നമ്പ്യാർ കണ്ടെത്തി. സംസ്കൃതത്തിൽ പാണ്ഡിത്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നാരെങ്കിലും കരുതിയാലോ? നമ്പ്യാർ മുൻകൂട്ടി പറയുന്നു, ഭാഷയായി പറയാനുമടിയന് സംസ്കൃതത്തിലുമൊന്നുപോൽ ദോഷഹീനപടുത്വമൽപ്പം ഉദിപ്പതുണ്ടിവിടുന്നതിൽ ശേഷിയില്ല ഭടജ്ജനങ്ങൾ ധരിച്ചിട കടു സംസ്കൃതം ഭാഷയായി പറയാമതിൽ ചില ദൂഷണം വരുമെങ്കിലും. നമ്പ്യാർ സംസ്കൃതത്തിൽ എഴുതിയത് വ്യാഖ്യാനിക്കാൻ പണ്ഡിതന്മാർ ഇന്നും ക്ലേശിക്കുന്നു എന്നതാണ് വാസ്തവം. സാധാരണ ജനങ്ങൾക്ക് പുരാണകഥകൾ നല്ല പരിചയമാണ്. പക്ഷേ ആ കഥകൾ മുമ്പ് പറഞ്ഞു കേട്ട മാതിരി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പുരാണകഥ ഏതായാലും കഥാപാത്രങ്ങൾ ആരൊക്കെയായാലും കഥ നടക്കുന്ന സ്ഥലവും കഥാസന്ദർഭവും എന്തായാലും അവയെല്ലാം കേരളീയാന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് നമ്പ്യാർ സ്വീകരിച്ച നവ്യരീതി. ലളിതമായ വേഷവിധാനത്തോടെ അത്യാവശ്യമായ ചമയങ്ങളോടും മേളവാദ്യങ്ങളോടും കൂടി തൻ്റെ നൂതന കലാവതരണമായ തുള്ളൽ അവതരിപ്പിക്കാനാണ് നമ്പ്യാർ ശ്രമിച്ചത്. ഒരു തൊപ്പിമദ്ദളക്കാരൻ, ഒരു കൈമണി, പിന്നെ നർത്തകൻ മതി. കൂടുതൽ ആളും അരങ്ങും ആരവവും ഒന്നുമില്ല. നർത്തകൻ പാടുന്നത് മേളക്കാർ ഏറ്റുപാടും. അപ്പോൾ നർത്തകൻ പാട്ടിനനുസരിച്ച് അഭിനയിക്കും. പാട്ട് ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ടും പുതിയ ചമയങ്ങളുമായി അരങ്ങ് തകർക്കുന്ന നർത്തകൻ്റെ അഭിനയം കാണുന്നതുകൊണ്ടും മുമ്പിലിരിക്കുന്നവർ വേഗത്തിൽ കഥയിൽ മുഴുകുന്നു. ദ്രുതമധ്യ വിളംബിത കാലങ്ങളിലുള്ള മൂന്ന് തരം തുള്ളൽ രീതികളാണ് നമ്പ്യാർ ആവിഷ്കരിച്ചത്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ. ഓട്ടൻ തുള്ളലിന് ചടുലതാളം, കുറച്ച് പതിഞ്ഞ താളമാണ് ശീതങ്കന്, ഏറെ പതിഞ്ഞ താളമാണ് പറയൻ തുള്ളലിന്. 21 ഓട്ടൻ തുള്ളൽ കഥകളും 11 ശീതങ്കൻ തുള്ളൽ കഥകളും 9 പറയൻ തുള്ളൽ കഥകളും അടക്കം 41 കൃതികളാണ് നമ്പ്യാർ രചിച്ചിട്ടുള്ളത്. സാമാന്യ ജനങ്ങളുടെ സംഭാഷണ ശൈലിയിൽ നിന്ന് പഴഞ്ചൊല്ലുകളും പദശൈലികളും ഇഷ്ടംപോലെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്പ്യാർ തൻ്റെ കവിത ജനപ്രിയമാക്കിയത്. എമ്പ്രാനപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും, മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും, കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, ഉപ്പു ചുമന്നു നടക്കുന്നവനൊരു കപ്പല് കടലിലിറക്കാൻ മോഹം എന്നിങ്ങനെയുള്ള ചൊല്ലുകൾക്ക് നമ്പ്യാർ കവിതയിൽ കയ്യും കണക്കുമില്ല. ആനകളിക്കുക, ഊർധ്വമാകുക, തനിച്ച, വല്ലന്തി തുടങ്ങിയ നാടൻ പദശൈലികളും ധാരാളമായി നമ്പ്യാർ ഉപയോഗിച്ചിരിക്കുന്നു. പല സൂക്തങ്ങളും നമ്പ്യാരുടെ സ്വന്തം സൃഷ്ടികളാണ്. എന്നാൽ ഇന്ന് പഴഞ്ചൊല്ലിനേക്കാൾ പ്രചാരം അവയ്ക്ക് സിദ്ധിച്ചിരിക്കുന്നു. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം, കള്ളന്മാരുടെ വാർത്തകളെല്ലാം കള്ളന്മാർക്കേ ബോധമതുള്ളൂ തുടങ്ങിയവ ഉദാഹരണം. സ്വദേശ്യത്തോടെയുള്ള തൻ്റെ പരിഹാസത്തെ എതിർക്കാൻ വരുന്നവർക്ക് നമ്പ്യാർ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നു. കുറഞ്ഞോരു വിശേഷത്തെ അറിഞ്ഞോരു ജനം കുറ്റം പറഞ്ഞെങ്കിൽ അതുകൊണ്ടു തരിമ്പും സങ്കടമില്ല, അറിയാത്ത മഹാമൂഢൻ തെറിവാക്കു പറയുമ്പോൾ എറിഞ്ഞു കാലൊടിക്കും എന്നറിഞ്ഞു കൊൾവിനെല്ലാരും. കുഞ്ചൻ നമ്പ്യാരെ പോലെ ഒരു പദകുബേരൻ മലയാളത്തിലുണ്ടായിട്ടില്ല. നമ്പ്യാർക്ക് തന്നെ അതറിയാമായിരുന്നു. പാൽക്കടൽ തിരതള്ളിയേറി വരുന്ന പോലെ പദങ്ങളൻ, നാക്കിലങ്ങനെ നൃത്തമാണൊരു ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏത് രംഗം ചിത്രീകരിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുകയേ വേണ്ടു. പദങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. യുദ്ധവർണ്ണനയായാലും കദളീവന വർണ്ണനയായാലും അതിൽ തുള്ളിക്കുതിച്ചു വന്ന് തള്ളിപ്പരക്കുന്ന ശബ്ദസാഗരം നമ്മെ അമ്പരപ്പിക്കും. എത്ര വായിച്ചാലും തീരാത്ത ഈ അത്ഭുതമാണ് നമ്പ്യാർ കവിതയുടെ മുഖ്യ സവിശേഷത. ആരെയും കൂസാത്ത കവി, ആരെയും അനുകരിക്കാത്ത കവി, ആരാലും അനുകരിക്കപ്പെടാനാവാത്ത കവി, തന്നെപ്പറ്റി മറ്റാരേക്കാളും ബോധമുള്ള കവി, ആരെയും വെറുക്കാത്ത കവി, ആരാലും വെറുക്കപ്പെടാനാവാത്ത കവി, മലയാള ഭാഷയെ സമ്പന്നമാക്കിയ കവി, ചിരിയുട മഹാസാമ്രാജ്യത്തിലെ എതിരില്ലാത്ത പ്രജാപതിയായ കവി, 18 ശതകത്തിലെ കേരള സമൂഹത്തിൻ്റെ കണ്ണാടിയായ കവി, സംസ്കാര സമ്പന്നനായ കവി, മലയാളം ഉള്ളിടത്തോളം മരണമില്ലാത്ത മഹാകവി, അടിമുതൽ മുടിയോളം മലയാളിത്തമുള്ള കവി, കുഞ്ചൻ നമ്പ്യാർക്കുള്ള വിശേഷണങ്ങൾ അപൂർണമാകുന്നു. മലയാള ഭാഷയ്ക്കും സാംസ്കാരിക നവോത്ഥാനത്തിനും കുഞ്ചൻ നമ്പ്യാർ നൽകിയ സംഭാവനയ്ക്കൊരു ആമുഖം മാത്രമേ ഇതുകൊണ്ടാകുന്നുള്ളൂ.
1: കുഞ്ചൻ നമ്പ്യാരും ഭാഷാ നവോത്ഥാനവും. എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
3: ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565321, മറ്റൊരു നമ്പർ 9496569321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
0: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പുരോഗമിക്കുന്നു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക് മേഖലയിലുടനീളമുള്ള ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തുടർച്ചയായി ലക്ഷ്യമിടുന്ന കോൺഗ്രസ് പ്രതിഷേധങ്ങളെ വിമർശിച്ച് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു, രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സേവിക്കണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ഹൌസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രവർത്തകരും ആകാശവാണി ഭവനിൽ കടന്ന് പ്രതിഷേധം തുടർന്നിരുന്നു. കേരളത്തിൽ ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനമുണ്ടായതായി റിപ്പോർട്ട്. പ്രായമായവരിൽ വാക്സിനേഷൻ കുറവായതും മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളതുമാണ് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണനിരക്ക് കൂടാൻ കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഈ വർഷം ഇതുവരെ കേരളത്തിൽ 120 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 110 എണ്ണവും കഴിഞ്ഞ 4 മാസത്തിനിടയിലാണുണ്ടായത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗങ്ങളുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും നിയമങ്ങളും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനം കേന്ദ്രമന്ത്രി ജുവൽ ഓറം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ലുകുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിലേർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുമ്പ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. KSRTC ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. ബുക്കിംഗ് നാളെ മുതൽ ആരംഭിക്കും. മാവേലിക്കരയിലെ ഹോർട്ടികോർപ്പ് തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് നാളെ മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. തേനിലെ ജലാംശം, കൃത്രിമമായ പഞ്ചസാരയുടെ അളവ് തുടങ്ങി തേനിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്ന മുഴുവൻ പരിശോധനകളും ഇവിടെ നടത്താൻ കഴിയും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 1 അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി K.മുരളീധരൻ നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യും.

0: ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. കൊല്ലത്ത് നടന്ന 70-ാമത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 445 പോയിന്റ് നേടി മുൻ വർഷത്തെ ചാമ്പ്യന്മാരായ പാലക്കാടിനെ 20 പോയിന്റിന് പിന്നിലാക്കിയാണ് മലപ്പുറത്തിന്റെ അട്ടിമറി മുന്നേറ്റം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ പൊന്ന് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ഔസേപ്പച്ചൻ.

സമയം 8 മണി കഴിഞ്ഞ് 44:35. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് 9 ഡൽഹിയിലെ.

0: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ബയോ ഇൻഫോർമാറ്റിക്സ്, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപകനായ ബാബു ജോസഫ് കെ ടി.
2: പ്ലസ് ടു ക്ലാസ്സിലെ മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അഥവാ പാരമ്പര്യത്തിന്റെ തന്മാത്ര അടിസ്ഥാനം എന്ന പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്ന ബയോ ഇൻഫർമാറ്റിക്സ് എന്ന ശാസ്ത്രശാഖയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആധുനിക ശാസ്ത്ര ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ശാസ്ത്ര മേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചിന്തിക്കാം. നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കണ്ണിന്റെ നിറം എന്തായിരിക്കണം? മുടിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ശരീരം എങ്ങനെ വളരണം? ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത എത്രയാണ്? ഇതൊക്കെ നിർണയിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അതിന്റെ പ്രധാന ഉത്തരം നമ്മുടെ ഡി എൻ എയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ജീവന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വളരെ വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ഇവിടെയാണ് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായം ആവശ്യമായി വരുന്നത്. ജീവശാസ്ത്രം, കമ്പ്യൂട്ടർ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സ്ഥിതിവിവരശാസ്ത്രം എന്നിവയെ കൂട്ടിച്ചേർത്ത് ജീവശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് പുതിയ അറിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന ശാസ്ത്രമേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ബയോ ഇൻഫർമാറ്റിക്സിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത് ഡാറ്റ കളക്ഷൻ, അതായത് വിവരങ്ങൾ ശേഖരിക്കൽ. രണ്ടാമത് ഡാറ്റ സ്റ്റോറേജ്, അതായത് വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കൽ. മൂന്നാമത് ഡാറ്റ അനാലിസിസ്, അതായത് ശേഖരിച്ച വിവരങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വിശകലനം ചെയ്യൽ എന്നിവയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ബയോ ഇൻഫർമാറ്റിക്സിലും കൃത്രിമ ബുദ്ധിക്ക് വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ മനുഷ്യർക്ക് നേരിട്ട് പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ കമ്പ്യൂട്ടറുകൾക്ക് ഈ വിവരങ്ങൾ വളരെ വേഗത്തിൽ വിശകലനം ചെയ്യാൻ കഴിയും. ജനിതക വിവരങ്ങളിൽ കാണുന്ന ചില പ്രത്യേക മാതൃകകൾ കണ്ടെത്താനും രോഗങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തിരിച്ചറിയാനും പ്രോട്ടീനുകളെക്കുറിച്ച് പഠിക്കാനും പുതിയ മരുന്നുകളുടെ ഗവേഷണത്തിന് സഹായിക്കാനും കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നു. അതായത് മനുഷ്യന്റെ ഗവേഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഉപകരണമായാണ് ഇത് ഉപയോഗിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന ബയോളജിക്കൽ ഇൻഫർമേഷൻ റിസോഴ്സ് ആണ് NCBI അഥവാ നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ. ഇവിടെ DNA, RNA, പ്രോട്ടീൻ തുടങ്ങിയ ബയോളജിക്കൽ ഇൻഫർമേഷന്റെ വലിയ ശേഖരങ്ങൾ ലഭ്യമാണ്. ബയോ ഇൻഫർമാറ്റിക്സിൽ വളരെ പ്രശസ്തമായ ഒരു ടൂളാണ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്നത് ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ എന്നാണ്. ഒരു DNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസ് നൽകിയാൽ അതിനോട് സാമ്യമുള്ള സീക്വൻസസ്, ഡാറ്റാബേസുകൾ എന്നിവ കണ്ടെത്താൻ ബ്ലാസ്റ്റ് സഹായിക്കുന്നു. ഇനി വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു ശാസ്ത്രജ്ഞനെ ഒരു രോഗബാധിതനായ വ്യക്തിയുടെ DNA സാമ്പിൾ ലഭിച്ചു എന്ന് കരുതുക. ആ DNAയുടെ സീക്വൻസ് കമ്പ്യൂട്ടറിൽ പരിശോധിക്കുന്നു. അതേ സീക്വൻസ് ഒരു ബയോളജിക്കൽ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യുന്നു. ബ്ലാസ്റ്റ് പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് സമാനമായ സീക്വൻസസ് കണ്ടെത്തുന്നു. അങ്ങനെ ജനറ്റിക് ചേഞ്ച് ഏതാണെന്ന് കണ്ടെത്താൻ ഗവേഷകർക്ക് സാധിക്കും. പിന്നീട് ആ ജനറ്റിക് ചേഞ്ച് രോഗവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് കൂടുതൽ പഠനം നടത്താം. ബയോ ഇൻഫർമാറ്റിക്സിലെ മറ്റൊരു പ്രധാന മേഖലയാണ് ജനിതക ഘടനയെക്കുറിച്ചുള്ള പഠനം. ഒരു ജീവിയുടെ ജനിതക വിവരങ്ങളുടെ മുഴുവൻ ശേഖരത്തെയാണ് പൊതുവെ ജീനോം എന്ന് വിളിക്കുന്നത്. ജീനോം പഠിക്കുന്നതിനായി DNAയുടെ ക്രമം കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക ക്രമനിർണയം അഥവാ ജീനോം സീക്വൻസിംഗ്. ഇന്ന് ഈ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. മനുഷ്യരിലും മറ്റു ജീവികളിലുമുള്ള ജനിതക വ്യത്യാസങ്ങൾ പഠിക്കാനും രോഗങ്ങളുമായി

0: ഈ ബന്ധപ്പെട്ട ജനിതക മാറ്റങ്ങൾ കണ്ടെത്താനും ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. ബയോ ഇൻഫർമാറ്റിക്സിന്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് HGP അഥവാ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മനുഷ്യന്റെ DNAയിലെ എല്ലാ ജീനുകളും കണ്ടെത്തുക, മനുഷ്യ DNAയിലെ ഏകദേശം 3 ബില്യൺ രാസ അടിസ്ഥാന ഘടകങ്ങൾ അതായത് ബേസ് പെയേഴ്സിന്റെ ക്രമം കണ്ടെത്തുക, കണ്ടെത്തിയ വിവരങ്ങൾ ഡാറ്റാ ബേസുകളിൽ സൂക്ഷിക്കുക, ഈ വിവരങ്ങൾ പഠിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്ന മികച്ച ഉപകരണങ്ങൾ വികസിപ്പിക്കുക, ഈ സാങ്കേതിക വിദ്യകൾ മറ്റ് മേഖലകളിലേക്കും പ്രയോജനപ്പെടുത്തുക, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലൂടെ ഉണ്ടാകാവുന്ന ധാർമ്മിക, നിയമപര, സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയായിരുന്നു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബയോ ഇൻഫർമാറ്റിക്സിന്റെ മറ്റൊരു പ്രധാന പ്രയോഗമാണ് വ്യക്തിഗത ചികിത്സ അഥവാ വ്യക്തിയുടെ പ്രത്യേകതകൾ പരിഗണിച്ചുള്ള ചികിത്സാരീതി. ഒരേ രോഗം ബാധിച്ച എല്ലാ ആളുകൾക്കും ഒരേ മരുന്ന് ഒരേ രീതിയിൽ ഫലപ്രദമാകണമെന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ശരീരഘടനയിലും ജനിതക സവിശേഷതകളിലും വ്യത്യാസങ്ങളുണ്ടാകാം. ഒരു വ്യക്തിയുടെ ജനിതക വിവരങ്ങളും രോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിശോധിച്ച് കൂടുതൽ അനുയോജ്യമായ ചികിത്സാരീതികൾ കണ്ടെത്താനുള്ള ശ്രമമാണ് വ്യക്തിഗത ചികിത്സയുടെ പ്രധാന ആശയം. നമ്മുടെ ശരീരത്തിലെ നിരവധി പ്രവർത്തനങ്ങളിൽ പ്രോട്ടീനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഒരു പ്രോട്ടീൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിന്റെ ത്രിമാന ഘടന എങ്ങനെയാണ്, അത് മറ്റ് തന്മാത്രകളുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് രോഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കും. സമീപകാലത്ത് കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കുന്നതിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഭാവിയിലെ മരുന്ന് ഗവേഷണത്തിന് വളരെ പ്രധാനപ്പെട്ട സാധ്യതകൾ തുറക്കുന്നു. മുമ്പ് ഒരു ശരീരകലയിലുള്ള കോശങ്ങളെ ഒരുമിച്ച് പഠിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ കോശത്തെയും പ്രത്യേകം പഠിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നിട്ടുണ്ട്. ഇതിനെയാണ് സിംഗിൾ സെൽ പഠനം എന്ന് വിളിക്കുന്നത്. ഇനി ബയോ ഇൻഫർമാറ്റിക്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് വൈദ്യശാസ്ത്രവും ആരോഗ്യരംഗവുമാണ്. ജനിതക മാറ്റങ്ങളും രോഗങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ബയോ ഇൻഫർമാറ്റിക്സ് ഉപയോഗിക്കുന്നു. ചില പാരമ്പര്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ജനിതക മാറ്റങ്ങൾ കണ്ടെത്താനും രോഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും ഗവേഷകർക്ക് ഇത് സഹായിക്കുന്നു. ഇതിലൂടെ പുതിയ രോഗനിർണയ മാർഗങ്ങളും ചികിത്സാ സാധ്യതകളും കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ നടത്താം. ഒരു പുതിയ മരുന്ന് കണ്ടെത്തുന്നത് വളരെ ദീർഘമായ ഒരു പ്രക്രിയയാണ്. ഒരു മരുന്ന് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും, അത് ഏത് പ്രോട്ടീനുമായി ബന്ധപ്പെടും, ഏത് തന്മാത്രയാണ് കൂടുതൽ ഫലപ്രദമായിരിക്കാൻ സാധ്യതയുള്ളത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിനായി കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതികൾ ഉപയോഗിക്കാം. ലബോറട്ടറിയിൽ പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ ചില സാധ്യതയുള്ള മരുന്നുകളെ കണ്ടെത്താനും താരതമ്യം ചെയ്യാനും ബയോ ഇൻഫർമാറ്റിക്സ് സഹായിക്കുന്നു. ഇത് ഗവേഷണത്തിന്റെ സമയവും വിഭവങ്ങളും കുറയ്ക്കാൻ സഹായിക്കാം. കാൻസർ കോശങ്ങളിലുണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ പഠിക്കാൻ ജനിതക വിവരങ്ങൾ ഉപയോഗിക്കാം. വ്യത്യസ്ത ക്യാൻസറുകളിൽ കാണപ്പെടുന്ന ജനിതക വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ രോഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ കഴിയും. അതുവഴി പുതിയ ചികിത്സാ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഗവേഷണത്തിനും സഹായം ലഭിക്കുന്നു. ബയോ ഇൻഫർമാറ്റിക്സ് ആശുപത്രികളിലും ലബോറട്ടറികളിലും മാത്രം ഒതുങ്ങുന്നില്ല, കൃഷിയിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സസ്യങ്ങളുടെ ജനിതക ഘടന പഠിച്ച് രോഗപ്രതിരോധ ശേഷി, വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ്, കൂടുതൽ പോഷക മൂല്യമുള്ളതും കൂടുതൽ വിളവ് നൽകുന്നതുമായ വിളകൾ തുടങ്ങിയ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ജനിതക ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, പുതിയ സസ്യരോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജനിതക ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ബാക്ടീരിയ, വൈറസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ജനിതക ഘടന പഠിക്കുന്നതിനും ബയോ ഇൻഫർമാറ്റിക്സ് ഉപയോഗിക്കുന്നു. ഒരു വൈറസിലോ ബാക്ടീരിയയിലോ കാലക്രമേണ ഉണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇതുവഴി സാധിക്കും. പകർച്ചവ്യാധികൾ എങ്ങനെ മാറുന്നു, അവയുടെ ജനിതക സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ ഇത് സഹായിക്കുന്നു. വലിയ തോതിലുള്ള പകർച്ചവ്യാധികളുടെ സമയത്ത് ജനിതക നിരീക്ഷണത്തിനും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് DNA പരിശോധന. കുറ്റാന്വേഷണത്തിൽ ലഭിക്കുന്ന ജൈവ സാമ്പിളുകളിലെ DNA വിവരങ്ങൾ പരിശോധിച്ച് വ്യക്തികളെ തിരിച്ചറിയുന്നതിനും വ്യത്യസ്ത സാമ്പിളുകൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും ജനിതക വിശകലനം ചെയ്യുന്നതിനും ബയോ ഇൻഫർമാറ്റിക്സ് ഉപകരണങ്ങൾ സഹായിക്കുന്നു. ബയോ ഇൻഫർമാറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് സീക്വൻസ് അലൈൻമെന്റ്. 2 DNA സീക്വൻസുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ് സീക്വൻസ് അലൈൻമെന്റ്. ഇങ്ങനെ വ്യത്യസ്ത ജീവികളുടെ ഡി എൻ എ വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിലൂടെ അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവയുടെ പരിണാമ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാൻ കഴിയും. അതിനാൽ പരിണാമ ജീവശാസ്ത്രത്തിലും ബയോ ഇൻഫർമാറ്റിക്സ് ഒരു പ്രധാന ഉപകരണമായി മാറിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ബയോ ഇൻഫർമാറ്റിക്സ് നമ്മെ സഹായിക്കുന്നതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി വേഗത. വളരെ വലിയ അളവിലുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ വിശകലനം ചെയ്യാൻ കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. രണ്ടാമതായി, ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിലും കൂടുതൽ സാമ്പിളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിച്ച് പരിശോധിക്കാൻ കഴിയും. മൂന്നാമതായി, ഗവേഷണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുന്നു. ലബോറട്ടറി പരീക്ഷണങ്ങൾക്ക് മുൻപ് തന്നെ ചില സാധ്യതകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണ്ടെത്താം. നാലാമതായി, മനുഷ്യർക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ചില വിവരങ്ങളിലെ മാതൃകകളും ബന്ധങ്ങളും കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ബയോ ഇൻഫർമാറ്റിക്സിന് ഗുണങ്ങൾ മാത്രമല്ല ഉള്ളത് കേട്ടോ, ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളും ഇതോടൊപ്പം ഉണ്ട്. ജനിതക വിവരങ്ങളുടെ സ്വകാര്യത. നമ്മുടെ ഡി എൻ എ വിവരങ്ങൾ സാധാരണ വിവരങ്ങൾ പോലെയല്ല. അത് ഒരു വ്യക്തിയുടെ ശരീരത്തെയും ജനിതക സ്വഭാവങ്ങളെയും കുറിച്ചുള്ള വളരെ വ്യക്തിപരമായ വിവരണമാണ്. അതിനാൽ ഇത്തരം വിവരങ്ങൾ ആരാണ് ശേഖരിക്കുന്നത്, എവിടെ സൂക്ഷിക്കുന്നു, ആരാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. അനുമതിയില്ലാതെ ജനിതക വിവരങ്ങൾ ഉപയോഗിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കാം. വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ ഡാറ്റാബേസുകളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനാൽ സൈബർ സുരക്ഷയ്ക്കും ബയോ ഇൻഫർമാറ്റിക്സിൽ വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൃത്യതയാണ്. ഒരു കമ്പ്യൂട്ടർ ഒരു ഫലം പ്രവചിച്ചു എന്നതുകൊണ്ട് മാത്രം അത് 100% ശരിയാണ് എന്ന് കരുതാൻ കഴിയില്ല. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലഭിക്കുന്ന പല കണ്ടെത്തലുകളും പിന്നീട് ലബോറട്ടറി പരീക്ഷണങ്ങളിലൂടെയോ മറ്റ് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയോ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ജനിതക വിവരങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി ധാർമ്മിക ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജനിതക വിവരങ്ങളുടെ ഉടമസ്ഥത ആർക്കാണ്? ആ വിവരങ്ങൾ ആരുമായി പങ്കുവെക്കാം? ഒരു രോഗത്തിനുള്ള ജനിതക സാധ്യത കണ്ടെത്തിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണം? ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് വിവേചനം കാണിക്കുന്നത് ശരിയാണോ? ഇവയ്ക്ക് ശാസ്ത്രം മാത്രം ഉത്തരം നൽകില്ല. ശാസ്ത്രത്തോടൊപ്പം നിയമവും ധാർമ്മികതയും സമൂഹത്തിന്റെ താൽപ്പര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. പ്രിയ വിദ്യാർത്ഥികളെ, ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന ജീവശാസ്ത്ര വിവരങ്ങളുടെ അളവ് ഇനിയും വർദ്ധിക്കും. ഒരു രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ജീൻ മാത്രം നോക്കാതെ ജീനുകൾ, പ്രോട്ടീനുകൾ, സെല്ലുകൾ, മെറ്റബോളിസം തുടങ്ങിയ പല തലങ്ങളിലുള്ള വിവരങ്ങൾ ഒരുമിച്ച് വിശകലനം ചെയ്യാൻ കഴിയുന്ന രീതികൾ വികസിക്കും. ഇത് രോഗങ്ങളെ കൂടുതൽ നേരത്തെ കണ്ടെത്താനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും വ്യക്തിഗത ചികിത്സാ രീതികൾ വികസിപ്പിക്കാനും സഹായിച്ചേക്കാം. കൃഷിയിലും പുതിയ സാധ്യതകൾ ഉണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിളകൾ വികസിപ്പിക്കുന്നതിനും സസ്യരോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ബയോ ഇൻഫർമാറ്റിക്സ് കൂടുതൽ ഉപയോഗിക്കപ്പെടാം. ജീവശാസ്ത്രത്തിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഡാറ്റ വിശകലനം, സ്ഥിതിവിവരശാസ്ത്രം തുടങ്ങിയവ പഠിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക് ജനിതകശാസ്ത്രം, കോശശാസ്ത്രം, തന്മാത്ര ജീവശാസ്ത്രം തുടങ്ങിയവ പഠിക്കാം. ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് പഠിക്കുമ്പോഴാണ് പുതിയ ഗവേഷണ സാധ്യതകൾ തുറക്കുന്നത്. ഇന്നത്തെ ലോകത്ത് ഒരു വിഷയത്തെ മാത്രം ആശ്രയിച്ചുള്ള ശാസ്ത്രത്തിന് പകരം പല വിഷയങ്ങൾ തമ്മിൽ ചേർന്നുള്ള ഗവേഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബയോ ഇൻഫർമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകൾ നൽകുന്ന ഒരു മേഖലയാണ്. അവസാനമായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഡി എൻ എയെ കുറിച്ച് പഠിക്കുന്നത് മുതൽ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതുവരെ, കാൻസർ ഗവേഷണം മുതൽ കൃഷി വരെ, പകർച്ചവ്യാധികളുടെ പഠനം മുതൽ കുറ്റാന്വേഷണം വരെ, ജീവികളുടെ പരിണാമം മനസ്സിലാക്കുന്നത് മുതൽ ഭാവിയിലെ വ്യക്തിഗത ചികിത്സ വരെ, നിരവധി മേഖലകളിൽ ബയോ ഇൻഫർമാറ്റിക്സ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വവും വളരണം. ജനിതക വിവരങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണം. കമ്പ്യൂട്ടർ പ്രവചനങ്ങളെ ശാസ്ത്രീയമായി പരിശോധിക്കണം. അതോടൊപ്പം ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം സമൂഹത്തിലെ എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിൽ മുന്നോട്ടു പോകുകയും വേണം. അതുകൊണ്ട് ജീവശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കമ്പ്യൂട്ടറിന്റെ ശക്തി ഉപയോഗിക്കുന്ന ഈ ശാസ്ത്രമേഖല ഭാവിയിൽ മനുഷ്യരാശിക്ക് കൂടുതൽ പുതിയ അറിവുകളും സാധ്യതകളും നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ബയോ ഇൻഫോർമാറ്റിക്സ്, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഇതുവരെ സംസാരിച്ചത് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപകനായ ബാബു ജോസഫ് കെ ടി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഭരതന്നൂർ സി എസ് സോമശേഖർ. കഥ ശ്രീമദ് ഭഗവത്ഗീത.
5: പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതത്തിന്റെ താളലയങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ടി വരും എന്നതാണ് കാലത്തെയും ജീവിത യാഥാർത്ഥ്യം. വർത്തമാനകാലത്തിൽ അത് ഏറെയാണ്. മനുഷ്യ ജീവിതത്തിന് ആത്മീയ ചിന്ത നൽകുന്ന ശക്തി അപാരമാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ മനുഷ്യ മനസ്സിന് ശക്തി നൽകാൻ വേണ്ടി രചിക്കപ്പെട്ടവയാണ്. ഋഷിവര്യന്മാരുടെ അകക്കണ്ണുകൾ കണ്ടറിഞ്ഞ പ്രപഞ്ച സത്യങ്ങളാണ് അവയെല്ലാം. അവയെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും. ഇത്തരം ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് വേദവ്യാസ മഹർഷി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം.

നമ്മുടെ എല്ലാ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അർജുനനെ പ്രതീകമാക്കിക്കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തോട് ഉപദേശിച്ചതാണിത്. ഈ ഉപദേശം നിങ്ങൾക്കും ഒരാശ്വാസത്തിന് ഇടവരട്ടെ എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീത.

മഹാഭാരതം കഥയിലെ ഭീഷ്മപർവത്തിലെ 18 അധ്യായങ്ങളിലായി പരന്നു കിടക്കുന്ന 700 ശ്ലോകങ്ങൾ, ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ രംഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിനയപൂർവം ക്ഷണിക്കുകയാണ്. പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം അവർക്ക് നൽകാത്തതുകൊണ്ടാണ് ഈ മഹായുദ്ധം ഉണ്ടായത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കടന്നു വരുന്നത്. ജന്മനാ അന്ധനായ ധൃതരാഷ്ട്രർക്ക് യുദ്ധരംഗത്ത് നടക്കുന്ന വിശേഷങ്ങൾ യഥാസമയം മനസ്സിലാക്കി കൊടുക്കാൻ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായ സഞ്ജയന് വ്യാസഭഗവാൻ ദിവ്യമായ കാഴ്ചശക്തി നൽകി.

0: ಕೊಂಡವಚ್ಚೈವ ಹಿಮಕುರುವದ ಸಂಜಯ.
1: ಮಹಾಭಾರತ ಯುದ್ಧಂ നടന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് നമുക്ക് കഥ ആരംഭിക്കാം. യുദ്ധാരംഭം കുറിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. യുദ്ധഭൂമിയിലൂടെ ഒരു തേര് കടന്നു വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേര്, അർജുനന്റെ തേര്. അർജുനൻ വിളിച്ചു, കൃഷ്ണ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തായി എന്റെ തേര് നിർത്തു. കൃഷ്ണൻ

തേരു നിർത്തി. അർജുനൻ ശത്രുപക്ഷത്തേക്കൊന്ന് നോക്കി. ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ, കൃപാചാര്യർ, സഹോദരന്മാർ, സതീർത്ഥ്യന്മാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, വയ്യ വയ്യകൃത, എനിക്ക് യുദ്ധം ചെയ്യാനാവില്ല. ആചാര്യന്മാരെയും ബന്ധുജനങ്ങളെയും കൊന്ന് കൊലവിളിച്ച് ആ രാജസിംഹാസനം എനിക്ക് വേണ്ട. അർജുനന്റെ കയ്യിൽ നിന്നും ഗാന്ധീവൻ നിലത്തുവീണു. അർജുനൻ തേർത്തട്ടിൽ തളർന്നിരുന്നു. അർജുന, ഈ വിഷമഘട്ടത്തിൽ ശ്രേഷ്ഠരായവർ കൈക്കൊള്ളേണ്ടതും സ്വർഗപ്രാപ്തിക്കുതകാത്തതുമായ ഈ മൗഢ്യം നിനക്ക് എങ്ങനെ വന്നു ചേർന്നു? ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ നിനക്കൊട്ടും യോജിച്ചതല്ല. ഹൃദയ ദൗർബല്യങ്ങളെല്ലാം കളഞ്ഞ് വേഗം എഴുന്നേൽക്ക്. ക്ലൈബ്യം ആസ്മഗമഗ പാർത്ഥ നൈതത്വയോപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ടപരന്തപ. അർജുന, നീ ദുഃഖിക്കാൻ ആവശ്യമില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുകയും ജ്ഞാനികളുടെ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അർജുന, മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. നീയും ഞാനും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അവരെല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരുടെയും ജീവൻ ഒരു ദേഹം വിട്ടുപോയാൽ മറ്റൊരു ദേഹത്ത് വസിക്കാൻ പോകുന്നു. അതായത് ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. അർജുന, ജനിച്ചവന് മരണം തീർച്ചയാണ്, അതുപോലെ മരിച്ചവൻ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. പാർത്ഥ, ഈ യുദ്ധം നീ ചെയ്തില്ല എങ്കിൽ അതുമൂലം സ്വധർമ്മവും കീർത്തിയും വെടിഞ്ഞ് നീ സമ്പാദിക്കുന്നത് പാപമായിരിക്കും. പ്രപഞ്ചത്തിന്റെ ശ്രീകോവിൽ തുറന്ന് അതിനുള്ളിൽ അമർന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെ ദിവ്യപ്രഭയിലൂടെ ഭഗവാൻ അർജുനന് നൽകിയ ഈ ഉപദേശത്തെ സാംഖ്യയോഗം എന്ന് പറയുന്നു.

സാംഖ്യയോഗം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കർമ്മയോഗവും. അതിനെക്കുറിച്ചുള്ള അറിവ് കൂടെ ഉണ്ടായാൽ ജീവിതം ഒരു വൈഷമ്യവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അർജുന, ഫലം കിട്ടുമെന്ന് കരുതി കർമ്മം ചെയ്യരുത്. ഫലം കിട്ടില്ല എന്ന് കരുതി കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. അർജുന, സന്തുഷ്ടനായിട്ട് ഒരാൾ എപ്പോഴാണോ തന്റെ മനസ്സിലെ സർവ്വ കാമനകളെയും ത്യജിക്കുന്നത്, അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ആരാണോ സർവ്വ കാമനകളെയും വെടിഞ്ഞ് ആശയും മമതയും അഹങ്കാരവും കൂടാതെ വർത്തിക്കുന്നത്, അയാൾ ശാന്തി അനുഭവിക്കുന്നു. അതാണ് ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മനിഷ്ഠ നേടിയാൽ പിന്നെ ഇഹലോക ജീവിതത്തിൽ ഭ്രമിച്ചു പോവില്ല. ഭഗവാൻ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മെപ്പോലെ തന്നെ അർജുനനും ഇതൊന്നും മനസ്സിലായില്ല. അല്ലയോ കൃഷ്ണ, ആരും ആഗ്രഹിക്കാതിരുന്നിട്ടും ഏതൊരു പ്രേരണയാലാണ് ബലാൽ നിയോഗിക്കപ്പെട്ടതുപോലെ മനുഷ്യൻ പാപം ചെയ്യുന്നത്? അതിന് ഭഗവാൻ നൽകിയ മറുപടി കാമവും അതേ തുടർന്നുണ്ടാകുന്ന ക്രോധവുമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് എല്ലാവരും ശ്രേഷ്ഠമായി കരുതുന്നത്. എന്നാൽ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധിയാണ്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവാണ്. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നിശ്ചലമാക്കി മനസ്സിനെ വിഷയസുഖങ്ങളിൽ പ്രവർത്തിക്കാതാക്കി കാമരൂപിയും ദുർജയനുമായ ശത്രുവിനെ നശിപ്പിക്കുക. നാശരഹിതമായ ഈ യോഗത്തെ ഞാൻ സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇഷ്യാകുവിനും ഉപദേശിച്ചു. ഇപ്രകാരം പരമ്പരയായി ഈ യോഗത്തെ രാജർഷികളും

അറിഞ്ഞു. എന്നാൽ ദീർഘകാലമായി ആ യോഗം ഇവിടെ നഷ്ടപ്പെട്ടു. അർജുന, ഈ യോഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരികയാണ്. ഇത് രഹസ്യവും ഉത്തമവുമാണ്. ഭഗവാനെ, അങ്ങയുടെ ജന്മം ഇപ്പോഴല്ലേ? സൂര്യദേവന്റെ ജന്മമാകട്ടെ അതിപുരാതനവുമാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങിത് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തത്? പാർത്ഥ, എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം ഞാൻ അറിയുന്നു, പക്ഷേ നീ അറിയുന്നില്ല എന്ന് മാത്രം. പ്രപഞ്ചത്തിൻ്റെ പരമ്പൊരുളായി ഞാൻ നിന്റെ മുമ്പിൽ എത്തിയതാണെങ്കിലും എനിക്ക് ജനനമോ മരണമോ ഇല്ലെന്നറിയുക. എങ്കിലും ഞാൻ സ്വപ്രകൃതിയെ വശീകരിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ജന്മമെടുക്കുകയാണ്. ഇങ്ങനെ സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനും ദുർജനങ്ങളെ നശിപ്പിക്കുവാനും യുഗങ്ങൾ തോറും ഞാൻ അവതാരമെടുക്കുന്നു.

0: ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ.
1: അർജുന, രാഗ ക്രോധ ഭയങ്ങളില്ലാതെ തന്നിൽ തന്നെ ലീനമായ മനസ്സോടെ എന്നെ തന്നെ ആശ്രയിച്ച് ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി എത്രയോ സാധകന്മാർ എന്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഓരോരുത്തരും നിർവഹിക്കുന്ന കർമ്മമനുസരിച്ചും ആ കർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ചും ഞാൻ അവരെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ വർത്തമാനകാലത്ത് ജാതിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതി വ്യവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കാണാം. ആരാണോ സ്വകർമ്മങ്ങളൊക്കെയും ബ്രഹ്മാർപ്പണമായി സംഘം വിടിഞ്ഞ് ചെയ്യുന്നത്, അവൻ വെള്ളത്താൽ താമരയിലെ നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അതിനായി ഭഗവാൻ പറയുന്നത് അവനവനെ അവനവൻ തന്നെ ഉയർത്തണമെന്നാണ്. ഓരോരുത്തരുടെയും ശത്രുവും മിത്രവും അവനവൻ തന്നെയാണ്. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ജയിച്ചവന് താൻ തന്നെ തനിക്ക് ബന്ധുവാകുന്നു. എന്നാൽ മനോബലം നേടിയിട്ടില്ലാത്തവന് താൻ തന്നെ തനിക്ക് ശത്രുവായിത്തീരുന്നു. ധ്യാനയോഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ധ്യാനയോഗി തപസ്സിയേക്കാൾ ശ്രേഷ്ഠനാണ്, ശാസ്ത്ര പണ്ഡിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന, നീയും ധ്യാനയോഗിയായി ഭവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.

അർജുന, എന്നിലൊന്നും അന്യമായി ഒന്നും തന്നെയില്ല. ഉള്ളവയെല്ലാം എന്നിൽ തന്നെയാണ്. ജലത്തിൽ രസവും സൂര്യചന്ദ്രന്മാരിൽ പ്രഭയും വേദങ്ങളിൽ ഓങ്കാരവും ആകാശത്തിൽ ശബ്ദവും മനുഷ്യനിൽ പൗരുഷവും ഞാനാകുന്നു. ഭൂമിയിൽ പുണ്യഗന്ധവും അഗ്നിയിൽ തേജസ്സും സർവജീവികളിലും ജീവചൈതന്യവും തപസ്സികളിൽ തപസ്സും ഞാനാകുന്നു. അർജുന, എന്നെ സർവചരാചരങ്ങളുടെയും സനാതന ബീജമെന്നറിഞ്ഞാലും ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്സികളുടെ തേജസ്സും ഞാനാകുന്നു. സ്വാത്വികങ്ങളായി എന്തൊക്കെയുണ്ടോ, രാജസങ്ങളായും താമസങ്ങളായും എന്തൊക്കെയുണ്ടോ, അവയെല്ലാം എന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ളവയാണ് എന്നറിയുക. അല്ലയോ അർജുന? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇങ്ങനെ നാല് വിധത്തിലുള്ള പുണ്യാത്മാക്കൾ എന്നെ ഭജിക്കുന്നു. അവരിൽ സദാ സമചിത്തതയോട് കൂടിയവനും താനും ഈശ്വര

സ്വതന്ത്രനും ഒന്നാണെന്ന് ഭാഗമുള്ള ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ. ഞാൻ ജ്ഞാനിക്ക് പ്രിയനത്രേ, അതുപോലെ അവൻ എനിക്കും പ്രിയങ്കരനാകുന്നു. ഭഗവാൻ അർജുനനിലൂടെ നമ്മെ ഉപദേശിക്കുകയാണ്. ശരീരമനോബുദ്ധികളൊക്കെയും പ്രവർത്തിക്കുന്നത് ഒരേ ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ്. എല്ലാ പേരുടെയും ആരാധനാവേദി ഒന്നല്ലെങ്കിലും ഓരോരുത്തരും ഇഷ്ടദേവതാ രൂപത്തിൽ ആരാധിക്കുന്നത് ഏകനായ ആ പരമാത്മാവിനെ തന്നെയാണ്.

അർജുനനിൽ വീണ്ടും സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഭഗവാനെ, ബ്രഹ്മം എന്നാൽ എന്താണ്? ആധ്യാത്മികം എന്നാൽ എന്താണ്? കർമ്മം എന്നാൽ എന്താണ്? അതിഭൂതം, അതിദൈവതം, ഇവയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭഗവാന്റെ മറുപടിയിൽ നിന്ന് അതെന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം. പരമോത്കൃഷ്ടവും നാശരഹിതവുമായത് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ ആധ്യാത്മികം എന്ന് പറയുന്നു. ജീവരാശികളുടെ ഉന്മയ്ക്ക് ഹേതുവായ നിർമ്മാണാത്മകമായ ക്രിയയാണ് കർമ്മം. നാശമുള്ളതിനെ അതിഭൂതം എന്ന് പറയുന്നു. ശരീര മനോബുദ്ധികളിൽ കുടിയൊള്ളുന്ന ആത്മചൈതന്യമാണ് അതിദൈവതം. ദേഹമെടുത്തവരിൽ ശ്രേഷ്ഠനായ അർജുന, ഈ ദേഹത്തിൽ ഞാൻ തന്നെയാണ് അതിയജ്ഞൻ. ആരാണോ മരണസമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം പിടിയുന്നത്, അവൻ എന്നിൽ തന്നെ ലയിക്കുന്നു. ലോകസത്യം ഇതാകയാൽ എല്ലാ സമയത്തും നീ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊള്ളൂ. യുദ്ധത്തിൽ നീ വിജയിക്കും.

ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനാകാത്ത സ്വരൂപത്തോടുകൂടിയവനാണ് ഞാൻ. എന്നാൽ എല്ലാ ജഗത്തും അവയിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഭൂതഗണങ്ങളുമെല്ലാം എന്നിൽ വസിക്കുന്നു. സർവത്ര സഞ്ചരിക്കുന്ന കരുത്തുറ്റ വായു എപ്രകാരമാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്രകാരമാണ് എല്ലാ ഭൂതഗണങ്ങളും എന്നിലിരിക്കുന്നത് എന്ന് നീ അറിയുക. കൽപ്പാവസാനത്തിൽ എല്ലാ ചരാചരങ്ങളും എന്നിൽ ലയിക്കുന്നു. അടുത്ത കൽപ്പം തുടങ്ങുമ്പോൾ അവ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. അർജുന, എന്റെ ഉത്ഭവം ദേവഗണങ്ങൾ അറിയുന്നില്ല, മഹർഷിമാരും അറിയുന്നില്ല. എന്തെന്നാൽ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാവിധത്തിലും ഞാൻ ആദി കാരണമാകുന്നു. എന്നെ തന്നെ ലോകേശ്വരനായിട്ട് ആരാണോ അറിയുന്നത്, അവൻ സർവ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാനെ, പരബ്രഹ്മവും പരമപവിത്ര സ്വരൂപിയുമാണ് അവിടുന്ന് അങ്ങേ ശാശ്വത ദിവ്യ പുരുഷൻ, ആദിദേവൻ, ജനനരഹിതൻ, സർവവ്യാപി എന്നൊക്കെ ഋഷിമാരും അസിതനും ദേവലനും ദേവർഷി നാരദനും വ്യാസനും പറയുന്നു. അർജുന, സർവഭൂതഗണങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് ഞാനാകുന്നു. ആദിത്യന്മാരിൽ വിഷ്ണു ഞാനാണ്. ജ്യോതിർഗോളങ്ങളിൽ തേജോമയനായ സൂര്യൻ ഞാനാകുന്നു. മരുത്തുക്കളിൽ മരീചി, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവികളിലെ ചേതനയും ഞാനാകുന്നു. ഞാൻ എൻ്റെ ഒരു അംശം കൊണ്ട് മാത്രം ഈ ജഗത്ത് മുഴുവനും താങ്ങിക്കൊണ്ട് അങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നറിയുക. ഭഗവാനെ, അങ്ങയുടെ ആത്മരൂപത്തെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അർജുനന്റെ അപേക്ഷ കേട്ട ഭഗവാൻ പറഞ്ഞു, നാനാവിധത്തിലുള്ള നാനാവർണ്ണത്തിലുള്ള എന്റെ ദിവ്യരൂപം നീ കണ്ടുകൊള്ളുക. ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനിദേവന്മാരെയും മരുത്തുക്കളെയും നീ കണ്ടാലും ബാഹ്യ ചക്ഷുസ് കൊണ്ട് നിനക്കെന്നെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. ഭഗവാൻ അർജുനന് തൻ്റെ വിശ്വ

ആ ദിവ്യ ദർശനം കണ്ട് വിസ്മയം പൂണ്ട അർജുനൻ ഭഗവാനെ ഭക്തിപൂർവം വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ദേഹത്തിൽ ഞാൻ കാണാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്ക് ബോധ്യമായി. അർജുന, ഓരോ ശരീരത്തെയും ക്ഷേത്രം എന്ന് പറയുന്നു. ക്ഷേത്രത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അർജുന, സർവക്ഷേത്രങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ. പ്രകൃതിയെയും പുരുഷനെയും അനാദികളെന്നറിയുക. വികാരങ്ങളും ഗുണങ്ങളുമൊക്കെ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാവുക. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പ്രകൃതിയാണ്. പുരുഷൻ അഥവാ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം എപ്രകാരം മാലിന്യമേൽക്കുന്നില്ലയോ അപ്രകാരം എല്ലാ ദേഹങ്ങളിലും കുടികൊള്ളുന്ന ആത്മാവ് മാലിന്യമേൽക്കുന്നില്ല. അർജുന, ഏകനായ സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു. അർജുന, ബ്രഹ്മമെന്ന മഹത്തായ പ്രകൃതി എൻ്റെ ഗർഭസ്ഥാനമാകുന്നു. അതിൽ ഞാൻ ഗർഭധാരണം ചെയ്യുന്നു. അതിൽ നിന്നാണ് സർവചരാചരങ്ങളും ജനിക്കുന്നത്. വിവിധ രൂപത്തിലുള്ള സർവചരാചരങ്ങളുടെയും ജനനി മഹത്തായ പ്രകൃതിയാകുന്നു. ബീജദാനം ചെയ്യുന്ന ജനകൻ ഞാനാണെന്നും അറിയുക. തുടർന്ന് ദൈവീ സമ്പത്ത് ആസുരി സമ്പത്ത് എന്താണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ഭയമില്ലായ്മ, അന്ധകരണശുക്തി, ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ, ദാനവും ദമവും സാധ്യായവും തപസ്സും ആർജവവും പരദ്രോഹം ചെയ്യാതിരിക്കൽ, കള്ളത്തരമില്ലായ്മ, ക്രോധമില്ലായ്മ, ത്യാഗമനോഭാവം തുടങ്ങിയവയെല്ലാം ദൈവീ സമ്പത്തിനെ ആശ്രയിച്ച് ജനിച്ചവനുണ്ടാകും. എന്നാൽ ഇല്ലാത്ത ഗുണങ്ങൾ തനിക്കുണ്ടെന്ന നടിക്കിൽ ധനാദികളെ കൊണ്ടുള്ള ഞെളിയൽ, അഭിമാനം, ക്രോധം, കാഠിന്യം, അവിവേകം മുതലായ ധർമ്മങ്ങളൊക്കെയും ആസുരി സമ്പത്തിന് അവകാശിയായ മനുഷ്യനിൽ വിളഞ്ഞു കാണാം. ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരി സമ്പത്ത് ബന്ധത്തിനും കാരണമാകുന്നു. ചെയ്യേണ്ടതെന്ത്, ചെയ്തുകൂടാത്തതെന്ത് എന്നൊന്നും ആസുര ജനങ്ങൾക്ക് അറിയില്ല.

ഭഗവാൻ സ്വകർമ്മത്തിൽ വ്യാപൃതരാകാൻ ലോകത്തോടും ഉപദേശിക്കുകയാണ്. അർജുനനോടൊപ്പം നമുക്കും ദുഃഖസാഗരം നീന്തിക്കിടക്കാനുള്ള സിദ്ധ ഔഷധമായി അത് മാറിയിരിക്കുന്നു. അർജുന, നിനക്ക് ഞാൻ ഉപദേശിച്ച ഈ ശാസ്ത്രം ആത്മസംയമനം ശീലിക്കാത്തവന് ഒരിക്കലും ഉപദേശിക്കരുത്. ഭക്തിയില്ലാത്തവനും പരസേവനം ചെയ്യാത്തവനും എന്നെ നിന്ദിക്കുന്നവനും നീ ഇതൊരിക്കലും ഉപദേശിക്കരുത്.

ജീവിതത്തെ സംബന്ധിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ അർജുനന്റെ മുമ്പിൽ നിരത്തിവെച്ചു കഴിഞ്ഞു. അവയെല്ലാം വേണ്ടതുപോലെ പരിശോധിച്ച് എന്ത് ചെയ്യണമെന്ന് അർജുനൻ തീരുമാനിക്കട്ടെ എന്നാണ് ഭഗവാന്റെ നിലപാട്. പ്രിയമുള്ളവരെ, കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന ഈ സംവാദം ധൃതരാഷ്ട്രയെ അറിയിക്കാൻ നിയുക്തനായ സഞ്ജയൻ ഈ ലോകത്തോട് ഉപദേശിക്കുകയാണ്. യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും എവിടെയാണോ ഉള്ളത്, അവിടെയാണ് വിജയവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയ ശേഷം അർജുനനോട് ചോദിച്ചു, അർജുന, ഞാൻ പറഞ്ഞതൊക്കെയും നീ മനസ്സിരുത്തി കേട്ടില്ലേ? അജ്ഞത മൂലം വന്നു ചേർന്ന സമൂഹം നല്ലതുപോലെ നീങ്ങിയോ? ആവേശഭരിതനായി അർജുനൻ പറഞ്ഞു, ഭഗവാനെ, നിൻ തിരുവടിയുടെ അനുഗ്രഹത്താൽ എൻ്റെ എല്ലാ സമൂഹവും നീങ്ങി ശരിയായ ബോധം എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാനിതാ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു.

ഭരതന്നൂർ സി എസ് സോമശേഖർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ആൻഡോ കുട്ടമല, ശ്രീകുമാർ ആര്യനാട്, ഐര റോബിൻസൺ.

0: സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേഷ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

ഇരീമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ട കഥയിലെ ചില ഭാഗങ്ങൾ. കാളന്തിയിൽ സ്നാനത്തിനെത്തിയ ദക്ഷൻ ദിവ്യമായ ഒരു ശംഖ് താമരയിലയിൽ ഇരിക്കുന്നത് കാണുന്നു. അത് കയ്യിലെടുക്കുമ്പോൾ ഒരു പെൺകുഞ്ഞായി മാറുന്നു. ദക്ഷനും പത്നിയും ആ കുഞ്ഞിനെ സ്വീകരിച്ച് സ്വന്തം പുത്രിയായി വളർത്തുന്നു. സതി എന്ന് അവൾക്ക് നാമകരണം ചെയ്യുന്നു. കുട്ടിക്കാലം മുതലേ സതി താൻ മനസ്സാൽ വരിച്ച ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിക്കാനായി തപസ്സാരംഭിക്കുന്നു. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ. നവരസം, ആനന്ദഭൈരവി, നീലാംബരി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

താൻ മനസ്സാർ വരിച്ച ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ സതി തപസ്സാരംഭിക്കുന്നിടത്ത് ഇരയിമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം സുരേന്ദ്രൻ, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ട തമിഴ് ഗാനങ്ങളുമായി എത്തുകയാണ് ഇസൈ തെൻട്രൽ. ഇന്ന് ഇസൈ തെൻട്രലിൽ ആദ്യം നെഞ്ചിൽ ഒരാലയം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു ഗംഗാധരൻ കൊടിയത്ത്.

തൊടുപുഴയിൽ നിന്നും റിയോയുടെ ഇഷ്ടഗാനമാണ് ഇസി തിൻറലിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്രം ഇന്ത്യൻ, പടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, സ്വർണലത എന്നിവർ.

എൻ ശ്വാസക്കാറ്റേ എന്ന ചിത്രത്തിനു വേണ്ടി റാഫിയും സംഘവും പാടിയ ജുംബലക്ക ജുംബലക്ക എന്ന ഗാനം ഇസൈ തണ്ടലിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു മനു അടിമാലി.

കോതമംഗലത്ത് നിന്നും ആരുഷി ആവശ്യപ്പെടുന്ന കാലമാണ്. ഇസൈത്തുണ്ടലിൽ ഇനി ചിത്രം ധർമ്മയുദ്ധം, പടിയത് മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്ന്.

തിരുമുപ്പത്ത് നിന്നും ജിഷ ജോൺസൺ ആവശ്യപ്പെടുന്ന ഗാനം എസ്.എ. തെൻഡ്രലിൽ ഇനി കേൾക്കാം. ചിത്രം താജ്മഹൽ, പാടിയത് സുജാത.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തെൻട്രൽ സമാപിക്കുന്നു.
1: ഇസൈ തെൻട്രൽ, ഉൾ മനതിൽ തൊടും പാടലുകൾ.